ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 31, കൊല്ലവർഷം 1202 കന്നി 6, 2026 സെപ്റ്റംബർ 22 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 42 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ആകാശവാണി അനന്തപുരി എഫ് 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വെള്ളിമൺ നെൽസൺ.

0: മനുഷ്യൻ മായാലോകത്തിലാണ് ജീവിക്കുന്നത്. സമ്പത്തും പദവിയും പ്രശസ്തിയുമൊക്കെ അവനെ മോഹിപ്പിക്കുന്നു. പിന്നെ അവ സ്വന്തമാക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. തുടർന്ന് എത്ര കിട്ടിയാലും മതിയാവില്ലെന്ന അവസ്ഥയിലേക്ക് അവൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. സമാധാനവും മനസ്സുഖവും നഷ്ടപ്പെടുന്ന അവൻ ഒരിക്കലും ആത്മപരിശോധന നടത്തുന്നില്ല. വിശുദ്ധ മാർക്കോസ് ചോദിക്കുന്നത് പോലെ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? സമ്പത്തിനോടുള്ള അതിമോഹമാണ് സർവനാശത്തിനും അടിസ്ഥാനമെന്ന് മനുഷ്യൻ തിരിച്ചറിയണം. സമ്പത്ത് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. ജീവിക്കാൻ സമ്പത്ത് അനുവേക്ഷണീയ ഘടകം തന്നെയാണ്. എന്നാൽ സമ്പത്തിനോടുള്ള അത്യാർത്ഥി മനുഷ്യരെ ഏത് ഹീനകൃത്യം ചെയ്യിക്കാനും ആരെയും ദ്രോഹിക്കാനും വെട്ടിനിരത്താനും വെട്ടിപ്പിടിക്കാനും പ്രേരിപ്പിക്കുന്നു. ധനത്തോടുള്ള അതിമോഹം സുഹൃത് ബന്ധങ്ങൾ മാത്രമല്ല, അവരുടെ കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാക്കുന്നു. ധനമോഹമാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണമായതെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴേക്ക് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കും. അജ്ഞത മൂലവും യുവത്വത്തിൻ്റെ ആവേശം മൂലവും ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ സ്വാർത്ഥതയിലും ദുഷ്പ്രവൃത്തികളിലും മുഴുകി ജീവിച്ചവർക്ക് പോലും സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞും തിരുത്തിയും ശിഷ്ടകാലം നിസ്വാർത്ഥരായി ജീവിക്കാൻ കഴിയും. സ്വന്തം ജീവിതം പരാജയമോ വഴിതെറ്റിയതോ തിന്മകളും അധർമ്മങ്ങളും മാത്രം ചെയ്തിട്ടുള്ളതോ ആകട്ടെ, ജീവിതത്തിൻ്റെ ബാക്കി സമയം അർത്ഥവത്തായി ജീവിക്കാൻ കഴിയണം. അബദ്ധങ്ങളിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നതും സദാചാരബോധമില്ലാത്തതുമായ മനസ്സെന്ന ധിക്കാരി കുതിരയെ ശക്തിയുള്ള കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്താനും നന്മയുടെയും സദാചാരബോധത്തിൻ്റെയും സന്മാർഗത്തിലേക്ക് തിരിച്ചുവിടാനും മനുഷ്യന് കഴിയണം. അപ്പോൾ ജീവിതം അർത്ഥപൂർണവും ആശ്വാസപ്രദവുമായിത്തീരും. സമയം കഴിഞ്ഞുപോയെന്ന് കരുതേണ്ടതില്ല. മനുഷ്യത്വത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാനും ജീവിതം ആനന്ദപ്രദമാക്കാനും ഇനിയും സമയമുണ്ടെന്ന ആത്മവിശ്വാസം ആവശ്യമാണ്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് നന്മയുടെ പാഠങ്ങൾ മാത്രം ഉൾക്കൊണ്ടാൽ ആർക്കും ജീവിത വിജയം കൈവരിക്കാനാവും. അതിന് പ്രായമോ പദവിയോ ജാതിമത വർണ്ണ സാഹചര്യങ്ങളോ പ്രതിബന്ധമായിരിക്കില്ല. ജീവിതം ഓടക്കുഴൽ പോലെയാണ്. പലർക്കും ഓടക്കുഴൽ വെറും പൊള്ളയായ ഒരു കുഴലാണ്. അതിനകത്ത് യാതൊന്നുമില്ല. എന്നാൽ സമർത്ഥനായ ഒരു സംഗീതജ്ഞൻ്റെ കയ്യിൽ വെറും പൊള്ളയായ ഈ ഓടക്കുഴൽ കിട്ടിയാലോ, ശ്രുതിമധുര സംഗീതം അതിൽ നിന്ന് പുറത്തു വരും. ആ മധുരമനോജ്ഞ സംഗീതം കേട്ട് അത്ഭുതപ്പെടാനേ പലർക്കും കഴിയുകയുള്ളൂ. പൊള്ളയായ വെറും കുഴലിൽ നിന്നാണ് മധുര സംഗീതം പുറത്തു വരുന്നതെന്ന വസ്തുത മനസ്സിലാക്കണം. കുഴലിൻ്റെ മഹത്വമല്ല, ഊതുന്നയാളിൻ്റെ സാമർഥ്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഓടക്കുഴൽ വേണ്ട വിധത്തിൽ ഊതാൻ പഠിച്ചവർക്ക് മാത്രമേ അതിൽ നിന്ന് മധുരസ്വരങ്ങൾ ചിട്ടപ്പെടുത്താനും പുറത്തു കൊണ്ടുവരാനും കഴിയുകയുള്ളൂ. ഓടക്കുഴൽ കയ്യിൽ കിട്ടിയാൽ പോരാ, ഫലപ്രദമായി ഊതാൻ അറിയണം. ഇതുപോലെ മനുഷ്യജന്മം ലഭിച്ചതുകൊണ്ട് കാര്യമില്ല, മനുഷ്യനായി ജീവിക്കാൻ പഠിക്കണം. ജീവിതം മധുരവും സഫലവും സമ്പൂർണ്ണ വിജയവുമാക്കി തീർക്കാൻ അറിഞ്ഞിരിക്കണം. പരിശ്രമം കൊണ്ടേ അത് സാധ്യമാവുകയുള്ളൂ.
1: ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഇന്ന് മുതൽ ഈ മാസം 28 വരെ ന്യൂയോർക്കിലെ യുഎൻ ആസ്ഥാനത്താണ് സമ്മേളനം. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്ന് നിയന്ത്രണ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കുന്നതിന് വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാസർകോട് കൈകോട്ടുകടവ് PMSA പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികളുടെ അശ്ലീല വീഡിയോകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും അശ്ലീല വെബ്സൈറ്റുകളിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് കാണുകയും വിൽക്കുകയും ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ സംസ്ഥാനതല പി ഹണ്ട് ഓപ്പറേഷൻ പരിശോധനയിൽ കോഴിക്കോട് സിറ്റി പോലീസ് 8 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പന്തീരങ്കാവ്, ബേപ്പൂർ, കസബ, ചേവായൂർ, കുന്ദമംഗലം, എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. തൃശൂരിൽ നിന്ന് കാണാതായ 2 വിദ്യാർത്ഥിനികളെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തി. റെയിൽവേ സുരക്ഷാസേന തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി. ആലുവ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിനു ശേഷമാണ് യാത്രാ ടിക്കറ്റ് ഇല്ലാതെ പെൺകുട്ടികളെ കണ്ടെത്തിയത്. കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ 1,75,00,000 രൂപയുടെ സിറ്റി സൈക്കിൾ പദ്ധതിയുടെ ക്രമക്കേടുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP. സംഭവത്തിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പരാതി നൽകി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ജപ്പാനിലെ നിഷിനിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. വയലോപ്പള്ളി ശ്രീധരമേനോന്റെ കയ്പവല്ലരി എന്ന കവിത, ആലാപനം സരിത രാജീവ്. ഉദയഗീതം എൻ പവിത്രൻ, കെ എൻ പിള്ള, ചന്ദ്രിക ഗോപിനാഥ്, കാവുംവട്ടം വാസുദേവൻ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധിസ്മൃതി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 148-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 ഹരിതവാണി. ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൾ സോമശേഖരൻ നായർ വി സംസാരിക്കുന്നു. 12:20 ചലച്ചിത്രഗാനങ്ങൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ. കാറൽ ചകേകിന്റെ നാടകം ROR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ്കുമാർ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുത്തത്. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 തിരൈപ്പൂക്കൾ. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40

കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പയറുവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ. രാമചന്ദ്രശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3°C. കുറഞ്ഞ താപനില 24.7°C. പെയ്ത മഴ 2.7 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9°C. കുറഞ്ഞ താപനില 25.6°C. പെയ്ത മഴ 1.8 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കയ്പവല്ലരി എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് സരിത രാജീവ്.

വയലുപ്പള്ളി ശ്രീധരമേനോന്റെ കയ്പവല്ലരി എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് സരിത രാജീവ്.

0: ഇനി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ എൻ പവിത്രൻ, കെ എൻ പിള്ള, ചന്ദ്രിക ഗോപിനാഥ്, കാവുംവട്ടം വാസുദേവൻ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം.
2: സാരസാസന മാനസേശ്വരി ശ്രീ സരസ്വതി എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: എൻ പവിത്രൻ, കെ എൻ പിള്ള, ചന്ദ്രിക ഗോപിനാഥ്, കാവുംവട്ടം വാസുദേവൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: മായാമുദ്രകൾ,
5: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
6: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
4: മായാമുദ്രകൾ.

0: നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജ്യത്ത് ഇനി നിർമ്മിക്കുന്ന അതിവേഗ ദേശീയപാതകളിൽ വാഹന പ്രവേശനം നിയന്ത്രിക്കും. എക്സ്പ്രസ് വേകൾക്ക് പുറമെ 4-6 വരികളിൽ നിർമ്മിക്കുന്ന അതിവേഗ ദേശീയപാതകൾക്ക് ഏകീകൃത രൂപകൽപ്പനയും സുരക്ഷാ മാനദണ്ഡങ്ങളും ദേശീയപാത അതോറിറ്റി ഏർപ്പെടുത്തി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ 20 October നിലവിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കരാർ പ്രകാരം ന്യൂസിലൻഡിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള 100% കയറ്റുമതിക്കും തീരുവയില്ലാത്ത പ്രവേശനം ലഭിക്കും. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് രാവിലെ 10:30 ശ്രീലങ്കയെ നേരിടും.
1: കേരളത്തിലെ കായലുകളിലൂടെ യാത്രക്കാരെ വഹിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ബോട്ട് ഓടിച്ച ശേഷം പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ സൗകര്യപ്രദമായ ഒരു ശൌചാലയം പോലും ഇല്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ശൌചാലയം എന്നത് ഒരു സാധാരണ സൗകര്യം മാത്രമായിരിക്കാം. എന്നാൽ മണിക്കൂറുകളോളം സുരക്ഷിതമായി ബോട്ട് ഓടിക്കുന്ന ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അന്തസ്സിന്റെയും ആരോഗ്യത്തിന്റെയും പ്രശ്നമാണ്. സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ ജീവനക്കാരുടെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള സമീപകാല റിപ്പോർട്ട് എടുത്തുകാട്ടുന്നത് ഇത്തരമൊരു ദുരവസ്ഥയാണ്.
2: ോളം ജീവനക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്.
1: ബോട്ട് ലെസ്കർ മുഹമ്മദ് ഷാ,
2: ഒരു വനിതാ ജീവനക്കാരി അന്ന് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. 24 hours ഡ്യൂട്ടി ചെയ്യുക, ജീവനക്കാർക്ക് ബാത്റൂമിൽ പോകുന്നതിനോ മറ്റോ ഉള്ള ഒരു സൗകര്യവും സ്റ്റേഷനിലില്ല. ജലഗതാഗത വകുപ്പിന്റെ ഒട്ടുമിക്ക സ്റ്റേഷനിലും ഈ സൗകര്യമില്ല. അത്രമുള്ള ബോട്ടുകളിൽ ഈ ടോയ്ലറ്റ് സംവിധാനമായത് കാരണം മാലിന്യം സക്ക് ചെയ്യാത്തത് കാരണം അത് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പരുവത്തിനായി കിടക്കുക. യാത്രാ ബോട്ടുകളിൽ ഈ സൗകര്യമില്ലാത്തത് ജീവനക്കാർക്ക് മാത്രമല്ല യാത്രക്കാർക്കും വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് കയറേണ്ട എന്റെ അവസ്ഥ, ഞായറാഴ്ച വൈകുന്നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച വീട്ടിൽ വന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കും. ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു സൗകര്യമില്ല. യൂറിന് പാസ് ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത കാരണം വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഒരു മനുഷ്യാവകാശ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഇത് ഉന്നയിക്കുന്നത്. സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സമരമാണ്.
1: പേര് വെളിപ്പെടുത്താത്ത ജീവനക്കാരൻ,
3: സർവീസ് ബോട്ടുകളെ പ്രാഥമിക കാര്യങ്ങൾ നടത്താനായിട്ട് യാതൊരുവിധ സൗകര്യവും ഇല്ല. ഒരു ബോട്ടിലും ഇല്ല. ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്നതാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും 40-45 meters ദൈർഘ്യമുള്ള സർവീസുകളാണ് കൂടുതലും. നടുക്കായലിൽ വെച്ചൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ യാതൊരു വിധത്തിലും അത് സാധിക്കാതെ പോകുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ ജീവനക്കാരെ സംബന്ധിച്ച് വളരെ പരിതാപകരമാണ്. കാരണം 24 hours ഡ്യൂട്ടിയാണ്. അതിനിടയ്ക്ക് രാത്രികളിൽ മാത്രമാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്താണ്, നമ്മൾ സ്റ്റേഷനിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ റൂട്ടുകളിൽ വെച്ച് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ പറയാ, ഒന്നിനൊക്കെ പോകുന്നത് കുപ്പിയിൽ ഒഴിച്ചിട്ടൊക്കെയാണ് ചിലര്. അല്ലാത്തവർ പറയാൻ, നമ്മളിപ്പോ ഇതിലൂടെ പറയാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ഇത് സാധിച്ചെടുക്കുന്നത്. അത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാലങ്ങളായിട്ട് അടിസ്ഥാനപരമായിട്ട് ഒരു ഇതും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെ. ഏറ്റവും ബുദ്ധിമുട്ട് ഇതാണ്. പ്രാഥമിക കാര്യങ്ങൾ കഴിക്കാനായിട്ടുള്ള യാതൊരുവിധ ഇതും ഇല്ല അവിടെ. വളരെ ബുദ്ധിമുട്ടിയാണ് ജീവനക്കാരവിടെ കഴിഞ്ഞു വരുന്നത്.
1: മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്ത്,
4: മനുഷ്യന്റെ ശരീരത്തിനകത്ത് തന്നെ അവന്റെ വിസർജ്യ വസ്തുക്കൾ അവൻ സൂക്ഷിക്കാൻ നിർബന്ധിതനാകുന്നു എന്ന് വരുന്നത് വലിയ കഷ്ടമാണത്. അതും ബോട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ച്, അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സൗകര്യങ്ങളെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നത് ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കുന്നതിന് എന്താണ് ആവശ്യമെന്ന് സംവിധാനത്തിനകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കൂടി കേട്ട് പരിശോധന നടത്തി പരിഹരിക്കാൻ സർക്കാരിന് കഴിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് നാണക്കേടാണ്. നമുക്ക് ജലത്തിൽ വിസർജിക്കാൻ കഴിയില്ല, അത് തെറ്റാണ്. ആ ഒരു അവബോധം അവർക്കുള്ളത് കൊണ്ട് യാത്രക്കാരെ വെച്ചുകൊണ്ടൊരു മറയുമില്ലാതെ എവിടെയാണ് അവർ വിസർജിക്കുക കൂടി ചെയ്യുക? എന്തുകൊണ്ട് സ്വകാര്യ ടൂറിസ്റ്റ് ബോട്ടുകൾക്ക് ഇത്തരം സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്താൻ കഴിയുന്നു? എന്തുകൊണ്ട് ഗവൺമെന്റിന് അത് കഴിയുന്നില്ല?
1: കേരളത്തിൽ ജലഗതാഗതം എന്നത് കേവലം ഒരു വിനോദസഞ്ചാരമല്ല, ജലസമൃദ്ധമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അത്യന്താപേക്ഷിതമായ ഒരു സേവനം നൽകുന്നതായും പ്രതിവർഷം 15 lakh യാത്രക്കാരെ കൊണ്ടുപോകുന്നുണ്ടെന്നും ജലഗതാഗത വകുപ്പ് അവകാശപ്പെടുന്നു. ആലപ്പുഴ, എടത്വ, പുളിങ്കുന്ന്, നെടുമുടി, കാവാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോട്ടുകൾ എന്നത് പകരം സൗകര്യമില്ലാത്ത യാത്രാമാർഗമാണ്.
5: കുട്ടനാട്ടിൽ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നവർ നിരവധി പേരുണ്ട്.
1: മാധ്യമപ്രവർത്തകൻ വി ആർ വിനോദ്,
5: പ്രത്യേകിച്ചും കൈനഗരി, കാവാലം തുടങ്ങിയ പഞ്ചായത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ളവർ ആശ്രയിക്കുന്നത് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളെയാണ്. ഈ ബോട്ടുകളിൽ ശുചിമുറി സൗകര്യം ഇല്ലാത്തത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ചില ബോട്ടുകളിൽ ഇ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടെങ്കിലും മെയിന്റനൻസ് ഇല്ലാത്തതിനാൽ അവയൊന്നും ഉപയോഗിക്കാനാവാ പറ്റാത്ത സ്ഥിതിയുണ്ട്. പല ബോട്ട് യാത്രകളും മണിക്കൂറുകൾ നീളും. അതുകൊണ്ട് തന്നെ ശുചിമുറി സൗകര്യം

0: ഇല്ലാത്തത് യാത്രക്കാരെക്കാൾ ജീവനക്കാരെയാണ് കൂടുതൽ ദുരിതത്തിലാക്കുന്നത്.
1: ഫ്രാങ്ക് അസോസിയേഷൻ അംഗം അനു.
2: സംസ്ഥാന ജലഗതാഗത വകുപ്പ് കേരളത്തിന്റെ പൊതുഗതാഗതത്തിന്റെ ടൂറിസത്തിന്റെയും പ്രധാന ഘടകമാണ്. ജീവനക്കാർക്കും യാത്രക്കാർക്കും ആവശ്യമായ ശുചിമുറി, വിശ്രമ സൗകര്യം, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലും എത്തിക്കേണ്ടത് ആവശ്യമാണ്. ലോക ശ്രദ്ധ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ആലപ്പുഴയും കൊച്ചിയും കോട്ടയവുമെല്ലാം ജലഗതാഗതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇവിടെ നിന്നെല്ലാം വിനോദസഞ്ചാരികളടക്കം നൂറുകണക്കിന് ആൾക്കാർ ദിവസേന യാത്ര ചെയ്തു. ജലഗതാഗതത്തെ ടൂറിസവുമായി കൂടുതൽ ബന്ധിപ്പിച്ചാൽ വലിയ വളർച്ചാ സാധ്യതയാണ് ഉള്ളത്.
1: സർവീസിലുള്ള 51 ബോട്ടുകളിൽ 36 എണ്ണവും സ്റ്റീൽ ബോട്ടുകളാണെന്നും അവയിൽ ഭൂരിഭാഗത്തിലും ശൗചാലയങ്ങളില്ലെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില ബോട്ടുകളിൽ ഈ ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിലും പരിപാലനത്തിലെ പ്രശ്നങ്ങൾ കാരണം ഇവയിൽ പലതും ഉപയോഗശൂന്യമായിരിക്കുകയാണെന്നും പരാതിയുണ്ട്.
3: സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരുമ്പ് ബോട്ടുകൾ അത് തുരുമ്പിച്ചതും കാലഹരണപ്പെട്ടതും സഞ്ചാരയോഗ്യമല്ലാത്തതുമാണ്.
1: സ്ഥിരം ബോട്ട് യാത്ര ചെയ്യുന്ന CL ലെജുമോൻ.
3: ഈ ബോട്ടുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ടോയ്ലറ്റ് അല്ല, ടോയ്ലറ്റ് മാലിന്യം നേരിട്ട് കായൽ ജലത്തിലേക്കാണ് എത്തുന്നത്. മാലിന്യ സംസ്കരണത്തിൽ കർശന നിലപാടെടുക്കുന്ന സർക്കാർ ഈ കാര്യത്തിൽ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? ബോട്ടിലെ ജീവനക്കാർ രാത്രികാലങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇത് അധികമായി ശ്രദ്ധിക്കാത്തതും അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നതുമായ ഒരു കാര്യമാണ്. ഇവരുടെ അന്തിയുറക്കം ബോട്ടിൽ തന്നെയാണ്. വേനൽക്കാലത്തെ ചൂടും മഴക്കാലത്തെ ചോർച്ചയും ഇപ്പം കൊതുകും കൂടെ ആകുമ്പോൾ അവരുടെ മിക്കവാറും ഉറക്കമില്ലാതെ നേരം വെളുപ്പിക്കുകയാണ് ജീവനക്കാർ.
1: ജീവനക്കാർ നീണ്ട ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുകയും അവസാന സർവീസിന് ശേഷം സ്റ്റേഷനുകളിലോ ജെട്ടികളിലോ അടുപ്പിച്ചിരിക്കുന്ന ബോട്ടുകളിൽ രാത്രി കഴിച്ചുകൂട്ടുകയുമാണ് ചെയ്യുന്നത്. തികച്ചും സ്വാഭാവികമായ ഒരു ആവശ്യം അന്തസ്സും സ്വകാര്യതയും തൊഴിലിടത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായി മാറുന്നു.
4: പോയി കഷ്ടപ്പെടുന്ന ജീവനക്കാർക്ക് ബാത്റൂം സംവിധാനം ഇല്ലാതെ സ്വകാര്യ ആശുപത്രികളിൽ പോലും ആശ്രയിക്കേണ്ട ഒരവസ്ഥയാണ്.
1: ശ്രാങ്ക് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദർശ് PT.
4: അപ്പം നിരന്തരമായിട്ട് നമ്മൾ പരാതികൾ പറയുന്നുണ്ടായിരുന്നു ജലഗതാഗത വകുപ്പ് ഡയറക്ടറേറ്റ്. അതിന് ഇതുവരെ പരിഹാരങ്ങൾ തീർത്തും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒപ്പം പുതിയ ഡയറക്ടർ ഇതിനൊരു ടെൻഡർ വിളിച്ചിട്ടുള്ളതായിട്ടും അറിയുന്നുണ്ട്. ബാത്റൂം സംവിധാനത്തിന്റെ അതിന് പരിഹാരം കാണാനായി സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ ബോട്ട് ജീവനക്കാരുടെ ഒരു സ്പെഷ്യൽ റോൾ അത് 18 വർഷങ്ങൾക്ക് ശേഷമാണ് അമെൻമെന്റ് ചെയ്തത്. അപ്പൊ ഇത് റേഷ്യോ പ്രമോഷൻ എന്ന ആ ഒരു വ്യവസ്ഥ മാറ്റിക്കൊണ്ട് കമ്പൈൻഡ് എന്ന ഒരു പ്രമോഷൻ വ്യവസ്ഥ വന്നപ്പം ജലഗതാഗത വകുപ്പിലെ ഓപ്പറേറ്റിംഗ് പോകാൻ ജീവനക്കാരിൽ സീനിയർ ജീവനക്കാർ ജൂനിയർ ആകുകയും ജൂനിയർ ജീവനക്കാർ സീനിയർ ആകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്.
1: മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ കെ അനിൽകുമാർ.
5: ഈ ബോട്ട് ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഞാൻ അത് നേരിട്ട് പോയി അന്വേഷിച്ച് ഞാൻ കണ്ടെത്തിയ കുറച്ച് റിപ്പോർട്ടുകളാണ്. ഏകദേശം 900 ജീവനക്കാര് നമ്മുടെ ഈ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുണ്ട്. 4 വനിതാ ജീവനക്കാരുമുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 9:30 വരെ അവർ പണിയെടുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സ്റ്റേഷനുകളിൽ മറ്റ് സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും വൃത്തിഹീനമായിട്ട് മലിനമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ സമയം വേണ്ടി വരും ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്താൻ. അതിനിടയ്ക്ക് ഇവർക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പുരുഷന്മാരെല്ലാം മിക്കവാറും തന്നെ പ്ലാസ്റ്റിക് കുപ്പികളിലാണ് അവർ യൂറിൻ പാസ് ചെയ്തിട്ട് എറിഞ്ഞു കളയുന്നത്. ബോട്ടുകളിൽ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനങ്ങളില്ല. മാത്രമല്ല ഈ വരുന്ന യാത്രക്കാരില് ഡയബറ്റിക്സ് പേഷ്യന്റ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. ഈ ഡയബറ്റിക് പേഷ്യന്റിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം. ഇവർക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അസുഖബാധിതരായ സ്ത്രീ യാത്രക്കാരുണ്ടെങ്കിൽ അവരെങ്ങനെ ഈ യൂറിൻ പാസ് ചെയ്യും? ഇവര് പലപ്പോഴും പല പരാതികളും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവരെ തീരെ അവഗണിക്കുന്ന മറ്റാണ്.
1: NGO സംഘ് സംസ്ഥാന പ്രസിഡന്റ് ജെ മഹാദേവൻ.
6: ജീവനക്കാർക്ക് യഥോചിതം വേണ്ട ശുചിത്വവും അതേപോലെ തന്നെ അവർക്ക് രാത്രികാലങ്ങളിൽ ബോട്ട് സർവീസ് നടത്തുന്ന സമയത്ത് രാപ്പാർക്കാനുള്ള സൗകര്യവും ഒന്നും തന്നെ മെച്ചപ്പെടുത്തിയിട്ടില്ല. ബോട്ട് ജെട്ടുകളിൽ അടിസ്ഥാന സൗകര്യമില്ല. ബോട്ടിനുള്ളിൽ ശുചിത്വത്തിന്റെ പരിപാലനമായിട്ടുള്ള ബയോമെട്രിക് സംവിധാനം അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരു ബോട്ടുകളിലും അത്തരത്തിലുള്ള ഒരു സംവിധാനം യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. ഇപ്പോൾ ബോട്ടിലെ ജീവനക്കാരായിട്ട് വനിതകൾ കൂടി കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ബോട്ടുകളിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ജലം ജീവന്റെ അമൃതാണ്. ബോട്ട് ഗതാഗതം കൊണ്ട് ഈ അമൃതിനെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരുടെ സംഘടനകളെല്ലാം കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു നയം രൂപീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഉത്തരവുകൾ യഥോചിതം നടപ്പിലാക്കുവാൻ സാധിക്കാതെ അവരുടെ റേഷ്യോ പ്രമോഷനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. പൊതുവെ ബോട്ടിനുള്ളിൽ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന തരത്തിലൊരു ബയോമെട്രിക് സംവിധാനം സംവിധാനം. അത് ബോട്ടിനുള്ളിലുള്ള ശുചിത്വത്തിന് ആവശ്യകരമാണ്.
1: സുരക്ഷിതമായ ബോട്ടുകളും മികച്ച ജെട്ടികളും കൃത്യമായ സമയക്രമവും മിതമായ നിരക്കുമായിരിക്കാം യാത്രക്കാരുടെ ആവശ്യം. എന്നാൽ ഈ സേവനം ലഭ്യമാക്കുന്നവർക്ക് സുരക്ഷിതമായ ബോട്ടുകൾക്കൊപ്പം ന്യായമായ ഡ്യൂട്ടി ക്രമീകരണങ്ങളും വിശ്രമ സൗകര്യങ്ങളും

0: ശുചിത്വ സൗകര്യങ്ങളും ഉൾപ്പെടെ അന്തസ്സോടെയുള്ള തൊഴിൽ സാഹചര്യം ആവശ്യമല്ലേ?
1: തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്.
0: കുട്ടനാട് MLA റെജി ചെറിയാൻ.
1: അത് ഇപ്പോൾ തുടങ്ങിയതല്ല, കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. വളരെ കാലപ്പഴക്കം ചെന്ന ബോട്ടുകളാണ് യാത്രകൾക്ക് ഉപയോഗിക്കുന്നത്. അതിനൊരു മാറ്റമുണ്ടാവണം. നല്ല ശുചിമുറികളുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ള ബോട്ടുകൾ കാലത്തിനനുസൃതമായി ഇറങ്ങിയേ പറ്റൂ. മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ബോട്ടുകളിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ വിശ്രമ മുറികളും. ഇതെല്ലാം വളരെ ശോചനീയാവസ്ഥയിലാണ്. ജലഗതാഗതം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രളയ സമയത്ത് യാത്രാ ബോട്ടുകളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. കൃഷിക്കാർ, സ്കൂൾ കുട്ടികൾ, ഇതെല്ലാം ഒന്ന് നവീകരിച്ച് കൊണ്ടുവരേണ്ട അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും അതിൽ നല്ല ഇടപെടലുകൾ നടത്തി അതിന് മാറ്റമുണ്ടാക്കും എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരികയാണ്.
0: ശൗചാലയ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഇതിനകം ആരംഭിച്ചതായി അധികൃതർ അനൌദ്യോഗികമായി സൂചിപ്പിക്കുന്നു. ഇതൊരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ബോട്ട് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടിയന്തര ആവശ്യമാണ്. ടെൻഡർ നടപടികൾക്ക് അതിന്റേതായ സമയമെടുക്കാമെങ്കിലും അടിസ്ഥാനപരമായ ഒരു മാനുഷിക ആവശ്യം നീട്ടിവെക്കാനാവില്ലല്ലോ.

0: പ്രഭാതഭേരി സമാപിക്കുന്നു.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം.

0: ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ കുട്ടികളിലും കൌമാരക്കാരിലുമുണ്ടാകുന്ന കുറ്റവാസനാ സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495956321 9495956321 9495956321. ഓർക്കുക, കുട്ടികളിലും കൌമാരക്കാരിലുമുണ്ടാകുന്ന കുറ്റവാസനാ സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ തുടർന്ന്.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വി എച്ച് എസ് ഇ കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കെവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഫീച്ചർ, നോൺ ഫീച്ചർ ഫിലിം, ചലച്ചിത്ര നിരൂപണം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി മുതിർന്ന നടൻ അനന്ത് നാഗിനെയും രാഷ്ട്രപതി ചടങ്ങിൽ ആദരിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണ ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഴാങ് നോയൽ, ഇക്വഡോർ വിദേശകാര്യമന്ത്രി റോബർട്ടോ കുറി, ഹംഗറി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അനിത ഓർബൻ തുടങ്ങിയവരുമായാണ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ 3-ാം ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്ന് നിയന്ത്രണ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 36 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളും ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഭാവി തലമുറയെ മയക്കുമരുന്ന് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ശക്തമായ വേദിയായി സമ്മേളനം മാറും. ഐക്യത്തോടുകൂടിയ ദൃഢനിശ്ചയം, ഉത്തരവാദിത്വം പങ്കിടൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നിയന്ത്രണം കൈവരിക്കുന്നതിൽ മയക്കുമരുന്ന് വിരുദ്ധ സേനകളുടെ പങ്കിനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. രാജ്യത്തെ അടിസ്ഥാന വ്യവസായ മേഖലകൾ കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്തിയ 5% വളർച്ചാ നിരക്കിൽ നിന്ന് നേരിയ കുറവാണ് ഓഗസ്റ്റിൽ ഉണ്ടായതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട താൽക്കാലിക കണക്കുകൾ വ്യക്തമാക്കി. രാജസ്ഥാനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 301 ഇടങ്ങളിൽ ഫലം പ്രഖ്യാപിച്ചതിൽ 197 നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി ആധിപത്യം നേടി. കോൺഗ്രസ് 94 ഇടങ്ങളിൽ വിജയിച്ചു. രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി, ആം ആദ്മി പാർട്ടി, സി പി ഐ എം എന്നിവ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജയം നേടി. 5 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 4 ബി ജെ പിയാണ് ജയിച്ചത്. 1 കോൺഗ്രസിനാണ് ലഭിച്ചത്. എസ് ഐ ആർ നടപടിക്കിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പശ്ചിമബംഗാളിൽ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് നിലവിൽ 19 ട്രൈബ്യൂണലുകൾ ഉണ്ട്. ഇവ 42 ഉയർത്തുന്ന കാര്യം കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. എസ് ഐ ആർ സംബന്ധിച്ച 13 ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. ജില്ലയിലെ നിലമ്പൂർ പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ മലവെള്ളപ്പാച്ചൽ ദുരന്തസ്ഥലം സന്ദർശിച്ച ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ റഫീഖ്, സജാർ എന്നിവരുടെയും കാണാതായ സജിതയുടെയും വീടുകളിൽ മുഖ്യമന്ത്രി എത്തി. സജിതയെ കണ്ടെത്തുന്നതിന് തെരച്ചിൽ തുടരുകയാണെന്നും ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ഗവൺമെന്റ് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എ പി അനിൽകുമാർ, എം എൽ എമാരായ ആര്യാടൻ ഷൗക്കത്ത്, വി എസ് ജോയ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതിനാൽ ആവശ്യമായ നിയന്ത്രണങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചലിൽ 6 ദുരന്തത്തിനെതിരെയായ സാഹചര്യത്തിൽ 4 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി പി യോഗം ചേരുമെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ഔദ്യോഗിക ടൂറിസം കേന്ദ്രമല്ലാത്തതിനാൽ അവിടെ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കുന്നത് സംബന്ധിച്ച ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ടി കെ കോളനി കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ സജിതയുടെ കുടുംബത്തിന് അടിയന്തര ആശ്വാസമായി 25,000 രൂപ നൽകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതായി മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട സജിതയുടെ വീട്ടിലെത്തി സാദിഖ് അലി തങ്ങൾ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കുന്നതിന് വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് കൈക്കോട്ടുകടവ പി എം എസ് എ പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ ആരംഭിച്ച കോഴ്സുകൾ പലതും കാലഹരണപ്പെട്ടെന്നും അതിനാലാണ് കാലത്തിനനുസരിച്ച് കോഴ്സുകൾ നവീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് നടപടി ആരംഭിച്ചതെന്നും ഷംസുദ്ദീൻ അറിയിച്ചു. നവീന ആശയങ്ങൾ നടപ്പാക്കുന്നതിൽ ഗവൺമെൻറ് വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ് ഒക്ടോബറിൽ നടത്താൻ തീരുമാനിച്ചതെന്നും മന്ത്രി അറിയിച്ചു. പ്രിയങ്ക ഗാന്ധി എം പി ഇന്ന് വയനാട്ടിൽ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. രാവിലെ കലക്ടറേറ്റിൽ ദിശായോഗത്തിലും ജില്ലാ വൈദ്യുത കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന എം പി ഉച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഉച്ചകഴിഞ്ഞ് മനുഷ്യ വന്യമൃഗ സംഘർഷത്തെ സംബന്ധിച്ച ഉന്നതതല യോഗത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ സ്വർണമെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ജപ്പാനിലെ നിഷിനിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ബംഗ്ലാദേശിനെതിരെ 114 റൺസിൻ്റെ ആധികാരിക ജയത്തോടെയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ഡൽഹിയിൽ U17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം സെമിയിൽ കടന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീമാണ് തോൽവിയറിയാതെ മുന്നേറുന്നത്. ഇന്നലെ മണിപ്പൂരിനെതിരെ 3 ഗോളിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. ഇന്ന് സെമിഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെ അത്താണിക്കൽ സ്കൂൾ ടീം നേരിടും. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 18-ാം തവണയും ഐഡിയൽ കടകശ്ശേരി ഓവറോൾ ചാമ്പ്യന്മാരായി. 55 സ്വർണവും 41 വെള്ളിയും 37 വെങ്കലവും അടക്കം 853-ലധികം പോയിന്റുമായാണ് കടകശ്ശേരിയുടെ മുന്നേറ്റം. 12 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും അടക്കം 292 പോയിന്റുമായി പൂക്കുളത്തൂർ CHMHSS 2-ാം സ്ഥാനം നേടി. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ എയർ റൈഫിളിൽ വെള്ളിമെഡൽ നേടി രാജ്യത്തിൻ്റെ അഭിമാനമായ വിദർശ വിനോദിൻ്റെ വീട് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങൾക്കൊപ്പം കേക്ക് മുറിച്ച കെ സുരേന്ദ്രൻ അവരുടെ സന്തോഷത്തിലും പങ്കുചേർന്നു. വാഹനാപകടത്തിൽ മരണപ്പെട്ട കാലിക്കറ്റ് FC താരം റിജോൺ ജോസിന് കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും FC ക്ലബും ജനപ്രതിനിധികളും കായിക താരങ്ങളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് EMS സ്റ്റേഡിയത്തിൽ റിജോണിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ വെച്ച് ബൈക്ക് കൂട്ടിയിടിച്ച് റിജോൺ ജോസ് മരിച്ചത്. 19-ാമത് വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാതല മത്സരങ്ങൾ കാരപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത്. തൃശൂരിൽ നിന്ന് കാണാതായ 2 വിദ്യാർത്ഥിനികളെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തി റെയിൽവേ സുരക്ഷാസേന തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി. ആലുവ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷമാണ് യാത്രാ ടിക്കറ്റ് ഇല്ലാതെ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഇതിൽ ഒരാൾ +2 വിദ്യാർത്ഥിനിയും മറ്റൊരാൾ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ 1,75,00,000 രൂപയുടെ സിറ്റി സൈക്കിൾ പദ്ധതിയുടെ ക്രമക്കേടുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പരാതി നൽകി. പശ്ചിമ മധ്യ ആഫ്രിക്കയിലെ ചാട് തടാകത്തിലെ ദ്വീപിൽ ബൊക്കോഹറാം ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. തുടർന്ന് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ 9 ഭീകരരെ വധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങളും സൈന്യവും അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ VHSE കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. കളിയാട്ടം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചനയും സംഗീതവും കൈതപ്രം.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യമാണ്, ചോദ്യം ഇതാണ്: കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന

0: കൃഷി വകുപ്പിന്റെ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാര ജേതാവ് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന കൃഷിവകുപ്പിന്റെ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാര ജേതാവ് ആരാണ്? ഇതിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. നമസ്തേ അനന്തപുരിയിൽ ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. തിരുവല്ലം കെ ആക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോ ഗ്രീൻ ഉത്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ ആക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോ ഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ നാളെയും മറ്റന്നാളുമായി പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മുൻപ് 04936297084 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശു വളർത്തൽ എന്ന വിഷയത്തിൽ നാളെയും മറ്റന്നാളുമായി സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 04972763473 എന്ന നമ്പറിൽ വിളിക്കുക. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗ്ഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രെയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് ഈ മാസം 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 62309215 04813531 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. 1-ാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാക്കുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. മഷ്റൂം ഫാമേഴ്സ് ആന്റ് ബൈപ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺകൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലയ്ക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9847392849447002290. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946 9495655321 9495656321. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: എം കെ അർജുനന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഷ്ടമ

0: സിന്ധു.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ചരിത്രത്തിൽ ഇന്ന്
4: കല്ലറ പാങ്ങോട് സമരം 1938 സെപ്റ്റംബർ 22 തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പിന്തുണയോടുള്ള ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനും കല്ലറ ചന്തയിൽ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന പാവപ്പെട്ട കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന അന്യായമായ ചന്തപ്പിരിവിനും എതിരെയായിരുന്നു ഈ സമരം. കർഷകരും സാധാരണക്കാരുമായ ജനങ്ങൾ ഈ ചൂഷണത്തിനെതിരെ ഒന്നിച്ചണിഞ്ഞിരുന്നു. ചെല്ലപ്പൻപിള്ള, കൊച്ചപ്പിപ്പിള്ള, കൃഷ്ണപണിക്കർ, പ്ലാങ്കാല വിളാകം പത്മനാഭൻ എന്നിവരായിരുന്നു ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന പ്രശസ്തനായ മലയാള കവിയും പണ്ഡിതനുമായിരുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ 1914 സെപ്റ്റംബർ 22 അന്തരിച്ചത്. വളരെ ദാരുണമായ ഒരു കാർ അപകടത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 1914 സെപ്റ്റംബർ 20 വൈക്കം ക്ഷേത്രദർശനം കഴിഞ്ഞു മടങ്ങുമ്പോൾ കായംകുളത്തിനടുത്തുള്ള കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറിന് മുന്നിൽ ഒരു നായ കുറുകെ ചാടുകയും കാർ അപകടത്തിൽ പെടുകയുമായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് സെപ്റ്റംബർ 22 അന്തരിച്ചത്. കേരളത്തിലെ ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട മോട്ടോർ വാഹന അപകട മരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഇതിഹാസ നടിയും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവുമായ ദുർഗ ഖോട്ട 1991 സെപ്റ്റംബർ 22 അന്തരിച്ചത്. ഹിന്ദി മറാഠി സിനിമകളിലും നാടകവേദികളിലും 5 പതിറ്റാണ്ടിലേറെ കാലം സജീവമായിരുന്ന അവർ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്. സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു സാമൂഹിക വിലക്കായി കണ്ടിരുന്ന കാലത്താണ് ദുർഗ ഖോട്ട ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്നത്. ഇത് വരും തലമുറകളിലെ നിരവധി സ്ത്രീകൾക്ക് സിനിമയിലേക്ക് വരാനുള്ള പ്രചോദനമായി മാറി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളും പടൌഡിയിലെ അവസാനത്തെ നവാബുമായിരുന്ന മൻസൂർ അലിഖാൻ പടൌഡി 2011 സെപ്റ്റംബർ 22 അന്തരിച്ചത്. ക്രിക്കറ്റ് ലോകത്ത് ടൈഗർ പടൌഡി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 21 വയസ്സിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി ചുമതലയേറ്റ അദ്ദേഹം ആ സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ടെസ്റ്റ് ക്യാപ്റ്റനായിരുന്നു. 20-ാമത്തെ വയസ്സിലുണ്ടായ ഒരു കാർ അപകടത്തിൽ അദ്ദേഹത്തിന്റെ വലത് കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ടും ഒരു കണ്ണിന്റെ മാത്രം കാഴ്ചയുമായി അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളി തുടരുകയും ഇന്ത്യയെ നിരവധി വിജയങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യ ആദ്യമായി ഒരു ടെസ്റ്റ് പരമ്പര നേടുന്നത് 1967 പടൌഡിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ്. ഇന്ത്യക്കാർക്ക് വിദേശ മണ്ണിലും ജയിക്കാനാകും എന്ന ആത്മവിശ്വാസം നൽകിയത് അദ്ദേഹമാണ്. സിഖ് മതത്തിന്റെ സ്ഥാപകനും 10 സിഖ് ഗുരുക്കന്മാരിൽ ആദ്യത്തെയാളുമായ ഗുരു നാനാക് ദേവ് 1539 സെപ്റ്റംബർ 22 അന്തരിച്ചത്. ഇന്നത്തെ പാകിസ്ഥാനിലെ കർത്താർപൂരിലാണ് അദ്ദേഹം തന്റെ ഭൌതിക ശരീരം വെടിഞ്ഞത്. മനുഷ്യരാശിയുടെ സമത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈശ്വരൻ ഒന്നേയുള്ളൂ എന്നും എല്ലാ മനുഷ്യരും തുല്യരാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം ശക്തമായി പോരാടി. ജാതിയോ മതമോ സാമ്പത്തിക സ്ഥിതിയോ നോക്കാതെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായി അദ്ദേഹം തുടക്കം കുറിച്ച ലങ്കർ എന്ന സമ്പ്രദായം ഇന്നും സിഖ് മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി തുടരുന്നു. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വിനാശകരവുമായ അതിർത്തി യുദ്ധങ്ങളിലൊന്നായ ഇറാൻ ഇറാഖ് യുദ്ധം ആരംഭിച്ചത് 1980 സെപ്റ്റംബർ 22. ഇറാഖ് സൈന്യം ഇറാനിലേക്ക് അതിക്രമിച്ചു കയറി വ്യോമാക്രമണങ്ങൾ നടത്തിയതോടെയാണ് ഈ യുദ്ധത്തിന് തുടക്കമായത്. ഷട്ട് അൽ അറബ് എന്ന അതിർത്തി നദീതടത്തിന്മേലുള്ള തർക്കവും ഇറാനിലെ ഖുസിസ്ഥാൻ പ്രവിശ്യ പിടിച്ചെടുക്കാനുള്ള ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈന്റെ ആഗ്രഹവുമായിരുന്നു പ്രധാന കാരണം. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗാനരചയിതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഇർവിംഗ് ബെർലിൻ 1989 സെപ്റ്റംബർ 22 അന്തരിച്ചത്. ലോക പ്രശസ്തമായ വൈറ്റ് ക്രിസ്മസ് എന്ന ക്രിസ്മസ് ഗാനം രചിച്ചതും ഈണം നൽകിയതും ഇർവിംഗ് ബെർലിനാണ്. ലോക കാർ രഹിത ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 22 ആചരിക്കുന്നത്. വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന വായു മലിനീകരണവും ഗതാഗത കുരുക്കും കുറയ്ക്കാനും പരിസ്ഥിതി സൌഹൃദമായ യാത്രാമാർഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് ഈ ദിവസം ആചരിക്കുന്നത്.
1: ചരിത്രത്തിൽ ഇന്ന്.
0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
5: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
6: ഇനി ആയുരാരോഗ്യം.
7: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫാറ്റി ലിവർ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
8: നമ്മുടെ കരളിന്റെ കോശങ്ങളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പ് ഉണ്ടാകാറുണ്ട്. എന്നാൽ കരളിന്റെ ആകെ തൂക്കത്തിന്റെ 5 മുതൽ 10% കൂടുതൽ കൊഴുപ്പ് ആകുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ്. ഇത് പ്രധാനമായും 2 തരത്തിലുണ്ട്. ആദ്യത്തേത് മദ്യപിക്കാത്തവരിലും അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ. ഇതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് വിളിക്കും. രണ്ടാമത്തേത് അമിത മദ്യപാനം മൂലം കരളിന് സംഭവിക്കുന്ന തകരാറുകൾ. ഇത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് അറിയപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ഫാറ്റി ലിവറിന് പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാറില്ല. എന്നാൽ ചിലരിൽ വയറിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായി അനുഭവപ്പെടുന്ന നേരിയ വേദന അല്ലെങ്കിൽ അസ്വസ്ഥത, അമിതമായി ക്ഷീണവും തളർച്ചയും വിശപ്പില്ലായ്മ, കരൾ വീങ്ങുന്നത് കാരണം വയറിൽ ഭാരം അനുഭവപ്പെടുക തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കാണപ്പെടാം. ശരീരത്തിലെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന

0: കരാറുകൾ മൂലമാണ് പ്രധാനമായും കൊഴുപ്പ് കരളിൽ അടിയുന്നത്. കുടവയറുള്ളവരിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം, കൊളസ്ട്രോൾ, തെറ്റായ ഭക്ഷണരീതി, വ്യായാമമില്ലായ്മ എല്ലാം ഫാറ്റി ലിവറിന് കാരണമാകുന്നു. ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും മറ്റ് ആവശ്യങ്ങൾക്കായി നടത്തുന്ന പരിശോധനകളിലൂടെയാണ് ഇത് കണ്ടെത്തുന്നത്. കരളിന്റെ വലിപ്പവും കൊഴുപ്പിന്റെ അളവും അറിയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അൾട്രാസൗണ്ട് സ്കാനിംഗ് ആണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന രക്തപരിശോധനയിലൂടെ കരളിന്റെ പ്രവർത്തനക്ഷമതയും ലിവർ എൻസൈമുകളുടെ വ്യതിയാനവും മനസ്സിലാക്കാനാകും. കരളിന് എത്രത്തോളം കടുപ്പം സംഭവിച്ചു എന്ന് നോക്കുന്ന ആധുനിക പരിശോധനയാണ് ഫൈബ്രോസ്കാൻ. പഞ്ചസാര, മധുരപലഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, ബേക്കറി സാധനങ്ങൾ, അമിതമായ ചോറ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, പോത്തിറച്ചി, പന്നിയിറച്ചി, ആട്ടിറച്ചി മുതലായവ ഒഴിവാക്കേണ്ടതാണ്. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളായ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, തവിട് കളയാത്ത അരി, ഓട്സ്, മുഴുധാന്യങ്ങൾ, വാൾനട്ട്, ഒമേഗ 3 അടങ്ങിയ ചെറുമത്സ്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഫാറ്റി ലിവറിന് ഫലപ്രദമായ മരുന്നുകളോടൊപ്പം ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടതും അനിവാര്യമാണ്. ശരീരഭാരം 5 മുതൽ 10% കുറയ്ക്കുന്നത് കരളിലെ കൊഴുപ്പ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും കുറഞ്ഞത് 30 മുതൽ 40 മിനിറ്റ് നടപ്പ് ശീലമാക്കുക. മദ്യം കരളിന്റെ കോശങ്ങളെ നശിപ്പിക്കുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് വേഗത്തിലാക്കുകയും ചെയ്യും. അതിനാൽ മദ്യം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. പ്രമേഹവും കൊളസ്ട്രോളും ഉള്ളവർ അത് കൃത്യമായി നിയന്ത്രിച്ച് നിർത്തുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കും. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ വിട്ടാൽ പിന്നീട് സിറോസിസ് പോലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ തുടക്കത്തിലെ മുൻകരുതലുകൾ എടുക്കുക. മരുന്നുകളേക്കാൾ ഉപരിയായി നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളാണ് കരളിന്റെ ആരോഗ്യത്തിനുള്ള ഏറ്റവും വലിയ ചികിത്സ.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫാറ്റി ലിവർ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ബിച്ചു തിരുമല വരികളെഴുതി ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ.
4: തൊഴിൽ ദർശനം.
5: വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൽ ഫീൽഡ് എഞ്ചിനീയർ, കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവ്, അസിസ്റ്റന്റ് മാനേജർ തസ്തികകളിലേക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന ഇപ്പോൾ അപേക്ഷിക്കാം. 5 ഒഴിവുണ്ട്. ഫീൽഡ് എഞ്ചിനീയർ ഒഴിവ് 3. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം, സിവിൽ, മറൈൻ, മെക്കാനിക്കൽ, MTech, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, MBA, PGDM, പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ്, ഓപ്പറേഷൻ മാനേജ്മെന്റ്. 1 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 30 വയസ്സ് കവിയരുത്. കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവ് ഒഴിവ് 1. യോഗ്യത: PG, കമ്മ്യൂണിക്കേഷൻസ് ജേർണലിസം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് മാനേജർ പ്രോജക്ട്സ് ഒഴിവ് 1. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിലുള്ള BE, BTech തത്തുല്യവും ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റിലുള്ള MBA, PGDM. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി September 23. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cmd.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cmd.kerala.gov.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 61 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: എഞ്ചിനീയർ 12, ഡെപ്യൂട്ടി മാനേജർ 38, മാനേജർ 9, സീനിയർ മാനേജർ 2. ഒഴിവുള്ള വിഷയങ്ങൾ: സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ, എൻവയോൺമെന്റ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, AI,

0: ഡേറ്റാ സയൻസ്, ഐടി, ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, മെറ്റലർജി, മിനറൽ പ്രോസസിംഗ്, മിനറൽ ആൻഡ് മെറ്റലർജി, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽസ്, എൻവയോൺമെന്റ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ അബേറ്റ്മെന്റ്. യോഗ്യത 65% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിഇ, ബിടെക്, ബിഎസ്സിയും. എഞ്ചിനീയർക്ക് 1 വർഷത്തെയും ഡെപ്യൂട്ടി മാനേജർക്ക് 4 വർഷത്തെയും മാനേജർക്ക് 8 വർഷത്തെയും സീനിയർ മാനേജർക്ക് 12 വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.engineersindia.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.engineersindia.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 25. കേരള സർക്കാർ സ്ഥാപനമായ ഒഡെപെക് മുഖേന യുഎഇയിലേക്ക് ഇൻഡസ്ട്രിയൽ നേഴ്സുമാരെ പുരുഷൻ റിക്രൂട്ട് ചെയ്യുന്നു. വാക്ക് ഇൻ ഇന്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. 50 ഒഴിവുണ്ട്. യോഗ്യത ബിഎസ്സി, പോസ്റ്റ് ബിഎസ്സി നഴ്സിംഗും ഐസിയു, എമർജൻസി, ആംബുലൻസ് എന്നീ മേഖലകളിൽ 2 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയവും. HAAD, DOH ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 40 വയസ്. വാക്ക് ഇൻ ഇന്റർവ്യൂ സെപ്റ്റംബർ 26 രാവിലെ 8 മണി മുതൽ 11 മണി വരെ നടത്തും. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും പാസ്പോർട്ടും വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം എത്തണം. സ്ഥലം ഒഡെപെക്, 5-ാം നില, കാർമൽ ടവേഴ്സ്, കോട്ടൺ ഹിൽ സ്കൂളിന് എതിർവശം, വഴുതക്കാട്, തിരുവനന്തപുരം. വിലാസം ഒരിക്കൽ കൂടി ഒഡെപെക്, 5-ാം നില, കാർമൽ ടവേഴ്സ്, കോട്ടൺ ഹിൽ സ്കൂളിന് എതിർവശം, വഴുതക്കാട്, തിരുവനന്തപുരം. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.odepec.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.odepec.kerala.gov.in. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0471-23-29-440 അല്ലെങ്കിൽ 7736-49-6574. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0471-23-29-440 അല്ലെങ്കിൽ 7736-49-6574.
1: തൊഴിൽ ദർശനം. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
4: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്. കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: മഹാത്മ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: കുട്ടപ്പായി,
1: ആ ചേച്ചി,
0: എല്ലായിടത്തേക്കും ആളുകളെ വിട്ട് അന്വേഷിപ്പിക്ക്. നമ്മൾ ഇപ്പോഴേ വൈകി, ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു.
1: അനിച്ചേച്ചി വെറുതെ പേടിക്കല്ലേ, അഭിചേച്ചി ആ ബസ്സിൽ ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ.
0: ഉണ്ടാകില്ല എന്നും ഉറപ്പു പറയാൻ പറ്റില്ലല്ലോ കുട്ടപ്പായി.
2: ആരോടും പറയാതെ അപ്രത്യക്ഷമായതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയം വരുന്നത്.
0: ഓ, ഒന്ന് നിർത്താമോ പ്ലീസ്.
2: അല്ല അനാമിക, സത്യമല്ലേ ഞങ്ങൾ പറയുന്നത്?
3: സത്യമായിരിക്കാം, പക്ഷെ ഇപ്പോൾ അത് പറയേണ്ട സമയമല്ല.
4: അതെ, ഓരോന്നും പറഞ്ഞ് അനാമികയെ കൂടി തളർത്തരുത്.
0: ആലോചിച്ചിട്ട് വല്ലാത്ത പേടി ഫാദർ. ഇത്രയും നാള് ഞാൻ അവളോട് കലഹിച്ചത് മാത്രമാണ് ഓർമ്മയിൽ വരുന്നത്. ഞാൻ എന്തൊരു ദുഷ്ടയാണ് അല്ലേ?
3: സാരമില്ല അനാമിക, മനുഷ്യന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ആർക്കാണ് കഴിയുക? അന്ന് നിന്റെ മനസ്സ് വേദനിച്ചപ്പോൾ നീ പ്രതികരിച്ചു. ഇന്ന് അതേ ആളിന് അപകടമെന്ന തോന്നലുണ്ടായപ്പോൾ നീ സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഒരു വീഴ്ച വരുമ്പോൾ പോലും വൈരാഗ്യം ഉപേക്ഷിക്കാത്തവരുടെ മനസ്സിലാണ് ദുഷ്ടത. അല്ലാതെ ഒരു കുഞ്ഞിനെ പോലെ കലഹിച്ചയാളുടെ സുരക്ഷയെപ്പറ്റി ഓർത്ത് കരയുന്ന നിന്റെ ഉള്ളിലല്ല.
0: ഞങ്ങൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിലെ തൊട്ടേ കളിപ്പാട്ടത്തിന്റെ പേരിൽ തുടങ്ങിയ വഴക്കായിരുന്നു. പക്ഷേ

0: എന്തിനും ഏതിനും മറ്റൊരാളുടെ സപ്പോർട്ട് തേടുന്ന എൻ്റെ സ്വഭാവം ആരെക്കാളും നന്നായി അറിയാമായിരുന്നത് അവൾക്കായിരുന്നു. പേന പിടിക്കാൻ വിറച്ച എൻ്റെ കൈകളിൽ തട്ടി നിനക്ക് ചെയ്യാൻ പറ്റുമടി എന്ന് പറഞ്ഞ് എന്നെ മാറ്റിയെടുത്തത് അഭിരാമിയാണ്. എനിക്ക് എഴുതാൻ കഴിയുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും എന്നോട് പറഞ്ഞതും അവളാണ്.
1: എന്നിട്ടാണോ അനുചേച്ചി നിങ്ങൾ കീരിയും പാമ്പും പോലെ നിന്നത്?
0: എനിക്കറിയില്ല കുട്ടപ്പായി, പെട്ടെന്ന് ഇവിടെ അവളെ കണ്ടപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഒന്നും ഞാൻ ഓർത്തില്ല. പണ്ടൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൾ പറയുമായിരുന്നു, നാളെ നീ ആരുടെ മുന്നിൽ തോറ്റുപോകരുതെന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത് എന്ന്. അത്രത്തോളം കരുതലോടെ എന്നെ പഠിപ്പിച്ചവളോടാണ് ഞാൻ ഈ മത്സരബുദ്ധി കാണിച്ചത്. ഈ ഓഡിറ്റ് വന്നപ്പോൾ പോലും എൻ്റെ കഴിവ് തെളിയിക്കാൻ ഓടുകയായിരുന്നു ഞാൻ. അവളെക്കുറിച്ച് ഓർത്തുപോലുമില്ല.
2: ഓ, വിഷമിക്കാതെ അനു, ഇനി കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഇത്രയും സ്നേഹം ഉള്ളിലുണ്ടായിട്ട് നിനക്ക് എങ്ങനെ അഭിരാമിയോട് ദേഷ്യത്തിൽ പെരുമാറാൻ പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നേ.
0: ചില നേരങ്ങളിൽ സ്നേഹം കാണിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി മത്സരമായി പോകാറുണ്ട് ബേബി ചേച്ചി. സ്നേഹമുള്ളവർ നമ്മളെ ജയിപ്പിക്കാൻ വഴി കാട്ടുമ്പോൾ നമ്മൾ അവരെ തോൽപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. ഒടുവിൽ ജയിച്ചെന്ന് തോന്നുമ്പോഴായിരിക്കും കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തടലാണ് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അനാമികേ, പശ്ചാത്താപമാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ തിരുത്തൽ പ്രക്രിയ. ആത്മാർത്ഥമായ പശ്ചാത്താപം ജനിക്കുന്നത് നമ്മളിലെ അഹംഭാവം തകരുമ്പോഴാണ്. അതൊരു തകർച്ചയല്ല, മറിച്ച് നമ്മളെ സ്വയം പുതുക്കിപ്പണിയാനുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ബേബി, നിങ്ങളൊക്കെ കൂടി ഇതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഒരാളുടെ കൂടെ ഉള്ളപ്പോൾ മുഖത്തു നോക്കി ചിരിക്കുകയും അവരൊന്ന് അകലുമ്പോൾ നന്മകളെല്ലാം മറന്നു കുറ്റം പറയുകയുമല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓഡിറ്റ് പ്രശ്നം വന്നപ്പോഴേക്കും ഇത്രയും നാൾ ഒപ്പം നിന്ന അഭിരാമി മുങ്ങിയെന്ന് എളുപ്പത്തിൽ വിധി എഴുതിയത് നിങ്ങളൊക്കെയല്ലേ. പ്രതിസന്ധിയിൽപ്പെട്ട ആ നിമിഷത്തിൽ അവളുടെ ഒരു നല്ല ഗുണമെങ്കിലും നിങ്ങൾ ഓർത്തു നോക്കിയോ?
2: ഇല്ല ഫാദർ.
3: മനുഷ്യരുടെ നന്മ തിരിച്ചറിയാൻ അവർ നഷ്ടപ്പെടുന്നതുവരെ കാത്തിരിക്കരുത്. കാരണം മനുഷ്യൻ ഒരു ഓർമ്മയായി മാറിയതിനു ശേഷം നമ്മൾ നൽകുന്ന പശ്ചാത്താപത്തിന് അവരുടെ ആത്മാവിനെ സ്പർശിക്കാൻ കഴിയില്ല. അനാമികയുടെ കാര്യത്തിലും ഇതേ രീതിയാണ് നിങ്ങൾ പിന്തുടർന്നത് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും.
2: ഫാദർ, ഞങ്ങൾ എടുത്തു ചാടി ഓരോന്ന് പറഞ്ഞുപോയി.
4: ഫാദർ, അനാമിയ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ആളപായമില്ല. പരിക്കു പറ്റിയവരെ ടൗണിലുള്ള ഗവൺമെൻറ് ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ഞാൻ പരിചയമുള്ള ഡോക്ടറെ വിളിച്ചിരുന്നു. അദ്ദേഹം വിവരങ്ങൾ നോക്കി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: നമുക്ക് ആ വിവരങ്ങൾ കിട്ടും വരെ നോക്കിയിരിക്കേണ്ടതുണ്ടോ?
5: പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് ചേച്ചി?
0: നമുക്ക് നേരിട്ട് പോയിക്കൂടെ ടൗണിലേക്കോ?
3: അനാമിക പറയുന്നതിലും കാര്യമുണ്ട്. ഇനി ഓരോ നിമിഷവും പ്രധാനമാണ്.
4: എന്നാ ഞാൻ പോയി ടാക്സി വിളിച്ചിട്ട് വരാം.
0: എന്നാലേ ഞങ്ങൾ പോയി വരാം ബേബി ചേച്ചി.
2: ഞങ്ങളും വരാം അനാമിക. ഇവിടെ നിന്ന് ഒരു മനസമാധാനം ഉണ്ടാവില്ല.
0: അല്ല, ഇവിടെ ആരെങ്കിലും വേണ്ടേ?
5: എന്നാ ഞാനും കൂടെ വരാം.
6: ശരി, എന്നാ നിങ്ങൾ പോയി വാ, ഞാനും ബേബി ഇവിടെ നിൽക്കാം.
1: പോകുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിലും മെയിൻ ജംഗ്ഷനിലും കൂടി ഒന്ന് അന്വേഷിക്കണം.
4: എങ്കിൽ നമുക്ക് വേഗം ഇറങ്ങാം.
5: അല്ല, ഇതെന്താ ഈ സമയത്തൊരു കാർ?
2: ദൈവമേ, ആശുപത്രി എന്നോ മറ്റോ.
3: അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കൂ ബേബി.
0: അല്ല, അത്
5: ദൈവമേ, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
9: ഇനിയൊരു ഗാനം കേൾക്കാം. ജാനകി ജാനി എന്ന ചിത്രത്തിനു വേണ്ടി വൈഷ്ണവ് ഗിരീഷ് പാടിയത്. രചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു.

0: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ദൂരം അരികെ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: അടുത്ത ഗാനം അരവിന്ദിന്റെ അതിഥികൾ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ലിയ സൂസൻ വർഗീസ് എന്നിവർ പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ജോനാസ്ബർഗിൽ പ്രാക്ടീസ് തുടങ്ങിയതോടുകൂടി ഗാന്ധിക്ക് നല്ല വരുമാനമുണ്ടായി. ആപ്പീസിൽ ജോലിക്ക് കൂടുതൽ ആളെ നിശ്ചയിക്കേണ്ടതായും വന്നു. സ്കോട്ട്ലൻഡിൽ നിന്ന് എത്തിച്ചേർന്ന ഒരു വെള്ളക്കാരിയെ ടൈപ്പിസ്റ്റായി നിശ്ചയിച്ചു. മിസ് ഡിക്ക് എന്നായിരുന്നു അവരുടെ പേര്. വെള്ളക്കാരൻ ഇന്ത്യക്കാരുടെ കീഴിൽ ജോലി ചെയ്യുകയെന്നത് അവിടെ പതിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ യുവതി തന്റെ ആപ്പീസിൽ ജോലി ചെയ്യുമോ എന്ന് ഗാന്ധിക്ക് സംശയമുണ്ടായിരുന്നു. വിവരമറിയിച്ചപ്പോൾ എവിടെയായാലും മാനത്തോടുകൂടി ജോലി ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് മിസ് ഡിക്ക് പറഞ്ഞു. മാസത്തിൽ 17.5 pounds ആ യുവതിക്ക് ശമ്പളം നിശ്ചയിച്ചത്. തന്റെ ആപ്പീസിൽ ജോലി ചെയ്യുന്ന വെറും ഒരു ടൈപ്പിസ്റ്റ് എന്ന നിലയിലല്ല ഗാന്ധി മിസ് ഡിക്കിനെ കരുതി വന്നത്. തന്റെ ഒരു സഹോദരിയെപ്പോലെയോ പുത്രിയോ പോലെയാണ്. ടൈപ്പ് ചെയ്യാൻ മാത്രമല്ല ആപ്പീസിലെ പണം സൂക്ഷിക്കലും അതുപോലെ ഉത്തരവാദിത്തമുള്ള മറ്റ് പല പ്രവൃത്തികളും മിസ് ഡിക്കിനെ ഗാന്ധി ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അധികകാലം അവിടെ ജോലി ചെയ്യുന്നതിന് മിസ് ഡിക്കിന് തരമായി.

0: അവർ വിവാഹിതയായി. ആ കാരണത്താൽ ഗാന്ധിയുടെ ആപ്പീസിലെ ജോലി വിട്ടു. അതിനുശേഷവും പ്രത്യേക വല്ല പണിയുമുണ്ടെങ്കിൽ അവിടെ പോയി അത് ചെയ്തു കൊടുക്കുക അവരുടെ പതിവായിരുന്നു. മനുഷ്യനെ മനുഷ്യനെന്ന നിലയിൽ കരുതി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഗാന്ധിക്ക് സഹജമായിരുന്നു. അതാണ് ഇന്ത്യക്കാരെ പോലെ തന്നെ വെള്ളക്കാർക്കും ഗാന്ധിയുടെ പേരിൽ ബഹുമാനവും വിശ്വാസവും തോന്നുവാൻ കാരണം. പൊതുപ്രവർത്തനം ഫലപ്രദമായി നടത്തുന്നതിന് ഒരു പത്രം ആവശ്യമാണെന്ന് ഗാന്ധിക്ക് തോന്നി. ഈ കാര്യത്തിന് മദൻജിത്ത് എന്നുപേരായ ഒരു കച്ചവടക്കാരനുമായി കൂടിയാലോചന നടത്തി. അദ്ദേഹം ഒരു പ്രസിന്റെ ഉടമസ്ഥനായിരുന്നു. അവർ തമ്മിൽ നടന്ന ആലോചനയുടെ ഫലമായിട്ടാണ് 1904 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തി തുടങ്ങിയത്. മൻസുഖ്ലാൽ നാസർ ആയിരുന്നു ആദ്യത്തെ പത്രാധിപർ. അദ്ദേഹമായിരുന്നു പത്രാധിപരെങ്കിലും പത്രസംബന്ധമായ ജോലി മിക്കതും ഗാന്ധി തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. പത്രപ്രവർത്തനത്തിൽ കേവലം അപരിചിതനായിരുന്നില്ല മൻസുഖ്ലാൽ. ഇന്ത്യയിൽ കുറേക്കാലം ആ ജോലിയിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. എന്നാൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെ വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഒരു പ്രതിവാര പത്രമായിട്ടാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത്. ഇംഗ്ലീഷിലും ഗുജറാത്തിയിലും തമിഴിലും ഹിന്ദിയിലും വാർത്തകളും ലേഖനങ്ങളും അതിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. തമിഴിലും ഹിന്ദിയിലുള്ള ലേഖനങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. പത്രത്തിൽ എഴുതുക മാത്രമല്ല ഗാന്ധി ചെയ്തിരുന്നത്. അതിന്റെ ചെലവിലേക്കുള്ള നല്ലൊരു സംഖ്യ മാസം തോറും കൊടുക്കുകയും ചെയ്തു. ഇത് ഗാന്ധിക്ക് വലിയൊരു ഭാരമായി തീർന്നു. എന്നാൽ പത്രം തുടങ്ങിയ സ്ഥിതിക്ക് എന്തു തന്നെയായാലും അത് നടത്തുവാൻ തന്നെ ഗാന്ധി തീർച്ചപ്പെടുത്തി. പത്രത്തിന്റെ പിന്നിലുള്ള ശക്തി ഗാന്ധിയാണെന്ന് വെള്ളക്കാർക്കും ഇന്ത്യക്കാർക്കും അറിയാമായിരുന്നു. ഗാന്ധിയുടെ തെക്കേ ആഫ്രിക്കയിലെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിയുടെ ആ കാലത്തെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും ആ പത്രപംക്തികളിൽ തെളിഞ്ഞു കാണാം. തെക്കേ ആഫ്രിക്കയിലെ സത്യാഗ്രഹ സമരം നടത്തുന്നതിൽ സ്തുത്യർഹമായ പങ്കാണ് ഇന്ത്യൻ ഒപ്പീനിയൻ വഹിച്ചിരുന്നത്. പത്രപ്രവർത്തനത്തിൽ തനിക്കുണ്ടായ അനുഭവത്തെ അടിസ്ഥാനമാക്കി ഗാന്ധി ഇങ്ങനെ പറയുന്നു. വർത്തമാനപത്രം സേവനത്തിനുള്ള മഹത്തായ ഒരു ഉപകരണമാണ്. എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എങ്ങനെ കൃഷിപ്രദേശങ്ങളെ നശിപ്പിക്കുന്നുവോ അതുപോലെ നിയന്ത്രണമില്ലാത്ത തൂലികയും നാശത്തിന് വഴിവെക്കും. ഈ തത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗാന്ധി തന്റെ പത്രപ്രവർത്തനം നടത്തി വന്നിരുന്നത്.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ ആനന്ദപുരിയെ തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകിട്ട് ഗുജറാത്തിൽ വിതരണം ചെയ്യും. ഫീച്ചർ, നോൺ ഫീച്ചർ ഫിലിം, ചലച്ചിത്ര നിരൂപണം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം. ആന്റി നർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് തലവന്മാരുടെ 3-ാമത് ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഒറ്റക്കെട്ടായ നിശ്ചയദാർഢ്യം, പങ്കിട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തിലാണ് 2 ദിവസത്തെ സമ്മേളനം ചേരുന്നത്. ഇന്ത്യൻ സയൻസ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് ഫെസിലിറ്റീസ് മാപ്പ് ഐ സ്റ്റെം പോർട്ടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നോഡൽ ഓഫീസർമാരുടെ യോഗം സംഘടിപ്പിച്ചു. 23 സംസ്ഥാനങ്ങളിൽ നിന്നും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും നോഡൽ ഓഫീസർമാരും PSO ഓഫീസ് ഐ സ്റ്റെം പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. KSRTCയുടെ സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി ഇന്ന് 100 ദിവസം പൂർത്തിയാക്കുന്നു. 97 ദിവസം കൊണ്ട് ഏകദേശം 266,53,00,000 രൂപ മൂല്യം വരുന്ന 12,54,00,000 സീറോ ടിക്കറ്റുകൾ KSRTC പദ്ധതി വഴി അനുവദിച്ചു.

കോട്ടപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ 6 പേർ ദുരിതത്തിനെതിരായ സാഹചര്യത്തിൽ 4 ദിവസത്തിനകം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഔദ്യോഗിക ടൂറിസം കേന്ദ്രമല്ലാത്തതിനാൽ അവിടെ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. മലപ്പുറം പൂക്കോട്ടുംപാടം മലവെള്ളപ്പാച്ചിലിൽ കാണാതായ സജിതയ്ക്കായി തിരച്ചിൽ തുടരുന്നു. ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 18-ാം തവണയും ഐഡിയൽ കടകശ്ശേരി ഓവറോൾ ചാമ്പ്യൻമാർ. പൂക്കുളത്തൂർ CHM HSSനാണ് 2-ാം സ്ഥാനം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10 മണിക്ക്.

0: ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു: കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന കൃഷിവകുപ്പിന്റെ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാര ജേതാവ് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന കൃഷിവകുപ്പിന്റെ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാര ജേതാവ് ആരാണ്? ശരിയുത്തരം: ചെറുവയൽ രാമൻ. പരമ്പരാഗത നെൽവിത്തുകളുടെ സംരക്ഷണത്തിലൂടെയും ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെയും ശ്രദ്ധേയനായ കർഷകനാണ് ഇദ്ദേഹം. 5 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമടങ്ങുന്നതാണ് ഈ പുരസ്കാരം. ഇനി കേൾക്കാം കാലം സാക്ഷി.
1: മാൻഡലിൻ വാദകനായിരുന്ന യു ശ്രീനിവാസ് എന്ന ഉപ്പലാബു ശ്രീനിവാസ് 1969 ഫെബ്രുവരി 28 ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിൽ ജനിച്ചു. മാൻഡലിനിൽ ആദ്യ ഗുരു പിതാവായ സത്യനാരായണനായിരുന്നു. ചലച്ചിത്ര സംഗീത സംവിധായകൻ വാസു റാവുവിൽ നിന്നും ചെമ്പയുടെ ശിഷ്യൻ സുബ്ബരാജുവിൽ നിന്നും വായ്പാട്ടിൽ പരിശീലനം നേടി 19 വയസ്സിൽ അരങ്ങേറ്റം. ജർമ്മനി, യൂറോപ്പ്, അമേരിക്ക തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചു. സക്കീർ ഹുസൈൻ, ഹരിപ്രസാദ് ചൗരസ്യ, ശിവമണി എന്നിവർക്കൊപ്പം ഫ്യൂഷൻ സംഗീത രംഗത്തും ശോഭിച്ചു. 1998 പത്മശ്രീ, 2010 സംഗീത നാടക അക്കാദമി പുരസ്കാരം, സംഗീതരത്ന പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 2014 സെപ്റ്റംബർ 19 യു ശ്രീനിവാസ് അന്തരിച്ചു.
2: Since my childhood, I never thought that I never missed anything because I always practice. Most of the time I spend by practicing. I have attended the school up to 4th class. Then I have been doing everything correspondence course. For example, the regular student would have not seen Disneyland like that, but I have seen Disneyland everywhere. I have traveled all over the world. In fact, I take it as privilege to be as a Carnatic classical musician. My routine work is daily I do yoga in the morning. Then I will do puja because I'm a devotee of Hanuman. Because Hanuman is important for music. He is expert than Narada or anything else. So I like from childhood, my family god is Hanuman. Then I do practice for 5 to 6 hours every day. And most of the time I spent practicing and I teach, I have got a lot of students. As a musician, there is

0: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് യു ശ്രീനിവാസിന്റെ ശബ്ദം.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള,
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
4: ഇനിയൊരു ഗാനം കേൾക്കാം. വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയത്, രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്, ചിത്രം പള്ളിച്ചട്ടമ്പി.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
6: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളിക്യാബ് ആൻഡ് വീഗാർഡ്. September 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
9: നമുക്ക് ചുറ്റും കേരളത്തിലെ LP-UP ഹൈസ്കൂൾ ഭാഷാ സ്പെഷ്യൽ അധ്യാപക നിയമനങ്ങൾക്കുള്ള കേറ്റെറ്റ് പരീക്ഷയ്ക്ക് നാളെ മുതൽ അപേക്ഷിക്കാം. പരീക്ഷകൾ November 14-15 തീയതികളിൽ നടക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ kettet.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നടത്താം. കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന രീതികളായ ഡ്രിപ്, സ്പ്രിംഗ്ലർ എന്നിവ സ്ഥാപിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് കൃഷിവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 8075-89-2092 അല്ലെങ്കിൽ 9400-98-85-57 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരം കാട്ടാക്കട പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഭീമ സഖി പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്നുച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ കാട്ടാക്കട പഞ്ചായത്ത് CDS ഹാളിൽ അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9074-74-70-27. കേരള സർക്കാർ സ്ഥാപനമായ IHRD 2026 ജൂൺ മാസത്തിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 1-ഉം 2-ഉം സെമസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി 1-ഉം 2-ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ 1-ഉം 2-ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലവും മാർക്കിന്റെ വിശദാംശങ്ങളും അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റിലും ലഭ്യമാണ്. പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 23-ാം തീയതി വരെ അതാത് പരീക്ഷ

0: ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം സുഖമോ ദേവി.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ.
4: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
5: ആരെ കാണാൻ പോവാ?
4: ഭഗവതിയെ കാണാൻ.
5: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
4: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മനസ്സേ നിനക്കുമംഗളം. രചന പൂവച്ചൽ ഖാദർ.

0: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
8: ആരിശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാർ കിട്ടും.
9: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
8: സുബയ്യ ജ്വല്ലറി ആരിശാല.
10: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
8: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
6: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. TNC അപ്ലൈ.
11: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: യോഗങ്ങൾ, ഘോഷയാത്രകൾ, കൊടികൾ, ബഹളമയം. പ്രഭാതം മുതൽ പ്രദോഷം വരെ കുഞ്ഞിരാമൻ ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നു. ഇതിനിടയിൽ രാധയുടെ 1-2 കത്തുകൾ കിട്ടി. അവയ്ക്കൊരു മറുപടി എഴുതാൻ പോലും തരപ്പെട്ടില്ല. എല്ലാം കഴിഞ്ഞ് രാത്രി ചെന്ന് കിടക്കുമ്പോഴാണ് അത് ഓർമ്മ വരിക. നേർത്തു മിനുത്ത ഒരു ശബ്ദം അവൻ്റെ കർണങ്ങളിൽ മുഴങ്ങും. എന്നെ മറന്നോ? ഹൃദയത്തിൽ ഒരു നോവ്. പിറ്റേന്ന് കാലത്ത് തന്നെ മറുപടി എഴുതണമെന്ന് തീരുമാനിക്കും. കാലത്ത് എഴുന്നേൽക്കുന്നത് സ്നേഹിതന്മാരുടെ വിളി കേട്ടുകൊണ്ടാണ്. പുതിയ പ്രശ്നങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. പിന്നെ അവയ്ക്കുത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഓടണം. തൊഴിൽ മുടക്കം സംബന്ധിച്ച കാര്യങ്ങൾക്ക് അവൻ 2 ദിവസമായി കണ്ണൂരിൽ പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് നാട്ടിൽ നിന്ന് ആരോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്.

0: ഇരുന്നു. വേറെ ഒരിരിപ്പിടമില്ല. രണ്ടു ഭാഗത്തും നന്നാല് കല്ലുവെച്ച് ഉയർത്തിയതിന്മേൽ ഉറപ്പിച്ച രണ്ടു മരപ്പലകയാണ് ആ കാട്ടിൽ. തടിയൻ അപ്പുക്കുട്ടൻ ഇരുന്നപ്പോൾ അത് കുറച്ചൊന്നുലഞ്ഞു. അനിയൻ സൂക്ഷിച്ചേക്കണം എന്ന് നാരായണപിള്ള താക്കീത് നൽകി. അവർ എന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. എടാ ജാക്കി, വാതിൽക്കൽ ഒരു മുട്ട്.
1: ആരാത്?
0: ഞാൻ മേസ്ത്രി. വാതിൽ തുറന്ന് രാരിച്ചൻ അകത്തേക്ക് കടന്നു നിന്നു.
2: എന്താ മേസ്ത്രി?
0: ജോണിയാണ് ചോദിച്ചത്. രാരിച്ചൻ മേസ്ത്രിയല്ല, തൊഴിലാളിയാണ്. എന്നാലും മേസ്ത്രി എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. അവർ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു,
2: അപകടം.
0: ഏ, എന്ത്?
2: പോലീസ്?
0: എവിടെ?
2: എത്തിയില്ല.
0: എത്തും.
2: കാരണം?
0: അപ്പുകുട്ടൻ ചോദിച്ചു.
2: ഇന്ന് മീറ്റിംഗ് ഉണ്ടായോ?
0: കുഴപ്പവും ഉണ്ടാവും.
2: കാര്യം തെളിച്ചു പറയാനിയാ
0: നാരായണപിള്ള. ഇന്നവര് മീറ്റിംഗ് കലക്കിയേക്കും.
2: എങ്ങനെ അറിഞ്ഞു?
0: കുഞ്ഞിരാമൻ ചോദിച്ചു. നമ്മുടെ പ്രേമഭാജനം കൊണ്ടുവന്ന വർത്തമാനമാണ്.
2: ഏതാണോ സുന്ദരി അനിയ?
0: അമ്മാളു. മൂപ്പർ മൂപ്പത്തിയാരോട് പറഞ്ഞു. അവളത് കേട്ടു, എന്നോട് പറയുകയും ചെയ്തു.
2: ഇപ്പോഴോ അനിയ രാഷ്ട്രീയമായില്ലയോ?
0: നാരായണപിള്ളയ്ക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ഇത്ര പേടിയെന്താ? ജോണിയാണ് ചോദിച്ചത്.
2: പേടിയോ?
0: ശ്രീമൂല അസംബ്ലി കണ്ടവനാ ഇവൻ.
2: എങ്കിലും വിഷയത്തിൻ്റെ കിടപ്പ് നോക്കേണ്ടായോ?
0: പക്ഷെ പോലീസ് ഇതിൽ നേരിട്ടിടപെടില്ല, അപ്പുകുട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു.
2: അപ്പോ അമ്മാളു നുണ പറയുകയാണോ?
0: രാരിച്ചൻ ചോദിച്ചു.
2: എന്നല്ല, തെറ്റിദ്ധരിച്ചതാവും.
0: ആലോചിക്കണം. കുഞ്ഞിരാമൻ സ്നേഹിതന്മാരെയും കൂട്ടി പുറത്തേക്കിറങ്ങി. അവർ നേതാക്കന്മാരുമായി ആലോചിച്ചു. എന്തു വന്നാലും യോഗം മുടക്കിക്കൂടാ എന്ന് തീരുമാനവും എടുത്തു.
2: എന്നെ തല്ലിയാൽ ഞാനും തല്ലു,
0: രാരിച്ചൻ പ്രഖ്യാപിച്ചു.
2: മടയത്തരം പറയാതെ വാ.
0: കുഞ്ഞിരാമൻ അവനെ കൂട്ടി നടന്നു. ജാഥയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടണത്തിൽ ഉത്കണ്ഠാകുലമായ ഒരന്തരീക്ഷം തങ്ങി നിന്നു.
2: നടക്കൂ? തീർച്ച. ബഹളമാവോ?
0: വെറുതെ പറയുന്നതാ.
2: മുതലാളി ഒഴിക്കില്ല.
0: അല്ലാതെന്ത് ചെയ്യാൻ? കാണാം. കുഞ്ഞിരാമൻ വീട്ടിൽ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ വീണ്ടും വന്നതായി അറിഞ്ഞു.
2: എവിടേക്ക് പോയി?
0: വൈകുന്നേരം കണ്ടോളാമെന്ന് പറഞ്ഞു പോയി. ഇവിടെ ഇരിക്കാൻ പറയാമായിരുന്നു. നിങ്ങൾ എപ്പോൾ വരുമെന്ന് വെച്ചിട്ട്?
2: ശരി.
3: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വിളയൻ ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
8: ആധുനിക കേരളത്തിന് മലയാള നാടകരംഗവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. എക്കാലത്തും നാടകവേദികൾ മലയാളിയുടെ ജീവിതവുമായി അടുത്തു നിൽക്കുന്നു. നാടകത്തെ പശ്ചാത്തലമാക്കി അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യഗാനം ഷേക്സ്പിയർ എം എ മലയാളം എന്ന ചിത്രത്തിനുവേണ്ടി ഡോക്ടർ സതീഷ് ഭട്ടും വിദ്യയും പാടിയത്. രചന അനിൽ പനച്ചൂരൻ, സംഗീതം മോഹൻ സിത്താര.

അടുത്ത ഗാനം യേശുദാസും സൽമ ജോർജും സംഘവും പാടിയത് ചിത്രം യവനിക. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ.

0: നാടക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ യോഗയും ദഹന പ്രക്രിയയും ഇതേക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
5: ആഹാരം ചവച്ചരച്ച് കഴിക്കുന്നത് മുതൽ അതിലെ സാരാംശം ഊർജ്ജമായി ആഗിരണം ചെയ്ത് കിട്ടാംശം അഥവാ വേസ്റ്റ് സുഗമമായി പുറന്തള്ളുന്നതുവരെയുള്ള പ്രക്രിയയാണ് ദഹനപ്രക്രിയ അഥവാ ഡൈജഷൻ. ദഹന വ്യവസ്ഥയിൽ പ്രധാനമായും ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ മുതലായ അവയവങ്ങളും നിരവധി എൻസൈമുകളുടെ പ്രവർത്തനവും ഉൾപ്പെടുന്നു. യോഗശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഈ ദഹനശക്തിയെ ജഠരാഗ്നി എന്നാണ് പറയുന്നത്. ദഹനം ശരിയായി നടക്കാതെ വന്നാൽ അസിഡിറ്റി, ഗ്യാസ്, മലബന്ധം, അൾസർ മുതലായ നിരവധി അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഇന്ന് ഈ രീതിയിലുള്ള ദഹന പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം തെറ്റായ ആഹാര രീതികളും കൃത്രിമമായ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ആഹാര പദാർത്ഥങ്ങളും സമയം തെറ്റിയ ആഹാരവും അമിതമായ ഭക്ഷണ രീതികളും മാനസിക സമ്മർദ്ദവും ഭക്ഷണ സമയത്തെ സോഷ്യൽ മീഡിയ പോലുള്ളവയുടെ സ്വാധീനവുമാണ്. യോഗ മുന്നോട്ട് വയ്ക്കുന്നത് വെറും വ്യായാമമുറകൾ അഥവാ എക്സസൈസുകൾ മാത്രമല്ല, ശരീരത്തിലെ ദഹന വ്യവസ്ഥയും ശ്വസന വ്യവസ്ഥയെയും രക്തചംക്രമണ വ്യവസ്ഥയെയും നാഡീവ്യൂഹത്തെയും മനസ്സിനെയും ഉൾപ്പെടെ സ്വാധീനിക്കുന്ന സമഗ്രമായ ഒരു ജീവിതശൈലിയാണ്. ദഹന വ്യവസ്ഥയെ സംബന്ധിച്ച് നോക്കി

0: ിയാൽ ആഹാരം ഏത് രീതിയിലുള്ളതായിരിക്കണമെന്നും എത്ര അളവിൽ ആഹാരം കഴിക്കണമെന്നുമെല്ലാം പ്രത്യേകം യോഗ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട്. യോഗാസനങ്ങളിൽ മയൂരാസനം, അപാനാസനം, വജ്രാസനം, അർത്ഥമത്സേന്ദ്രാസനം, അധോമുഖ ശ്വാനാസനം, സേതുബന്ധാസനം, പവനമുക്താസനം, സർവാംഗാസനം, മത്സ്യാസനം എന്നിങ്ങനെയുള്ളവ ആന്തരിക അവയവങ്ങൾക്ക്, പ്രത്യേകിച്ച് ലിവർ, പാൻക്രിയാസ് മുതലായവയ്ക്ക് മൃദുവായ മസാജ് നൽകി അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. യോഗാഭ്യാസങ്ങൾ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നതുവഴി ദഹനത്തെ മെച്ചപ്പെടുത്താനും ഉപകരിക്കുന്നു. കുടലുകളുടെ ചലനത്തെ അഥവാ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് മെച്ചപ്പെടുത്തുന്നത് നല്ല രീതിയിലുള്ള ദഹന പ്രക്രിയയ്ക്കും സുഗമമായ മലപ്രവൃത്തിക്കും സഹായകമാണ്. പ്രാണായാമങ്ങളായ ഭസ്ത്രികാ പ്രാണായാമം വയറിലെ പേശികൾക്കും ഡയഫ്രത്തിനും നൽകുന്ന ത്വരിതവും ക്രമവുമായ സങ്കോചം ആന്തരിക അവയവങ്ങൾക്ക് നല്ല മസാജ് നൽകി ദഹനശക്തിയെ മെച്ചപ്പെടുത്തുന്നു. നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ശീതളി എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുവഴി ഉണ്ടാകുന്ന IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള രോഗങ്ങളിലും അവയെ തടയാനും അവയുടെ ചികിത്സയ്ക്കായും ഉപയോഗിക്കാം. സാധാരണയായി യോഗാഭ്യാസങ്ങൾ ആഹാരത്തിന് മുൻപാണ് ചെയ്യേണ്ടത്. എന്നാൽ വജ്രാസനം ആഹാരശേഷം ചെയ്യാവുന്നതും ദഹനത്തെ ത്വരിതപ്പെടുത്തി ദഹന പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കുന്നതുമാണ്.
1: യോഗയും ദഹന പ്രക്രിയയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
7: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: ഗംഗേ അമരന്റെ സംഗീതത്തിൽ യേശുദാസും വാണിജ്യറാമും പാടിയതാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പ്രേമാഭിഷേകം. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സ്നേഹവീട് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത് രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഇളയരാജ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം. സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ശബ്ദമിശ്രണ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യം MR രാജകൃഷ്ണൻ. ഭ്രമയുഗം, എമ്പുരാൻ, ലോക തുടങ്ങിയ മലയാള സിനിമകളിലൂടെയും കാന്താര, പുഷ്പറ്റു, സലാർ തുടങ്ങിയ വമ്പൻ വിജയ ചിത്രങ്ങളിലൂടെയും ഇന്ത്യൻ സിനിമയിലെ ശബ്ദമിശ്രണ രംഗത്ത് തന്റേതായ ഇടം നേടിയ കലാകാരനാണ് MR രാജകൃഷ്ണൻ. സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണന്റെ മകൻ കൂടിയായ MR രാജകൃഷ്ണൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2 തവണയും കേരള, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 3 തവണയും കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 1 തവണയും സ്വന്തമാക്കിയിട്ടുണ്ട്.
4: നമസ്കാരം, എന്റെ പേര് രാജകൃഷ്ണൻ. ഞാനൊരു ശബ്ദ സംവിധായകനാണ്. ശബ്ദ സംവിധായകൻ എന്ന് പറയുമ്പോൾ സിനിമയിലുള്ള എല്ലാ ശബ്ദങ്ങളും, നിങ്ങൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും റീക്രിയേറ്റ് ചെയ്യുകയും മിക്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് എത്ര പേർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഒരു സിനിമ എന്ന് പറയുന്ന ശബ്ദവും വിളിച്ചതും കൊണ്ടാണ് നിങ്ങളെ തിയേറ്ററിൽ എല്ലാ ഇമോഷൻസും ഉണ്ടാക്കി തരുന്നത്. ആ ഇമോഷൻസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിലൊരാളാണ് ഞാൻ എന്ന് ഒതുക്കി പറയാം. അതേപോലെ ഞാൻ വരുന്നത് ഒരു സംഗീത കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ

0: എൻ ജി രാധാകൃഷ്ണൻ, എൻ്റെ ചിറ്റപ്പൻ എം ജി ശ്രീകുമാർ, എൻ്റെ അപ്പച്ചി ഓമനക്കുട്ടി ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ആർക്കൊക്കെ പാട്ട് പഠിക്കണോ അവരെല്ലാവരും വന്ന് വരുന്ന ഒരു സ്പേസായിരുന്നു എൻ്റെ അപ്പച്ചിയുടെ മുമ്പിലെന്ന് പറയുന്നത്. അവിടെ വരാതെ പോയ ആരും തന്നെ വേണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ എണീക്കുന്നത് തന്നെ സരിഗമ പനിസ എന്ന് പറയുന്ന അലാം അടിച്ചിട്ടാണ്, നാല് സൈഡിൽ നിന്നും പാട്ട് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു പാട്ടെന്ന് പറഞ്ഞാൽ. എനിക്ക് വേണ്ടിയിട്ടൊരു നാല് ബാച്ച് അഞ്ച് ബാച്ച് നല്ലമ്മ തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ പോയി സാപ്പാസ പാടും, പിന്നെ എസ്കേപ്പ്. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. സോ മ്യൂസിക്കിനെ പേടിക്കാൻ കാരണം ഇവരൊക്കെ പാടുന്നത് കേട്ടിട്ടും ഇവരുടെ കഴിവ് കണ്ടിട്ടും ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്ക് കഴിവേ ഇല്ല മ്യൂസിക്കിൽ, ഞാൻ ഇവരുടെ അടുത്തൊന്നും എനിക്ക് എത്താൻ പറ്റില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ കയറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കൊച്ചിലേ മുതൽ ഞാൻ ആ പാട്ടെന്ന് പറഞ്ഞാലേ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലോട്ട് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലോട്ട് ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കാനോ പോവാതെ, പക്ഷേ എന്നാൽ എൻ്റെ രക്തത്തിൽ സംഗീതമുണ്ട്, ആ സംഗീതം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നതും. ഇപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ പോലും അതിനൊക്കെ കാരണം എപ്പോഴും എൻ്റെ അച്ഛനും എൻ്റെ ചിറ്റപ്പനും എൻ്റെ അപ്പച്ചിയും എൻ്റെ കുടുംബവും അവരെല്ലാവരും എൻ്റെ പുറകിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ അവരിൽ നിന്നും കിട്ടിയ എൻ്റെ രക്തത്തിലേക്ക് പകർന്നു കിട്ടിയ ആ സംഗീതത്തിൻ്റെ എസൻസ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന ഇന്ത്യയിലുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും അവർ ചെയ്യുന്ന മ്യൂസിക് എന്നെ ഏൽപ്പിക്കുകയും എൻ്റെ കയ്യിൽ കൂടെ അത് ഭദ്രമാണ് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചത് തന്നെയാണ് എൻ്റെ അനുഗ്രഹം. എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, അതായത് എം ജി രാധാകൃഷ്ണൻ്റെ മകൻ എന്ന് നീ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, എന്നെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് എം ആർ രാധാകൃഷ്ണൻ്റെ അച്ഛനാണ് എം ജി രാധാകൃഷ്ണൻ എന്ന് കേൾപ്പിക്കാൻ പറ്റൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതെനിക്കിതുവരെ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും എം ജി രാധാകൃഷ്ണൻ്റെ മകൻ എന്ന് പറഞ്ഞാണ് ഞാനിവിടെ ഇരിക്കുന്ന പോലും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇതാണ് എൻ്റെ ഒരു ലൈഫ് ചുരുക്കത്തിൽ. ഹലോ, നമസ്കാരം.
1: ഹായ് സർ.
0: ഹായ് ഹായ് ഹായ്. പേരൊന്ന് പറയാവോ?
1: സർ, എന്റെ പേര് സുധർമ്മ. ഞാൻ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്.
0: ഓക്കെ,
1: സുഖാണ് സർ?
0: സുഖമായിരിക്കുന്നു. അവിടെ സുഖമാണെന്ന് വിചാരിക്കുന്നു.
1: യെസ് സർ, സുഖമാണ്, നന്നായി പോകുന്നു.
0: എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു വീഡിയോ പ്രസന്റർ ആണ്, ആൻഡ് ഓൾസോ ഞാനൊരു എഡ്ടെക് പ്ലാറ്റ്ഫോമിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
0: എവിടെയാണ്?
1: ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോം, ഫ്യൂച്ചർനെസ് അക്കാദമി എന്ന് പറയും, കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ, പാട്ട് പാടുമോ? എങ്ങനെയാണ്, പാട്ടുമായിട്ട് കലകരിയാണോ?
1: പാട്ട് പാടും, നൃത്തത്തിനോട് താല്പര്യമുണ്ട്, സിനിമകൾ കാണും, അങ്ങനെ കുറെ കുറെ കുറെ കാര്യങ്ങള്.
0: വളരെ വളരെ സന്തോഷം. അങ്ങനെ പാട്ടിനോടും നൃത്തത്തോടും ഒക്കെ താല്പര്യമുള്ളവരോട് സംസാരിക്കാൻ തന്നെ ഒരു സുഖമാണ്.
1: ഐ എം ഓൾസോ എക്സൈറ്റഡ് സർ. കാരണം എന്താണെന്ന് വെച്ചാല്, ഇഷ്ടമുള്ള കുറെ പാട്ടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് സാറ്.
0: ഞാനൊരു ടെക്നീഷ്യൻ ആണല്ലോ, പലർക്കും ചിലപ്പോൾ തിരിച്ചറിയണമെന്ന് പോലും ഇല്ല ഞാൻ ആരാന്ന് പോലും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാനിരുന്നത്, എന്റെ അടുത്ത് ആരാണ് എന്ന് ചോദിക്കുന്നുള്ള പ്രതീക്ഷ. എന്നാലും വളരെ സന്തോഷം.
1: ഓക്കെ സർ, പിന്നെ എനിക്ക് എന്റെ ഫേവറേറ്റ് സോങ്സിലൊന്നാണ് നമ്മളെ ഉറുമ്പിയിലെ തന്നെ സോങ് ആണ് ആരാണ് ആരാണ് എന്നുള്ള സോങ്. ഭയങ്കര ഇഷ്ടമാണ്, കാരണം എനിക്ക് തോന്നുന്നു പാട്ടിനോടൊപ്പം തന്നെ നൃത്തം കൂടെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതൊരു ഫേവറേറ്റ് സോങ് ആയിട്ട് മാറും. സാറിന്റെ ഒരു മലയാളം ഫിലിംസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു സർ, ഇപ്പം ഹിന്ദി തമിഴ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ മലയാളം തന്നെ പറയും, ഇപ്പൊ ചാപ്പാ കുരിശൊക്കെ പോലെയുള്ള ഉറുമി, അങ്ങനെ കുറെ മൂവീസില്, പിന്നെ നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് പുഷ്പയിലേക്കൊക്കെ വരുമ്പോ ഒരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഈവൻ കാന്താരയാണെങ്കിലും നമ്മൾ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മ്യൂസിക് എലമെന്റ്സ് തന്നെയാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ജോണർ ഒക്കെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തിനാണ് സാർ കൂടുതൽ ഫോക്കസ്ഡ് ആവാറുള്ളത്?
0: ഞാൻ ആക്ച്വലി ഒരു പലപ്പോഴും ഒരു പ്രേക്ഷകന്റെ ചെവിയായിട്ട് മാറാനാ ശ്രമിക്കുക. കാരണം ഞാൻ ഒരുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഒരു സിനിമയ്ക്കകത്ത് സിനിമ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്നത് സൗണ്ടിലോടുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ അത് ആ ഒരു സീൻ വർക്കാവുന്നത് മ്യൂസിക്കിലാണെങ്കിൽ ആ മ്യൂസിക്കിന് എന്തുമാത്രം ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ നോക്കുക. അതല്ല മ്യൂസിക്കിലല്ല, നിശബ്ദതയിലാണ് നമ്മളത് ആ സീൻ കൂടുതലും വർക്ക് ചെയ്യേണ്ടതെങ്കിൽ അതങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരു സൗണ്ട്സ്കേപ്പ് ഉണ്ടാക്കി കൊടുത്ത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അല്ലാതെ എനിക്കിഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സോ ശരിക്കും ആ പ്രേക്ഷകന്റെ ഒരു മനസ്സ് നമുക്കറിയാലോ, ഒരു സീൻ കാണുമ്പോൾ ആ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് അത് ഇമോഷൻ കണക്ട് ആവുക എന്നുള്ളത്, ആ ഇമോഷൻ മനസ്സിലാക്കി നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും നാളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സിനിമയും നമുക്കൊരു എന്താ പറയുക, ഇപ്പം ഈ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിപ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെന്നും എന്താ പറയണ്ട, അത് ശ്രദ്ധിച്ചു എന്ന് കേൾക്കുന്നത് പോലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള എൻ്റെ ലൈഫിൽ അവാർഡ് കിട്ടിയതിനേക്കാളും അച്ചീവ്മെൻ്റ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്.
1: അല്ല സർ, ബിക്കോസ് ഞാൻ ഓൾറെഡി സർ പാടുമ്പോൾ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പാട്ടുകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇപ്പൊ സാറുടെ അടുത്ത് സംസാരിക്കാൻ ഒരവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഓക്കെ എന്നാ പിന്നെ ഇത് ഇപ്പൊ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും
0: ഗംഭീരമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. എനിക്കൊന്നു യു ആർ ദ ഫസ്റ്റ് കോളർ ടുഡേ. അപ്പോ അതിന് ഇത്രയും വലിയൊരു ഗംഭീരമായ ഒരു ചോദ്യം കേട്ടപ്പോ ഞാൻ എക്സൈറ്റഡ് ആയി കേട്ടോ. ശരിക്കും പറഞ്ഞു തീർച്ചയായിട്ടും ചോദിച്ചോളൂ. അത് മാത്രം ഞാൻ തുടക്കത്തിലെ വേണ്ടെന്ന് വെച്ചു. കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛനും ചിറ്റപ്പനും എന്റെ വീട്ടിലുള്ള എല്ലാവരും പാട്ട് പാടുന്നത് കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എനിക്ക് അലാം അടിക്കുന്നതിന് പകരം സരിഗമ പാനിസേ കേൾക്കുന്നത് അപ്പൊ അവിടെ. അപ്പൊ പിള്ളേരെല്ലാരും കൂടെ ഒരുമിച്ച് പാടുന്നത് ഞാൻ കേട്ട് വളർന്നിട്ടുള്ളു. അപ്പം ഇപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ പാടി നോക്കുമ്പം കുഴപ്പമില്ല, പക്ഷേ അച്ഛൻ്റെ ചിറ്റപ്പൻ്റെ ഏഴയലത്തോട്ട് വരുന്നില്ലല്ലോ എന്നൊരു തോന്നലിലാണ് ഞാൻ സൗണ്ട് സെലക്ട് ചെയ്ത് ആർക്കും ഒരു ദ്രോഹം ഇല്ലാതെ സൈഡിൽ കൂടെ പോയത്. എന്തിനാണ് വെറുതെ?
1: ഓക്കെ സർ, എങ്കിലും ഒരു എന്ന രീതിയിൽ സാറിന്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചാല്,
0: മറ്റുള്ളവരുടെ ആരോഗ്യത്തിന്റെ ഇതനുസരിച്ച് ഞാൻ വേണ്ട എന്ന് വെക്കുന്നുള്ളതാണ് എന്റെ സത്യം. പക്ഷെ ഞാൻ തന്നെ കേൾക്കണമല്ലോ ഇത് ഞാൻ പാടിയത്. ഷോ, എന്നിട്ട് ഞാനിത് ജീവിതകാലം മുഴുവൻ ഞാനിത് അയ്യോ ഞാൻ പാടണ്ടായിരുന്നു എന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു തോന്നലുണ്ട്, ഞാൻ നോട്ട് എ ബാഡ് സിംഗർ ഓക്കെ, പക്ഷെ എന്നാലും ഞാനത് എന്റെ അച്ഛനെയും ചിറ്റപ്പനെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്റെ അപ്പച്ചയും റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പാടുന്നില്ല.
1: പക്ഷെ അവർ പാട്ടുകൾ പാടിയിട്ടില്ലെങ്കിലും സാർ അല്ലാതെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ച നമ്മളെല്ലാവരെയും ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്.
0: അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് എനിക്ക് എന്റെ രക്തത്തിലോടുന്ന സംഗീതമാണ്. ആ സംഗീതം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ജോലി ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ എനിക്ക് എന്റെ ബ്ലഡിലുള്ള സംഗീതമാണ് എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനും. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇത്രയും മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പൊ ഈ പറയുന്ന ഇന്ത്യയിലുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് അവരുടെ സംഗീതം എന്നെ ഏൽപ്പിക്കുകയാണ്. അത് വൃത്തിയായി കൊടുക്കും, അല്ലെ പ്രേക്ഷകരിലേക്ക് അത് വൃത്തിയായിട്ട് എത്തിക്കും എന്നുള്ളതിന്റെ പേരിലാണ് അവർ തരുന്നത്. അപ്പൊ അത് സംഗീതം അറിയാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. സംഗീതമാണ് എന്റെ ബേസ്. അതെ,
1: ഓക്കെ സർ, സന്തോഷം സർ സംസാരിക്കാൻ സാധിച്ചതിൽ.
0: താങ്ക് യു സോ മച്ച്.
1: ഓക്കെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
7: ശബ്ദ സംവിധായകൻ എം ആർ രാജകൃഷ്ണൻ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
8: ഹലോ.
9: ഹലോ,
8: നമസ്കാരം.
9: നമസ്കാരം സാർ,
8: പറയൂ, പേരെന്താണ്?
9: എന്റെ പേര് സൗമ്യ എന്നാണ്
8: സാർ. സൗമ്യ, ഓക്കെ. എവിടുന്നാ വിളിക്കുന്നത് സൗമ്യ?
9: കിളിമാനൂരാണ് സ്ഥലം.
8: കിളിമാനൂർ, ഓക്കെ. പറയൂ സൗമ്യ.
9: സാറ് സൗണ്ട് എഞ്ചിനീയർ അല്ലേ?
8: സൗണ്ട് ഡിസൈനർ, മിക്സർ. മൊത്തത്തിൽ പറയുമ്പോൾ സൗണ്ട് എഞ്ചിനീയർ എന്നും പറയാം, തീർച്ചയായും.
9: ഓക്കെ. അപ്പൊ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഇല്ലേ? സോങ്സ് ചെയ്യുന്നവരുണ്ട്,
8: അതെ.
9: അല്ലാതെ ഈ പശ്ചാത്തല സംഗീതം മാത്രം ഫിലിംസിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട്,
8: അതെ. ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക്, ഞാനൊരു സിനിമയെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരാളാണ്. ശബ്ദ സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്കകത്ത് വരുന്ന എല്ലാ ശബ്ദവും ഞാൻ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. കാരണം ഞാനൊരു പ്രേക്ഷകന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുക. ഇപ്പം ഈ പറയുന്ന പോലെ മ്യൂസിക് ഡയറക്ടർ വേറൊരാളാണെങ്കിൽ പോലും ആ മ്യൂസിക് നിങ്ങൾ എങ്ങനെ കേൾക്കണം എന്ന് തീരുമാനിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അത് അതെ, അല്ലല്ല, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നെറ്റിൽ എടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റിനനുസരിച്ച് ഞങ്ങൾ, എനിക്കൊരു ടീമുണ്ട്, എനിക്കൊരു വലിയൊരു ടീമുണ്ട്, 10 പേരോളം. എന്റെ മകൾ ഉൾപ്പെടെ ആ ടീമിലും ആളാണ്. സോ എന്റെ മകള് എന്നെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുൾപ്പെടെ പോയിട്ട് വെളിയിൽ പോയി ഈ ലിസ്റ്റിനനുസരിച്ചുള്ള ശബ്ദങ്ങൾ മുഴുവൻ കളക്ട് ചെയ്യും. ചില ശബ്ദങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ പറയുന്ന പോലെ ഗണ്ണിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ശബ്ദങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പർച്ചേസ് ചെയ്യണം. നമുക്കിപ്പോൾ പോയിട്ട് ജസ്റ്റ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വലിയ വലിയ സൈറ്റ്സ് ഉണ്ട്, അതിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും. കാശ് കൊടുത്ത് നമ്മൾ ഫുൾ ലൈബ്രറി പർച്ചേസ് ചെയ്യും, എന്നിട്ട് അത് അതിൽ നിന്ന് ഉപയോഗിക്കും. പക്ഷെ ഒരു 80% സിനിമയിൽ കേൾക്കുന്ന ശബ്ദം നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. അത് റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും എല്ലാ ശബ്ദങ്ങളും. ഇപ്പം ഒരാൾ നടക്കുന്ന ശബ്ദം മുതൽ ദേഹത്ത് തൊട്ടാൽ കേൾക്കുന്ന ശബ്ദം വരെ. ഇപ്പോൾ ഒരു ഒരു അതിൻ്റെ അകത്ത് ഒരു ലേഡി സാരി ഉടുത്ത്, പട്ട് സാരി ഉടുത്ത് നടന്നു പോകുമ്പോൾ ഒരു ശബ്ദം വരുമല്ലേ. ദേഹത്തിട്ടിരിക്കുന്ന ഓർണമെന്റ്സ് കിലുങ്ങുമ്പോൾ ഒരു ശബ്ദം വരുമല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ രണ്ടാമത് വിഷ്വല് കണ്ട് റെക്കോർഡ് ചെയ്യണം. അതിന് പറയുന്ന ഫോളി റെക്കോർഡിംഗ് എന്നാണ് പറയുന്നത്. ഫോളി റെക്കോർഡിംഗ് ചെയ്യണം എല്ലാ മൂവ്മെന്റ്സും, പടത്തിലുള്ള എല്ലാ മൂവ്മെന്റ്സും. ഒരു ഫാനിന്റെ ശബ്ദം പോലും

0: ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സീൻ ചിലപ്പോൾ ഫാനിൻ്റെ ശബ്ദത്തിൽ മാത്രം ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഷോട്ട് കാണുമ്പോൾ നമ്മൾ ഫാൻ വെച്ചിട്ടായിരിക്കും ആ സീൻ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അതെ, പണ്ടത്തെ സിനിമ നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇത്രയും ഡീറ്റെയിൽഡ് വർക്കിംഗ് ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്തെ സിനിമയും ആ പണ്ടത്തെ കാലത്തെ സിനിമയിലും നോക്കുമ്പോൾ അതൊരു വലിയ വ്യത്യാസമാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്രേം നസീസാൻ്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള സിനിമ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് വർക്ക് ഉണ്ടാവില്ല, അത് കുറേ കൂടെ ഡ്രാമ ബേസ്ഡ് പ്രസൻറ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇത്രയും ലൈവായിട്ട് ഇപ്പോൾ നമ്മളിപ്പോഴത്തെ അഭിനയശൈലി തന്നെ മാറിയില്ലേ, ഇപ്പോൾ അഭിനയിക്കുന്ന പോലും ഏറ്റവും നാച്ചുറലായിട്ട് നമ്മൾ പെട്ടെന്ന് മറന്നു പോകണം. സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ സിനിമയാണ് കാണുന്നതെന്ന് മറന്നുപോയിട്ട് നമ്മൾ അതിലൊരാളാവാൻ പറ്റണം. അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളായിട്ട് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ ഇൻവോൾവ് ആവുന്നത്. നമുക്ക് ചിലപ്പോൾ നമുക്ക് നമ്മൾ കാണുന്ന പ്രേക്ഷകൻ പരിസരം മറന്ന് കാണുക എന്ന് പറയില്ലേ, അതിലോട്ട് എത്തിക്കുന്ന ഒരവസ്ഥയിൽ ഇന്നത്തെ കാലത്തുണ്ട്. പണ്ടത്തെ സിനിമ അങ്ങനെയല്ല, പണ്ടത്തെ സിനിമ ഒരു ഡ്രാമ, ഞാൻ ഡ്രാമയെന്ന് പറഞ്ഞാൽ കളിയാക്കുന്നതല്ല, അന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതി അതായിരുന്നു. ആ അപ്പോൾ അത് അന്നത്തെ സിനിമ അങ്ങനെയായിരുന്നു, ഇന്നത്തെ സിനിമയിൽ ഇത്രയും ഡീറ്റെയിലിംഗ് വേണം. ഇന്നത്തെ ടെക്നോളജി ഇപ്പോൾ ഒരു കൊച്ചു കുട്ടി വിചാരിച്ചാൽ ഒരു സിനിമ എടുക്കുക, ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എക്സ്പേർട്ടായിട്ടുള്ള രീതിയിൽ അത് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ ശബ്ദം പോലും അവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. പണ്ട് അങ്ങനെ ഇല്ല, പണ്ട് ഇത്ര റീൽസ് കാണുന്നൊരു സ്വഭാവം ഉണ്ടോ? ഇല്ല, ഫോണില്ല, മൊബൈലില്ല. സോ അപ്പോൾ അന്ന് ഇത് ഇതൊക്കെ മതി എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് ഡയലോഗും മ്യൂസിക്കും മാത്രം മതി, എഫക്ട്സിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇന്നത്തെ സിനിമ എഫക്ട്സ് കൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ബ്രഹ്മയുഗം പോലത്തെ സിനിമ, ഭൂതകാലം പോലത്തെ സിനിമ, ഡൈസിറ പോലത്തെ സിനിമ ഒക്കെ വരുമ്പോഴത്തേക്ക് ശബ്ദം കൊണ്ടാണ് സിനിമ പറയുന്നത് അല്ലേ. മ്യൂസിക്കിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ശബ്ദത്തിന്. അപ്പം അതാണ് എൻ്റെ പ്രത്യേകത. പക്ഷെ ഞാൻ വളരെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഇത്രയും. എന്താ ചെയ്യുന്നത്? വാട്ട് യു ഡു? ലൈക്ക് ജേർണലിസ്റ്റ് ആണ്. പക്ഷെ എന്നാൽ പോലും ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഇത്രയും മനോഹരമായിട്ടൊരു സിനിമയെ വീക്ഷിക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്തുമാത്രം ആ സിനിമയെ കണ്ടിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നതെന്ന്. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. വളരെ സന്തോഷം എനിക്ക്, എനിക്ക് അതിനും വലിയ സന്തോഷം. അപ്പൊ എനിക്ക് പോയിട്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെന്നൊരു തോന്നല്ലേ, ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള തോന്നൽ നമുക്ക് വരുമല്ലോ.
1: തീർച്ചയായും എല്ലാരും കോമൺ മാൻ, എല്ലാരും ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും ശ്രദ്ധിക്കുന്ന ആൾക്കാർ തന്നെയാണ്.
0: അതെ അതെ, വളരെ സന്തോഷം കേട്ടു സംസാരിക്കാൻ കഴിഞ്ഞത്.
1: പാട്ട് കേൾക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീകുമാർ. അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ആനയമേലും സാറ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് പാടി ഏതെങ്കിലും ഒരു പാട്ട് വെച്ചു തന്നാൽ മതി.
0: തീർച്ചയായിട്ടും വെക്കാം കേട്ടോ. എന്റെ ചിറ്റവന്റെ പാട്ടില്ലേ ഞാനും കേൾക്കാൻ.
1: രാധാകൃഷ്ണന്റെ മ്യൂസിക് എല്ലാരും കേൾക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ ശ്രീകുമാർ ചെയ്ത ആ സോങ്സ് എല്ലാം വളരെ നല്ല സോങ്സ് ആയിരുന്നു.
0: അതെ അതെ അതെ അതെ, തീർച്ചയായും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
4: ഹലോ.
5: ഹലോ, എന്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. ഞാൻ വട്ടൂർക്കാവിൽ നിന്നാണ് വിളിക്കുന്നത്.
4: പറയൂ സുരേഷ്.
5: ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ആകാശവാണി അനുപതി FM ഇങ്ങനെ സാറുമായിട്ട് സംസാരിക്കാനുള്ള അവസരം തന്നതിന് നന്ദി ആദ്യം അറിയിക്കുന്നു.
4: അയ്യോ, ഞാൻ വേണം താങ്ക്സ് പറയാൻ. എന്റെ അടുത്ത് സംസാരിക്കാൻ വിളിച്ചത് വളരെ സന്തോഷം.
5: ആ അതെ അതെ. എന്തെന്ന് പറഞ്ഞാല്, ഞാൻ കൊറേ ഇങ്ങനെ സാറിന്റെ ഈ ഉറുമി ഇങ്ങനത്തെ കൊറേ സിനിമകള്, ഇങ്ങനെ സിനിമ താല്പര്യമുള്ള ആളാണ്. അപ്പൊ പലപ്പോഴും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഈ സൗണ്ട് റെക്കോർഡിങ്ങിനെ കുറിച്ചൊക്കെ അറിയാനൊക്കെ താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങനെ പലപ്പോഴും പല സിനിമയിലൊക്കെ സാറിന്റെ തന്നെ കോൺട്രിബ്യൂഷൻ ഒത്തിരി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്.
4: താങ്ക് യു. അതെ, പറയൂ.
5: പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, സാറ് ശരിക്കു പറഞ്ഞാൽ ഒരു വലിയൊരു സംഗീത കുടുംബത്തിലെ ഒരു അംഗമാണ്. ഭീമറേട്ടനായാലും രാധാകൃഷ്ണൻ സാറായാലും അങ്ങനെ വലിയൊരു കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് അറിയാനുള്ളത്, ഈ MG ശ്രീകുമാറുമായിട്ട് ഈ കൊച്ചുനാള് തൊട്ടേ എങ്ങനെയായിരുന്നു ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രത്തോളം സ്വാധീനം രാധാകൃഷ്ണനില്?
4: അത് അതെന്ന് പറഞ്ഞാൽ, അതൊരു എന്റെ ചിറ്റപ്പൻ എന്ന് പറയുന്നത് എനിക്ക് അച്ഛനേക്കാളിലും ഞാൻ കൂടുതലും എപ്പോഴും ചിറ്റപ്പന്റെ വാലി തൂങ്ങിയായിരുന്നു നടന്നിട്ടുള്ളത്. അതായത്, ചിറ്റപ്പൻ ഗാനമേള പാടാൻ തുടങ്ങിയ സമയം മുതല് ചിറ്റപ്പന്റെ കൂടെ എല്ലാ ഗാനമേളയ്ക്കും ആ ചിറ്റപ്പന്റെ ഒരു ഒരു ബസ്സുണ്ട്. ആ ബസ്സിനകത്ത് കയറി ഞാനും ഒരു ഭാഗമാണ്. സ്കൂള് അടുത്ത ദിവസം പരീക്ഷയെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒളിച്ച് ചാടി ബസ്സിന്റെ പുറകെ പോയി

0: കുളിച്ചിരിക്കും. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റപ്പൻ്റെ കൂടെ ആ സ്റ്റേജിൽ കയറി ആ സ്റ്റേജിൽ പോകാനും ആ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ചിറ്റപ്പൻ ഇങ്ങനെ ഹീറോ ആയിട്ട് നിൽക്കുന്ന കാണാനും. അന്നൊന്നും ചിറ്റപ്പൻ അങ്ങനെ ഭയങ്കര വലിയ ഇതൊന്നും ആയിട്ടില്ല, ഭയങ്കര വലിയ സിംഗറൊന്നും ആയ കാലഘട്ടമല്ല ഞാനീ പറയുന്നത്. ചിറ്റപ്പൻ അന്ന് ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ രാത്രിയാകുമ്പം ചിറ്റപ്പൻ ഒരു ലാംബെട്ര സ്കൂട്ടറുണ്ട്, ആ സ്കൂട്ടറിൻ്റെ മുമ്പിൽ എന്നെ കയറ്റി നിർത്തും. നിർത്തിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചാലയിൽ പോയി. അവിടെ പാരഡൈസ് എന്ന് പറഞ്ഞൊരു, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് വളരെ നന്നായിട്ട്, പാരഡൈസ് എന്ന് പറഞ്ഞൊരു മട്ടൺ കിട്ടുന്ന കടയുണ്ട്. അവിടെ പോയി എനിക്ക് നിറച്ച് മട്ടൺ മേടിച്ചു തരും. ചിറ്റപ്പനും ചിറ്റപ്പൻ്റെ കുറേ കൂട്ടുകാരും അവരുടെ ഇടയിൽ ഞാനൊരാൾ എന്ന് പറഞ്ഞിട്ട് ഞാനും ആ ഗ്യാങ്ങിലുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അവരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ചിറ്റപ്പൻ അച്ഛൻ്റെ പടങ്ങളിൽ ഒരുപാട് പാടി. അതിനുശേഷം ചിറ്റപ്പൻ ചിത്രത്തിൽ പാടി കഴിഞ്ഞപ്പോഴാണ് ചിറ്റപ്പൻ എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു സിംഗർ പബ്ലിക്ക് ഭയങ്കരമായിട്ട് അറിഞ്ഞു തുടങ്ങിയതും. പിന്നെ അവിടുന്ന് ഒരു വേറൊരു ഉയർച്ചയാണ്. അപ്പോഴും ഞാനുണ്ട് കൂടെ. ഞാൻ ബാക്കിൽ ഗാനമേളയ്ക്കൊക്കെ പോയിട്ട് എന്താ പറയണ്ട, ഈ മറ്റേ ഇതുണ്ട്, ഈ ഷേക്കേഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇപ്പം ഇങ്ങനെ ചിക്ക് ചിക്ക് ചിക്ക് ഇങ്ങനെ ആക്കുമ്പം സൗണ്ട് വരും, അതും പിടിച്ചുകൊണ്ട് ഞാൻ ബാക്കി ഇരിക്കും ഗാനമേളയുടെ. ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ. പിന്നെ എൻ്റെ സ്കൂളിൻ്റെ കാര്യത്തിനൊക്കെ വന്നുകൊണ്ടിരുന്ന ചിറ്റപ്പൻ, അന്ന് അച്ഛൻ തിരക്ക് കൂടല, ചിറ്റപ്പൻ അന്ന് തിരക്ക് എന്ന് വെച്ചാൽ ചിറ്റപ്പൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കും ചിറ്റപ്പനെ അച്ഛൻ അയക്കുന്നത്, എടാ നീ പോയിട്ട് വാ എന്ന് പറയും. അപ്പം അങ്ങനെ ചിറ്റപ്പൻ എൻ്റെ കൂടെ എൻ്റെ സ്കൂളിൽ വരാറുണ്ട്. ലൈക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ചിറ്റപ്പൻ്റെ പ്രസൻസ് ആയിരിക്കും കൂടുതൽ എനിക്കുണ്ടാവുക. ഞാനൊരു ഫാൻ ബോയ് ആണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ചിറ്റപ്പൻ്റെ വളർച്ച കാണുമ്പോഴത്തേക്ക് ഞാനും എൻ്റെ ചിറ്റപ്പനല്ലേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി ആ പ്രായത്തിൽ ഞാനും ഒരു ഫാനായിട്ട് മാറി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇവരൊക്കെ തന്നെയാണ് ലെജൻഡ്സ്. ഇപ്പോഴും എന്താ പറയുക, ഇപ്പം നാട്ടിൽ വരുമ്പോൾ ഇപ്പം പറയുന്നില്ലേ, ഇപ്പം ഞാനിപ്പോൾ ഒരു ഇത്ര അവാർഡ് വാങ്ങി അത് ഇത് ഇത് ഇതെന്ന് പറയുന്നതിനേക്കാളും എം ജി രാജേഷിൻ്റെ മകൻ അല്ലെങ്കിൽ എം ജി ശ്രീകുമാറിൻ്റെ ചേട്ടൻ്റെ മകൻ എന്ന് വരെ പറയുന്ന ലെവലിലോട്ട് എത്തിയില്ലേ. അത് വലിയൊരു കാര്യമാണ്.
1: ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ,
0: പറഞ്ഞു.
1: അതായത് ഈ കാട്ടാളൻ എന്നുള്ള മൂവിക്ക് സൗണ്ട് റെക്കോർഡിംഗ് ചെയ്ത അതേ വ്യക്തി തന്നെ ഈ അടൂർ മാഷ് സാറിന്റെ പദയാത്രയ്ക്കും ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എവിടെയോ വായിച്ചു. രണ്ടും എങ്ങനെയാണ് സാർ മാനേജ് ചെയ്തത്?
0: എന്റെ തൊഴില് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സിനിമ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആ സിനിമ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് നമ്മളങ്ങ് മാറിയാൽ മതി. ഇപ്പോൾ ഒരിക്കലും കാട്ടാളൻ ചെയ്യുന്ന സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ടേസ്റ്റ് അവിടെ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാട്ടാളനിൽ അടിച്ച് പൊളിക്കുക, തിയേറ്റർ കുലുങ്ങണം, മനസ്സിലായില്ലേ? അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുക. നേരെ മറിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പടത്തിലോട്ട് എത്തുമ്പോൾ അതിൽ കരയുന്ന ഒരു കിളി പോലും സാറിന് ഭയങ്കര ഇതാണ്, കോൺഷ്യസ് ആണ്. സാർ പറയും, രാജ അത് വേണ്ട കേട്ടോ, ആ കിളി ആ സമയത്ത് കരയില്ല. ഞാൻ പറഞ്ഞേ, അപ്പോൾ ആ സമയത്ത് കരയുന്ന കിളിയുടെ സൗണ്ട് അവിടെ ഇട്ടാൽ മതി, ആ സമയം പോലും അതിലുള്ള ആംബിയൻസ് പറയണം എന്നുള്ളതാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വ്യൂ പോയിന്റ്. അപ്പോൾ അതങ്ങനെയാണ്. അപ്പം ആ കിളിയാണ് ആ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ആ സീനിൻ്റെ മ്യൂസിക്. അന്ന് ആലോചിച്ച് നോക്കി, അപ്പോൾ അത് അത്രയും ഡെപ്തായിട്ട്. അപ്പം നമ്മൾ ഓരോ ശബ്ദവും അതിൻ്റെ അകത്തൊരു കാൽവെപ്പ് പോലും ഇത് മതിയോ സാർ എന്ന് ചോദിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? അത് ഓരോന്നും സെൻസിറ്റീവാണ്. മറ്റേത് അങ്ങനല്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ഇളകി നിൽക്കണം. അതായത് ഒരു ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 20 ഇടിമിന്നലിൻ്റെ ശബ്ദം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ നിന്നാൽ മാത്രമേ ആ ഇടിക്ക് തിയേറ്ററിൽ ഇമ്പാക്ട് കിട്ടുള്ളൂ, ആ സീൻ സിനിമ മോളിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതാണ് വ്യത്യാസം.
1: പദയാത്രയുടെ ആക്ച്വലി വർക്ക് എല്ലാം കഴിഞ്ഞായിരുന്നു.
0: ഞാൻ ഇന്നലെയാണ് ഒരു ട്രെയിലർ മിക്സ് ചെയ്തത് പദയാത്രയുടെ, ഇന്നലെ രാത്രി മിക്സ് ചെയ്തതേ ഉള്ളൂ. അത് ട്രെയിലർ വരുന്നുണ്ട്, നല്ലൊരു ട്രെയിലർ വരുന്നുണ്ട് ഇപ്പം.
1: അപ്പം ആദ്യം വളരെ സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു പാട്ടിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ,
0: പിന്നെന്താ പറഞ്ഞോളൂ.
1: അതായത് ഇപ്പൊ ഇറങ്ങിയ ലോകേഷ് കനകരാജിന്റെ DC,
0: അതെ അതെ,
1: എല്ലാരും കണ്ടാണല്ലോ,
0: ഗംഭീര പടം.
1: അപ്പൊ അതില ഹാങ് ഓവർ എന്നൊരു പാട്ടില്ലേ,
0: ഓ സൂപ്പർ പാട്ടാ. അത് എന്റെ പ്ലേലിസ്റ്റിലും കിടക്കുന്ന പാട്ടാ. ഞാൻ അങ്ങോട്ട് നന്ദി പറയട്ടെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരാൾ എന്നെ പറ്റി പറയണമെന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ഒരു ബിഹൈൻഡ് ദി സ്ക്രീൻ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ഞെട്ടലായി പോയി, ഞെട്ടിച്ചു പറഞ്ഞു കേട്ടോ. താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക്സ് അ ലോട്ട്.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: എവിടെയാണ് മോളുടെ പുതിയ അക്കൗണ്ട്? പിന്നെ എന്റെ KYC അപ്ഡേറ്റും?
6: ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
5: എങ്ങനെ?
6: KYCയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലോ, അഡ്രസ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിലോ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ, മൊബൈൽ, ഓൺലൈൻ അല്ലെങ്കിൽ ലെറ്റർ വഴി സെൽഫ് ഡിക്ലറേഷൻ നൽകുക.
5: അപ്പൊ മറ്റു മാറ്റങ്ങൾ?
6: വീട്ടിലിരുന്ന് വീഡിയോ KYC അല്ലെങ്കിൽ ആധാർ OTP അധിഷ്ഠിത eKYC വഴി ബാങ്ക് അംഗീകൃത ചാനലുകളിലൂടെ മാത്രം.
5: ഇത് നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ.
6: RBI പറയുന്നു,
7: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
8: ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
9: ഹലോ,
10: ഹലോ,
9: നമസ്കാരം. നമസ്കാരം, നമസ്കാരം. പറയൂ, പേരെന്താണ്?
10: എന്റെ പേര് രാജേഷ്, ഞാൻ വിളിക്കുന്നത് തിരുമലയാണ്. വിളിക്കുന്നത്
9: തിരുമലേ? ആ, ഓക്കെ, നമ്മുടെ അയൽക്കാരും തന്നെയാണ്. പറയൂ. ഞാൻ ട്രിവാൻഡ്രം ആണ്. ഞാൻ പറഞ്ഞ പോലെ എം ജി രാജേഷിന്റെ മകനാണ്. തൈക്കാടാനന്റെ വീട്. അപ്പൊ ഞാൻ പക്ഷെ സെറ്റിൽഡ് ചെന്നൈയാണ്. ചെന്നൈ സെറ്റിൽഡാണ്.
10: ഫോർ ഫ്രെയിംസ്
9: പ്രിയദർശന്റെ സ്റ്റുഡിയോ ആണ്. അതാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിപ്പോ ഫ്രീലാൻസിംഗ് ആയിട്ട് ഫോർ ഫ്രെയിംസിലും

0: എല്ലാ സ്റ്റുഡിയോയിലും ജോലി ചെയ്യുന്ന ഒരാളാണ്. എല്ലാ എല്ലാ ഭാഷകളും ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. ബ്രഹ്മയോഗം. അതെ, താങ്ക് യു, താങ്ക് യു. ഞാനിപ്പോ ലാസ്റ്റ് ചെയ്തത് ഹൈവാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്ഷയ്കുമാർ പ്രിയദർശൻ ഡയറക്ട് ചെയ്ത സിനിമ തന്നെയാണ്. അപ്പൊ അതിന്റെ തിരക്കുകളാണ് ഇപ്പൊ കഴിഞ്ഞത്. പിന്നെ സി യു എന്ന് പറഞ്ഞൊരു തമിഴ് പടം നടക്കുന്നുണ്ട്, കന്നഡ പടം ചെയ്യുന്നുണ്ട്, മലയാളം സിനിമകൾ നടക്കുന്നുണ്ട്, ചിലതൊക്കെ ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. കുറെ സിനിമകളുടെ പുറകിലുണ്ട്. ഉണ്ട്. സർ എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഇവിടെ തിരുമല ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷയാണ്. ഓക്കെ. ആ സ്ഥലത്തൊക്കെ അവിടെ ഊബറും അങ്ങനെയൊക്കെ കണക്ട് ചെയ്താണോ ഓടിക്കുന്നത്, അതോ ലൈക്ക് സർ പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ അതിലൊന്നും പോവാതെ തനിച്ച് ഓടിക്കാണോ? യൂബർ ഓടുന്നു അല്ലേ? അത് അത് ശരിക്കും അങ്ങനെ ഭയങ്കര സൗകര്യമല്ലേ, അങ്ങനത്തെ ഒരു ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ളത്? കുറച്ചുകൂടെ പണ്ടത്തേക്കാളും ഓട്ടം കിട്ടില്ലേ ഇപ്പോഴേ?
1: ഓട്ടം കിട്ടുന്നുണ്ട്.
0: ഓക്കെ. സാറിന്റെ വീട്ടില് കുട്ടികളൊക്കെ?
1: വീട്ടില് അച്ഛൻ, അമ്മ, വൈഫ്, ഒരു മോള്.
0: മോള് എന്താ ചെയ്യുന്നത്?
1: മോളിപ്പോ LKG പഠിക്കുന്നേ
0: ഉള്ളു. LKG പഠിക്കുന്നേ ഉള്ളു. ഓക്കെ. എനിക്കൊരു മോളാണ് കേട്ടോ. എനിക്ക് അവള് പക്ഷെ എന്നെ ഇപ്പൊ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവക്ക് ഇപ്പൊ 20 വയസ്സായി. വലിയ കുട്ടിയാ. സാറിന് ഇഷ്ടമുള്ള സോങ് പറയാമോ? ഏത് ഏത് പാട്ടാണ് സാറിന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: എനിക്ക് ഇഷ്ടമുള്ള നല്ലൊരു പാട്ട് വെച്ചാൽ മതി.
0: അച്ഛന്റെ ഏത് പാട്ട്? എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചാൽ മതിയോ? തിരുന്നൂരയും വെക്കട്ടെ. അനന്തപദ്രത്തിലെ തിരുന്നൂരയും വെക്കാം. സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. സന്തോഷം. Don't.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം.
1: ആ നമസ്കാരം,
0: നമസ്കാരം, പറയൂ, പേരെന്താ?
1: എന്റെ പേര് ലിസി എന്നാണ്.
0: പറയൂ ലിസി, എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ കൊല്ലം ചടയമംഗലത്ത് നിന്ന്.
0: പറയൂ പറയൂ.
1: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: പിന്നെന്താ, പറഞ്ഞോ, നമ്മളിവിടെ അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി, നമ്മളിവിടെ പ്ലേ ചെയ്യും.
1: കുഞ്ഞുമാവ ചെന്നല്ലോ, നല്ല നാള് പിറന്നാളെന്നുള്ളൊരു പാട്ടുണ്ടല്ലോ,
0: ഉഗ്രം പാട്ടല്ലേ, അടിപൊളി പാട്ടല്ലേ.
1: എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്.
0: ആ അവളുടെ പേരെന്താ?
1: സുചിത്ര.
0: ആ ഓക്കെ, എത്ര വയസ്സായി?
1: 7 വയസ്സ്.
0: ഓ നൈസ്, എന്റെ പിറന്നാൾ ആശംസകൾ അറിയിക്കൂ.
1: താങ്ക് യു, താങ്ക് യു. സുഖമല്ലേ?
0: സുഖമായിരിക്കുന്നു, എന്നാലും വളരെ സന്തോഷമുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ.
1: താങ്ക് യു, താങ്ക് യു.
0: ശരി ശരി, താങ്ക് യു.
1: ഓക്കെ,
0: ശരി.

0: സരസ്വതി എന്റർപ്രൈസസ്, ജോൺസൺ, സുമാനി, കജാരിയ, സെറ, വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in three categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to September 30th 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
3: Kolla Supreme Swarnamengil Kallanmaror Kettukettu.
4: K Supreme and Style Club by Kollam Supreme, Thiruvananthapuram, Kollam, Kottayam, Alappuzha, Ernakulam, Thrissur and Calicut.
3: Kollam Supreme.
0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
5: ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
6: ഹലോ, ഹലോ,
7: നമസ്കാരം.
6: നമസ്കാരം, നമസ്കാരം. പേരെന്താണ്?
7: എന്റെ പേര് ലക്ഷ്മി എന്നാണ്. നെയ്യാറ്റിങ്ങരയാണ്.
6: നെയ്യാറ്റിങ്ങരയാണ്. എന്താ ചെയ്യുന്നത് ലക്ഷ്മി? ഹൗസ് വൈഫ് ആണ്. പാട്ട് പാടുമോ? പാട്ട് ഇഷ്ടമാണെന്ന് അറിയാം. പാട്ട് ഇഷ്ടമില്ലാത്ത ആരുമില്ല. പാട്ട് പാടുമോ?
7: പാട്ട്
6: കേൾക്കേ ഉള്ളൂ. എന്നാലും രഹസ്യമായിട്ട് പാടാറുണ്ടല്ലേ എന്താണെങ്കിലും? സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു.
7: പുതിയ പ്രോജക്ട്
6: ലാസ്റ്റ് ഇപ്പൊ ചെയ്ത പടം എന്ന് പറയുന്നത് മറ്റേ ഹൈവാൻ എന്ന് പറഞ്ഞൊരു ഹിന്ദി പടം, പ്രിയദർശന്റെ നമ്മുടെ ഒപ്പം സിനിമയില്ലേ, അതിന്റെ റീമേക്ക് പോലെ വരും. പക്ഷെ എന്നാ അത്ര അങ്ങനല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഹൈവാൻ എന്ന് പറയുന്നിട്ട് നമ്മുടെ അക്ഷയ് കുമാറും ഒക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. അതിന്റെ ജോലിയാണ് ഇപ്പൊ ലാസ്റ്റ് തീർത്തത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനൊരു CU എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടം നടക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റു സിനിമകളും പൊയ്ക്കൊണ്ടിരിക്കുന്നു. ത്രാളെന്ന് പറഞ്ഞിട്ടൊരു സിനിമ നമ്മുടെ രതീഷ് വേഗല്ലേ, മ്യൂസിക് ഡയറക്ടറല്ലേ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ത്രാളെന്ന് പറഞ്ഞൊരു പടം, അതിൻ്റെ വർക്കുകൾ പോകുന്നുണ്ട്. അങ്ങനെ കുറേ സിനിമകളിൽ ഭാഗമായി പോയിക്കൊണ്ടിരിക്കുന്നു. തെലുങ്ക്, തമിഴ്, കന്നഡ എല്ലാ ഭാഷകളിലും ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ വർക്കുകൾ മുഴുകിയിരിക്കുന്നു. എനിക്ക് ഒരു മകളാണ്, അവളും എന്നെ അസിസ്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ കോളേജ് കഴിഞ്ഞു. അങ്ങനത്തെ ഒരു കുടുംബം, ചെറിയൊരു കുടുംബം. വീട്ടിലാരൊക്കെ ഉണ്ട് ലക്ഷ്മിയുടെ?
7: ഹസ്ബൻഡ്, മോള്.
6: മോള്? മോള് കുഞ്ഞാണോ? ഇപ്പൊ സ്കൂളിലാണോ അതോ കോളേജിലായോ? എന്താണ്? മോളുടെ ആഗ്രഹം എന്താവണം എന്നാണ്? ലൈക്ക് നോ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പഠിത്തം കഴിഞ്ഞിട്ട്
7: ടീച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ PhD എഴുതിയിട്ടൊന്നും ആയില്ല. അപ്പൊ ITI പോകുന്ന.
6: ഓക്കെ. എല്ലാ ആഗ്രഹങ്ങളും കൃത്യസമയത്ത് അത് നമ്മൾ വിചാരിക്കുമ്പോൾ സംഭവിക്കണമെന്നില്ല. അത് പക്ഷേ കാലം കൊണ്ട് അത് സംഭവിക്കട്ടെ. എല്ലാം മകൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഉണ്ടാവട്ടെ. അത് തീർച്ചയായിട്ടും അല്ല, ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം സ്വന്തം കാലിൽ നിൽക്കാനും അവരുടെ എല്ലാ കഴിവും വെളിയിൽ കൊണ്ടുവരാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. അതെല്ലാം ചെയ്യണം. ആഗ്രഹങ്ങൾക്ക് ഒരു തടയിടാനേ പാടില്ല ആരും. അതെല്ലാ ആഗ്രഹങ്ങളും അവരുടെ നടക്കണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ തലമുറ വളരെ സ്ട്രോങ്ങും ആണ്. അത് അവര് വളരെ ഫോക്കസ്ഡും ആണ്. പിന്നെ പിന്നെ പിന്നെ എനിക്കൊരു മകളല്ലേ, അപ്പൊ എനിക്കറിയാലോ. അവർക്കറിയാം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരവർ വിചാരിക്കേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. കേൾക്കാനായിട്ട് ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം?
7: ഓക്കെ.
6: എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വിളിച്ചതിനും വളരെ സന്തോഷം.
7: താങ്ക് യു.

ശബ്ദ സംവിധായകൻ എം ആർ രാജകൃഷ്ണൻ പങ്കെടുത്ത സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
3: മായാമുദ്രകൾ.
1: ഒരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 വരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10:00.
5: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഈ മാസം 28 വരെ UN ആസ്ഥാനത്താണ് സമ്മേളനം. UN പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണ ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും രാഷ്ട്രപതി തുടക്കം കുറിക്കും. യൂറോപ്യൻ യൂണിയൻ സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചതിന് ടെക് ഭീമനായ ഗൂഗിളിന് 403 million euro പിഴ ചുമത്തി. അയർലൻഡിന്റെ ഡേറ്റാ പ്രൊട്ടക്ഷൻ കമ്മീഷനാണ് 2018-2020 ഇടയിലെ സ്വകാര്യതാ ലംഘനങ്ങളുടെ പേരിൽ നടപടി സ്വീകരിച്ചത്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിലെ വിചാരണ തടയണമെന്നാവശ്യപ്പെട്ട് അഗസ്റ്റിൻ സഹോദരങ്ങൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ജസ്റ്റിസ് ജെബി പർദീവാല അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 6 ദുരന്തത്തിനിരയായ സാഹചര്യത്തിൽ 4 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി PK ബഷീർ. ഔദ്യോഗിക ടൂറിസം കേന്ദ്രമല്ലാത്തതിനാൽ അവിടെ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡൽഹിയിൽ U17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ ഇന്ന് ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെ മലപ്പുറം അത്താണിക്കൽ സ്കൂൾ ടീം നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11:00.

ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1971 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിനുവേണ്ടി പി മാധുരി പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ബാബുമോൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് മങ്കൊമ്പ്.

0: ശ്രീകുമാരൻ തമ്പി വരികളെഴുതി വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം അഷ്ടമുടിക്കായൽ.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു.
0: ഗാനോപഹാരത്തിൽ ഇനി വാണി ജയറാം പാടിയ ഗാനം. ചിത്രം അയലത്തെ സുന്ദരി. വരികൾ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് ശങ്കർ ഗണേശ്.

0: MRT ഹോം നീഡ്സ് ചെയ്യുന്ന കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
1: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ആർ.കെ. ശേഖറിന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത് ചിത്രം അനാഥ ശില്പങ്ങൾ. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ദൃക്സാക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഗാനം. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടർന്ന് കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,185 രൂപ, പവന് 1,13,480 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം തുടരുന്നു. ഇനി ബ്രഹ്മാനന്ദൻ, ആൻഡോ, മാധുരി എന്നിവർ പാടിയ ഗാനം, ചിത്രം സത്യവാൻ സാവിത്രി. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് ജി ദേവരാജൻ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം കടൽക്കാറ്റ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: ശുദ്ധികലശം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.
1: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു?
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: രചന ശ്രീമൂലനഗരം വിജയൻ, സംഗീതം വിദ്യാധരൻ, യേശുദാസ് പാടിയ ഗാനം, ചിത്രം എന്റെ ഗ്രാമം.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS ബാബുരാജ്.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം സമാപിക്കുന്നു.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അനന്തപുരി FM-ലും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിലയത്തിലും കേൾക്കാം. കാറൽ ചാപ്പക്കിന്റെ നാടകം RUR. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ.
0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി.
4: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: 9th ഇന്ത്യ ഇന്റർനാഷണൽ വാട്ടർ വീക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന ജലപരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയേക്കുമെന്ന് അമേരിക്ക. അന്താരാഷ്ട്ര സാമ്പത്തിക വാണിജ്യ ശൃംഖലകളിലേക്ക് ഇറാന്റെ പ്രവേശനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം. ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടം മലപ്പുറം വേങ്ങരയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഈ മാസം 28-ന് ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് അന്ന് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും തൂഫാൻ പതാകകൾ ഉയർത്തും. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ ഭൂട്ടാൻ ആഭ്യന്തരമന്ത്രി ലുപ്തൻ ദോർജി അഭിനന്ദിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ മാതൃക തേടിയാണ് അദ്ദേഹം ഫോൺ വഴി അഭിനന്ദനം അറിയിച്ചതെന്ന് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്തിന്റെ പുതിയ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാളെ മുതൽ ഈ മാസം 28 വരെ തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി M. ലിജുവിന്റെ അധ്യക്ഷതയിലാണ് ചർച്ചകൾ നടത്തുന്നത്. സൌജന്യ ഉച്ചഭക്ഷണം നൽകുന്ന കൊല്ലം കല്ലുംതാഴം സ്വദേശി ജലജമ്മയുടെ ഭക്ഷണശാല കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. 3 വർഷമായി സൌജന്യ ഭക്ഷണം നൽകുന്ന ജലജമ്മയ്ക്ക് പ്രോത്സാഹനവും പിന്തുണയും അറിയിക്കാനാണ് സുരേഷ് ഗോപി എത്തിയത്. കണ്ണൂർ കൊട്ടിയൂർ അക്കരെ ക്ഷേത്രത്തിൽ അനധികൃതമായി പ്രവേശിച്ചതായി പരാതി. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി മുരളി പ്ലാവില എന്നയാൾക്കെതിരെയാണ് കൊട്ടിയൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയത്. സ്വർണവില പവന് 120 രൂപ വർദ്ധിച്ച് 113,480 രൂപയായി. 14,185 രൂപയാണ് ഗ്രാമിന്. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

അഞ്ച് സുന്ദരികൾ എന്ന ചിത്രത്തിന് വേണ്ടി നേഹ നായർ പാടിയ ഗാനമാണ് കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം യാസ്കൻ ഗാരി പെരേര. ഇനി ശ്വേത അയാൾ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. രചന എം ജി പ്രദീപ് കുമാർ, സംഗീതം എം ജി അനിൽ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്നാരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: പയ്യാമ്പ്ര ജയകുമാറിന്റെ വരികൾ, പ്രമോദ് നായരുടെ സംഗീതം, രാകേഷ് ബ്രഹ്മാനന്ദനും രേഷ്മ മേനോനും പാടിയ ഗാനം, ചിത്രം അഭിയും ഞാനും.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അഫ്സൽ യൂസഫിന്റെ സംഗീതത്തിൽ നജീം അർഷാദും സപ്തബർണ ചക്രവർത്തിയും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, ചിത്രം ഇമ്മാനുവേൽ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ചിത്രം അറബി പൊന്ന്. ഗാനരചന വിജയ് നായരമ്പലം, സംഗീതം സച്ചിൻ കൈതാരം, പാടിയത് മധു ബാലകൃഷ്ണൻ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ സച്ചിൻ വാര്യർ പാടിയ ഗാനം, രചന സന്തോഷ് വർമ്മ, ചിത്രം സിംഗ്.

0: മഹാലക്ഷ്മി, വൈശാലി, റിച്ച ശർമ്മ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അലൈപായുതി.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: ഇനി ഹരീഷ് രാഘവേന്ദ്രയും ബോംബെ ജയശ്രീയും പാടിയ ഗാനം, ചിത്രം മജ്നു.

0: റിട്ടേൺ ഗിഫ്റ്റ്, മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
1: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
2: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം, ചിത്രം ഇൻ ശ്വാസക്കാറ്റ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: കാർത്തികും ഗോപിക പൂർണിമയും പാടിയ ഗാനം. ചിത്രം എനിക്ക് 20, ഉനക്ക് 18.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
3: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: ഫാം ടു സിറ്റി
6: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50.
5: ഫാം ടു സിറ്റി മറക്കാതെ കേൾക്കുക. ഫാം ടു സിറ്റി.
4: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: ഇളയരാജയും സംഘവും പാടിയ ഗാനം, ചിത്രം അഗ്നി നക്ഷത്രം.

രാജാ, രാജാതി രാജൻ എന്റെ രാജാ, കൂജ തൂക്കാതെ വേറെ എങ്ങും കൂജ, രാജാ രാജാതി രാജൻ എന്റെ രാജാ.

0: പൂജ തൂക്കാതെ വേറെ എന്തും കൂജ രാജ രാജാതി രാജനിന്ദ രാജ പൂജ തൂക്കാതെ വേറെ എന്തും കൂജ.
1: തിരിപ്പൂക്കൾ ഇനി ഉച്ചതിരിഞ്ഞ് 2:45 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് അടുത്തഘട്ട ചർച്ചകൾ 5 ഒക്ടോബർ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഉഭയകക്ഷി ബന്ധത്തിൽ വരുന്ന 90 ദിവസങ്ങൾ നിർണായകമായേക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയ KSRTC സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി സ്ത്രീ ശാക്തീകരണ വഴികളിൽ പുതുചരിത്രം കുറിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പൊതുഗതാഗത സംവിധാനം സാധാരണക്കാരുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്നതിന്റെ സാക്ഷ്യമാണ് 100 ദിവസത്തെ പദ്ധതിയുടെ കണക്കുകളെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആവശ്യകത വർദ്ധിക്കുകയും എന്നാൽ ലഭ്യത കുറയുകയും ചെയ്യുന്നതാണ് പ്രധാന പ്രശ്നമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കും പരിമിതികളുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വരുമാനം ലഭിക്കുന്ന മാർഗ്ഗങ്ങൾ KSRTC കണ്ടെത്തി നടപ്പാക്കി വരുന്നതായി മന്ത്രി CP ജോൺ. തിരുവനന്തപുരത്ത് പ്രിയദർശിനി പദ്ധതി 100 ദിവസം പൂർത്തിയാക്കുന്ന ആഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ ഡെലിവറി നടത്തുന്ന ഗിഗ് തൊഴിലാളികൾക്ക് സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ വകുപ്പിന്റെ വിശ്രമ കേന്ദ്രം ഊറ്റുകുഴിയിലെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. വിദേശ മദ്യം കൈവശം വെച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. വീട്ടിൽ നിന്ന് 67 ലിറ്റർ മദ്യം കണ്ടെടുത്തതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്ത കേസിലാണ് ഉപാധികളോടെ ജാമ്യം. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും CPR പരിശീലനം നൽകുന്ന ഓട്ടോറിക്ഷ പ്രഥമ ശുശ്രൂഷ പദ്ധതി നടപ്പാക്കും. രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനമായ സെപ്റ്റംബർ 29 പദ്ധതിക്ക് തുടക്കം കുറിക്കും. കോഴിക്കോട് കൊയിലാണ്ടി കണ്ണൂരിൽ വെൽഡിംഗ് ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. കൊയിലാണ്ടിയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ഹരിതവാണിയിൽ ഇന്ന് ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ സോമശേഖരൻ നായർ വി സംസാരിക്കുന്നു.
1: ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് സസ്യങ്ങൾ അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യന്റെ ആരോഗ്യത്തിനും ഔഷധങ്ങൾക്കും മാത്രമല്ല മാനസിക ഉല്ലാസത്തിനും ചെടികൾ പ്രധാന പങ്കുവഹിക്കുന്നു.

അലങ്കാര സസ്യങ്ങൾ മനുഷ്യന്റെ ജീവിതം ആനന്ദപ്രദമാക്കുന്നതിന് വളരെയേറെ പങ്കുവഹിക്കുന്നു. ഒരു വീടിന്റെ ഭംഗി അതിന്റെ ചുമരുകളോ ഫർണിച്ചറുകളോ അല്ല, ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള പച്ചപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അലങ്കാര സസ്യങ്ങൾ മനുഷ്യന്റെ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗവും കൂടിയാണ്. അലങ്കാര സസ്യങ്ങളുടെ പൂക്കളുടെ ഭംഗിയോ ഇലകളുടെ നിറമോ വ്യത്യാസമോ ആകൃതിയോ സുഗന്ധമോ പ്രത്യേക വളർച്ചാ രീതിയോ ആയിരിക്കും പ്രധാനം. എന്നാൽ മറ്റു ചിലത് പൂക്കളേക്കാൾ ഇലകളുടെ വർണ്ണവൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമാണ്. ഇന്ന് അലങ്കാര സസ്യങ്ങൾ വനിതാ സ്വയം സംഘങ്ങൾക്കും യുവാക്കൾക്കും വളരെയധികം സാമ്പത്തിക നേട്ടം നൽകുന്നുണ്ട്. ഇന്ന് വീടുകളിൽ ചെടി വളർത്തുന്നത് ഒരു ഹോബിയാണ്. വിരിഞ്ഞ പൂക്കൾ കാണുന്നതും ചെടികൾ നനയ്ക്കുന്നതും മനസ്സിന് ആശ്വാസം നൽകുന്നു. പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും അലങ്കാര സസ്യങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. എന്താണ് അലങ്കാര സസ്യങ്ങൾ? മനോഹാരിതയ്ക്ക് വേണ്ടി നട്ടുവളർത്തുന്ന സസ്യങ്ങളാണ് അലങ്കാര സസ്യങ്ങൾ. അലങ്കാര സസ്യങ്ങൾക്ക് ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുണ്ട്. മനുഷ്യൻ സ്ഥിരതാമസമാക്കിയ കാലം മുതൽ തന്നെ പൂക്കളോടും പൂന്തോട്ടങ്ങളോടും താല്പര്യമുണ്ടായിരുന്നു. പുരാതന ഈജിപ്തിലും മെസപ്പൊട്ടാമിയയിലും രാജകൊട്ടാരങ്ങളിൽ മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അലങ്കാര സസ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് മുഗൾ രാജാക്കന്മാരായിരുന്നു. കാശ്മീരിലെ ശാലിമാർ തോട്ടം അതിന് മികച്ച ഉദാഹരണമാണ്. കേരളത്തിൽ വളരെ പണ്ടുകാലം മുതൽക്കേ മുല്ല, തെച്ചി, തുളസി, അരളി, ശംഖുപുഷ്പം തുടങ്ങിയവ നട്ടുവളർത്തുന്നത് പതിവായിരുന്നു. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള അലങ്കാര സസ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നഗരവൽക്കരണത്തിന്റെ തോതനുസരിച്ച് പച്ചപ്പിന്റെ അളവ് കുറയുകയാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ജീവിക്കുന്നവർക്ക് ചെറിയ പൂന്തോട്ടം വളരെ ആശ്വാസമാണ്. വീട്ടിനുള്ളിലെ അലങ്കാര സസ്യങ്ങൾ അന്തരീക്ഷം മനോഹരമാക്കുകയും മനസ്സിന് സന്തോഷം നൽകുകയും ചെയ്യുന്നു എന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. പച്ചപ്പുള്ള അന്തരീക്ഷത്തിൽ കഴിയുന്നവർക്ക് മാനസിക സമ്മർദ്ദം കുറയുമെന്നാണ് കണ്ടിട്ടുള്ളത്. ജോലിയിൽ കാര്യക്ഷമതയും കൂടുന്നു. അലങ്കാര സസ്യങ്ങൾക്ക് ഇന്ന് വിപണിയിൽ വളരെയധികം സാധ്യതയുണ്ട്. നമ്മുടെ കാലാവസ്ഥ അലങ്കാര സസ്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു. ആവശ്യത്തിന് ചൂടും മഴയും ഈർപ്പവും ലഭിക്കുന്നതിനാൽ വർഷം മുഴുവനും പൂച്ചെടികൾ വളർത്താവുന്നതാണ്. അലങ്കാര സസ്യങ്ങളുടെ ആവശ്യകത വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. അതിനാൽ അലങ്കാര സസ്യകൃഷി ഒരു സ്വയം തൊഴിൽ മേഖല കൂടിയാണ്. അലങ്കാര സസ്യങ്ങളെ പലതായി വർഗീകരിക്കാം. റോസ്, ജമന്തി, ഡാലിയ, ഓർക്കിഡ്, ആന്തൂരിയം തുടങ്ങിയവ പൂച്ചെടികളാണ്. ക്രോട്ടൺ, അഗ്ലോണിമ, കോലിയസ് തുടങ്ങിയവ ഇലച്ചെടികളാണ്. ബൊഗെയിൻവില്ല, മണി പ്ലാന്റ്, അലമണ്ട തുടങ്ങിയവ വള്ളിച്ചെടികളുടെ ഗണത്തിൽപ്പെടുന്നു. പുൽത്തകഴിയിൽ നാം വിവിധതരം പുൽച്ചെടികളാണ് വളർത്തുന്നത്. സ്നേക്ക് പ്ലാന്റ്, പീസ് ലില്ലി, സ്പൈഡർ പ്ലാന്റ് എന്നിവ ഇൻഡോർ സസ്യങ്ങളിൽ പെടുന്നു. ഇവ ഓരോന്നിൻ്റെയും പരിപാലനം വ്യത്യസ്തമാണ്. ചെടികളുടെ പ്രകൃതി അനുസരിച്ച് വെള്ളം, വളം, സൂര്യപ്രകാശം എന്നിവ നിയന്ത്രിക്കേണ്ടതാണ്. അലങ്കാര സസ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇന്ന് പല മാർഗങ്ങളുമുണ്ട്. ചെമ്പരത്തി, ബൊഗെയിൻവില്ല എന്നിവ കമ്പ് നട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജമന്തി, ഡാലിയ, കോസ്മോസ് തുടങ്ങിയവ വിത്ത് വഴി ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ഉയർന്ന ഗുണമേന്മയുള്ള റോസ് ചെടികൾ ഒട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന രീതി വഴി എണ്ണം വർദ്ധിപ്പിക്കാം. ചില കുറ്റിച്ചെടികളും പള്ളിച്ചെടികളും ലെയറിംഗ് എന്ന മാർഗത്തിലൂടെ ഉൽപ്പാദിപ്പിക്കാം. ടിഷ്യൂ കൾച്ചർ എന്ന സാങ്കേതിക വിദ്യയ്ക്ക് അലങ്കാര സസ്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ നിർണായകമായ പങ്കുണ്ട്. ഒരു കോശത്തിൽ നിന്നോ കോശ സമൂഹത്തിൽ നിന്നോ പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. ഓർക്കിഡുകൾ, ആന്തൂരിയം തുടങ്ങിയവ ഈ രീതി വഴി എണ്ണം വർദ്ധിപ്പിക്കാം. വലിയ സ്ഥലമുണ്ടെങ്കിലേ ഉദ്യാനം നിർമ്മിക്കാൻ സാധിക്കൂ എന്നില്ല. ചെറിയ സ്ഥലങ്ങളിലും മനോഹരമായ ഉദ്യാനം നിർമ്മിക്കാം. വീടിന്റെ മുറ്റത്ത് പൂച്ചെടികളും കോട്ടൺ പ്ലാന്റും നട്ടുവളർത്തി മനോഹരമാക്കാവുന്നതാണ്. വീടിന്റെ ടെറസുകളിൽ അലങ്കാര സസ്യങ്ങൾ വളർത്താം. മണി പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ് തുടങ്ങിയവ തൂക്കുചട്ടികളിൽ വളർത്താം. ബാൽക്കണിയിലെ ചെറിയ ഇൻഡോർ സസ്യങ്ങൾ വളർത്താവുന്നതാണ്. ലംബ ഉദ്യാനം അഥവാ വെർട്ടിക്കൽ ഗാർഡൻ ഒരുക്കാനും ഇന്ന് നിരവധി മാർഗങ്ങളുണ്ട്. അലങ്കാര സസ്യങ്ങൾ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് പ്രധാന പങ്കുണ്ട്. കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിട്ട് വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ശുദ്ധവായു ശ്വസിക്കുക വഴി മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. ഗാർഡൻ തെറാപ്പി ചികിത്സയുടെ ഭാഗമായി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. വീടിന്റെ ഭംഗി വർദ്ധിപ്പിക്കാനും അന്തരീക്ഷ താപനില കുറയ്ക്കുന്നതിനും ജൈവ വൈവിധ്യം നിലനിർത്താനും അലങ്കാര സസ്യങ്ങൾ സഹായിക്കുന്നു. അലങ്കാര സസ്യകൃഷി ഇന്ന് ലാഭകരമായ സംരംഭമാണ്. തൈകൾ വിൽക്കുന്നതിലൂടെ, ആഘോഷങ്ങൾക്ക് പൂക്കൾ വിതരണം ചെയ്യുന്നതിലൂടെ, ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിങ്ങിലൂടെ, പൂന്തോട്ട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്നതിലൂടെ അലങ്കാര സസ്യങ്ങൾ സാമ്പത്തികമായി പ്രയോജനം ചെയ്യുന്നു. അലങ്കാര സസ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അവയുടെ പരിപാലനത്തിന് ചില പരിമിതികളുണ്ട്. കീടബാധയും

രോഗങ്ങളും അലങ്കാര സസ്യകൃഷിയെ പ്രധാനമായും ബാധിക്കുന്നു. ഓർക്കിഡ്, ആന്തൂരിയം തുടങ്ങിയവ വളർത്താൻ ചെലവും പരിചരണവും കൂടുതലാണ്. നമ്മുടെ വീടുകളിൽ സാധാരണയായി കാണുന്ന ചെടിയാണ് ചെമ്പരത്തി. ഔഷധ നിർമ്മാണത്തിനും അലങ്കാരത്തിനും ഉപയോഗിക്കുന്നു. പൂക്കളുടെ രാജ്ഞിയായ റോസ് നിരവധി നിറങ്ങളിലും ഇനങ്ങളിലും കാണുന്നു. വിവിധ അലങ്കാരങ്ങൾക്ക് ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. കുറഞ്ഞ പരിചരണത്തിൽ വളരുന്ന അലങ്കാര സസ്യമാണ് ബൊഗൻവില്ല. കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന സസ്യമാണ് ആന്തൂരിയം. ശരിയായ പരിചരണം നൽകിയാൽ വർഷങ്ങളോളം പൂക്കൾ തരുന്ന സസ്യമാണ് ഓർക്കിഡുകൾ. അലങ്കാര സസ്യങ്ങളുടെ ഭംഗി അതിൻ്റെ പൂക്കളിലും ഇലകളിലുമാണ്. ചെറിയ കീടബാധ പോലും ഇവയുടെ ഭംഗിയെ ബാധിക്കുന്നു. അതുകൊണ്ട് നിരീക്ഷണം അത്യാവശ്യമാണ്. അലങ്കാര സസ്യങ്ങളെ പ്രധാനമായും ബാധിക്കുന്ന കീടങ്ങൾ മുഞ്ഞ, മിലിബഗ്, ത്രിപ്സ്, ചുവന്ന ചിലന്തി, വെള്ളീച്ച, ഇലപ്പുള്ളി രോഗം തുടങ്ങിയവയാണ്. മിക്ക കീടബാധയുടെയും ലക്ഷണങ്ങൾ മുരടിച്ച വളർച്ച, ഇലകളുടെയും പൂക്കളുടെയും ആകൃതി മാറുക, ഇലയും പൂക്കളും വേഗത്തിൽ കൊഴിഞ്ഞു പോവുക എന്നിവയാണ്. ഇലകളിലും തണ്ടുകളിലും കാണുന്ന കീടമാണ് മുഞ്ഞ. ഇവ പച്ച, മഞ്ഞ, കറുപ്പ് നിറങ്ങളിൽ കാണുന്നു. പൂക്കളെയും ഇലകളെയും ബാധിക്കുന്ന മറ്റൊരു കീടമാണ് മിലിബഗ്. പൂക്കളുടെ എണ്ണം കുറയുന്നതാണ് പ്രധാന ലക്ഷണം. ഇലകളിൽ കാണുന്ന മഞ്ഞ വരകളാണ് ത്രിപ്സിന്റെ പ്രധാന ലക്ഷണം. ഇത്തരം കീടങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് പൊതുവായ ചില നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. രോഗം ബാധിച്ച ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയും വെള്ളം സ്പ്രേ ചെയ്തും വേപ്പെണ്ണ ഉപയോഗിച്ചും കീടങ്ങളെ പൊതുവെ നിയന്ത്രിക്കാവുന്നതാണ്. സ്പിരിറ്റും സോപ്പ് ലൈനും ഉപയോഗിക്കുന്നതും നല്ല കീട നിയന്ത്രണ മാർഗമാണ്. ജൈവ കീടനാശിനികളും ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ത്രിപ്സ് എന്ന കീടത്തെ നിയന്ത്രിക്കാൻ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. സസ്യങ്ങളെ പൊതുവെ ബാധിക്കുന്ന രോഗമാണ് വേരുചീയൽ. നല്ല മണ്ണും ആവശ്യത്തിന് മാത്രം വെള്ളവും വേരുചീയലിന് ഫലപ്രദമാണ്. വേനലും മഴയും അനുസരിച്ച് വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കേണ്ടതാണ്. നീർവാഴ്ചയുള്ള സ്ഥലങ്ങളാണ് അലങ്കാര സസ്യങ്ങൾ വളർത്തേണ്ടത്. അലങ്കാര സസ്യങ്ങളുടെ ശാസ്ത്രീയ പരിപാലനത്തിന് അനുയോജ്യമായ മണ്ണും ചാണകപ്പൊടി, എല്ലുപൊടി തുടങ്ങിയവയും അത്യാവശ്യമാണ്. അതുപോലെ ശിഖരം വെട്ട് അഥവാ പ്രൂണിംഗ്, ചട്ടി മാറ്റി നടൽ, സൂര്യപ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ വിന്യസിക്കൽ തുടങ്ങിയവയും ശാസ്ത്രീയ പരിപാലനത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. വെള്ളം കെട്ടി നിൽക്കാത്തതും അമിതമായ അമ്ലത്വമോ ക്ഷാരത്വമോ ഇല്ലാത്തതും വായു സഞ്ചാരം ഉള്ള മണ്ണാണ് ചെടികൾക്ക് നല്ലത്. ചട്ടികളിൽ നടുന്നതിന് ചുവന്ന മണ്ണും ചാണകം, കമ്പോസ്റ്റ് എന്നിവയുടെ മിശ്രിതം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും ഉപയോഗിക്കുന്നു. ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് അലങ്കാര സസ്യങ്ങൾക്ക് പ്രാധാന്യമെങ്കിലും എല്ലാ സസ്യങ്ങൾക്കും ഒരേ സാഹചര്യം ആവശ്യമില്ല. റോസ്, ജമന്തി എന്നിവയ്ക്ക് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ്. എന്നാൽ ആന്തൂറിയം, ഓർക്കിഡ് എന്നിവയ്ക്ക് തണൽ നല്ലതാണ്. ശക്തമായ മഴയിൽ ചട്ടികളിൽ വെള്ളം കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ജലസേചനം നൽകുകയും വേണം. പല ഇൻഡോർ സസ്യങ്ങളും നല്ലതാണെങ്കിലും ചിലവ മനുഷ്യന്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നു. ഇതിൽ കുറച്ച് സത്യമുണ്ടെങ്കിലും എല്ലാ സസ്യങ്ങൾക്കും ഇത് ബാധകമല്ല. ഇന്ന് വീടുകളിലും ഓഫീസുകളിലും ഇൻഡോർ അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നവയാണ്. എന്നാൽ ചിലത് ഹാനികരവുമാണ്. ചെടി മുറിക്കുമ്പോൾ പുറത്തുവരുന്ന നീര് ചർമ്മത്തിനും കണ്ണുകൾക്കും അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. എരിച്ചിലും നീർക്കെട്ടും ഉണ്ടാകും. ഫിലോഡെൻഡ്രോണിന്റെ ഇലകളിൽ കാൽഷ്യം ഓക്സലേറ്റ് ഉള്ളതിനാൽ കുട്ടികളോ വളർത്തുമൃഗങ്ങളോ കഴിച്ചാൽ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മുൻപ് പറഞ്ഞ ഇൻഡോർ സസ്യങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ അവയെക്കുറിച്ച് കുട്ടികളിലും മുതിർന്നവരിലും അവബോധം ഉണ്ടാക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ വീടുകളിലും ക്ഷേത്രങ്ങളിലും കാണുന്ന അലങ്കാര സസ്യമാണ് അരളി. വെള്ള, ചുവപ്പ്, പിങ്ക്, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. സൗന്ദര്യമുള്ള ചെടികളാണെങ്കിലും ഇവ പൂർണ്ണമായി സുരക്ഷിതമല്ല. അരളിയുടെ ഇലകൾ, തണ്ട്, വേരുകൾ എന്നിവ ഒടിക്കുമ്പോൾ പുറത്തുവരുന്ന പാലിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡുകൾ എന്ന വിഷപദാർത്ഥം അടങ്ങിയിരിക്കുന്നു. ഇവ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വയറിളക്കം, തലകറക്കം, ബ്ലഡ് പ്രഷറിലെ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഗുരുതരമായ വിഷബാധ ജീവന് തന്നെ ഭീഷണിയാണ്. അരളി മനോഹരമായ സസ്യമാണെങ്കിലും കുട്ടികളും വളർത്തുമൃഗങ്ങളും എത്തിച്ചേരാത്ത സ്ഥലത്ത് വളർത്തുകയാണ് ഉചിതം. ചെടികൾ മുറിക്കുകയോ ശിഖരം വെട്ട് നടത്തുകയോ ചെയ്തതിനു ശേഷം കൈകൾ നന്നായി കഴുകണം. അരളിയുടെ പ്രത്യേകത അതിൻ്റെ സൗന്ദര്യമാണ്, ആരോഗ്യ ഗുണമല്ല. അതേസമയം അതിൻ്റെ വിഷാംശത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതും അത്യാവശ്യമാണ്. ഡൈഫൻബാക്കിയയാണ് ഹാനികരമായ മറ്റൊരു സസ്യം. തണ്ടിലെയും ഇലകളിലെയും നീര് വായിൽ ചെന്നാൽ നാവ്, ചുണ്ട്, തൊണ്ട തുടങ്ങിയവ വീർക്കുകയും എരിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. സംസാരിക്കാനും ആഹാരം വിഴുങ്ങാനും പ്രയാസമുണ്ടാകും. ഫിലോഡെൻഡ്രോൺ, കലാഡിയം എന്നിവ

0: ഇടെ ഇലകൾ കടിച്ചാൽ വായിൽ എരിച്ചിലും നീർക്കെട്ടും ഉണ്ടാകുന്നു. ഇൻഡോർ സസ്യങ്ങളെക്കുറിച്ച് പൊതുവെയുള്ള സംശയം ഇവ രാത്രിയിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിട്ട് ഓക്സിജന്റെ അളവ് കുറയ്ക്കും എന്നതാണ്. രാത്രികാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം ഇല്ലാത്തതിനാൽ സസ്യങ്ങൾ ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. എന്നാൽ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് തുലവും ചെറുതാണ്. ഒരു സാധാരണ മുറിയിലെ വായുവിന്റെ ഘടന മാറ്റാൻ ഇത് പര്യാപ്തമല്ല. ഒരു മുറിയിൽ ഉറങ്ങുന്ന മനുഷ്യൻ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഒന്നോ രണ്ടോ ഇൻഡോർ സസ്യങ്ങൾ വയ്ക്കുന്നതുകൊണ്ട് ഓക്സിജന്റെ അളവ് കാര്യമായി കുറയുകയോ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഇൻഡോർ സസ്യങ്ങൾ അപകടകരമായ രീതിയിൽ കാർബൺ ഡയോക്സൈഡ് വർദ്ധിപ്പിക്കും എന്നതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. വായു സഞ്ചാരം കുറഞ്ഞ ചെറിയ മുറികളിൽ ആവശ്യത്തിലധികം ഇൻഡോർ സസ്യങ്ങൾ നിറയ്ക്കുന്നതും നല്ലതല്ല. അലങ്കാര സസ്യകൃഷി ഇന്ന് പുതിയ മേഖലകളിലേക്ക് കടന്നിരിക്കുന്നു. ടെറസ് ഗാർഡൻ, ബാൽക്കണി ഗാർഡൻ, ഹാങ്ങിങ് ഗാർഡൻ, ലംബ ഉദ്യാനം അഥവാ വെർട്ടിക്കൽ ഗാർഡൻ, ബോൺസായ്, ഹൈഡ്രോപോണിക്സ്, ഇൻഡോർ പ്ലാന്റ് എന്നിവ ഇന്ന് നഗരങ്ങളിൽ കൂടുതൽ ജനപ്രിയമായിരിക്കുന്നു. വിദ്യാസമ്പന്നരായ യുവാക്കൾ അലങ്കാര സസ്യകൃഷിയിലൂടെ മികച്ച സംരംഭകർ ആയിട്ടുണ്ട്. നഴ്സറി പരിപാലനം, ഓൺലൈൻ ചെടിവിൽപ്പന, ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്, ഗാർഡൻ മെയിൻ്റനൻസ് എന്നിവയെല്ലാം കുറഞ്ഞ ചെലവിൽ ആരംഭിക്കാവുന്ന തൊഴിൽ മേഖലയാണ്. പ്രകൃതിയെ മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് സസ്യങ്ങൾ. അതിനാൽ ഓരോ വീട്ടിലും കുറഞ്ഞ തോതിലെങ്കിലും സസ്യങ്ങൾ നട്ടുവളർത്തണം. ചെടികളെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവും വെളിവാക്കുന്നു. പച്ചപ്പ് നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരുപോലെ സഹായിക്കും. ഒരു പൂവ് വിരിയുമ്പോൾ ഒരു പൂന്തോട്ടം മാത്രമല്ല മനോഹരമാകുന്നത്, മനുഷ്യന്റെ മനസ്സും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയാണ്.
1: ആനന്ദത്തിനും ആദായത്തിനും അലങ്കാര സസ്യങ്ങൾ. കുളത്തുമൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ സോമശേഖരൻ നായർ വി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മല്ലു സിംഗ് എന്ന ചിത്രത്തിന് വേണ്ടി അലക്സും നിഖിൽ രാജും സംഘവും പാടിയത്. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയച്ചൻ.

ഡലിനെ കണ്ടു ചല ചലമേ പോട്ടി മാനത്ത് പറക്കണ ചമ്പരന്തിന്റെ കണ്ണു ചല ചലകി പോട്ടി കണ്ണു ചല ചലകി പോട്ടി.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഉദിത് നാരായണും ശ്രേയ ഘോഷാലും പാടിയ ഗാനം, രചന മുരുകൻ കാട്ടാക്കട, സംഗീതം ഗോപി സുന്ദർ, ചിത്രം സൗണ്ട് തോമ.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ രചന, ബീണി ഇഗ്നീഷ്യസിന്റെ സംഗീതം. മധു ബാലകൃഷ്ണനും എലിസബത്ത് രാജുവും പാടിയ ഗാനം. ചിത്രം ക്ലൈമാക്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാരയ്ക്ക് ശേഷം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: നേരെ തിരുവനന്തപുരത്തേക്ക്, അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
4: ആരെക്കാണാൻ പോവാ?
3: ഭഗവതിയെ കാണാൻ.
4: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
3: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9495595321. ഓർക്കുക, കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ

0: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
1: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
0: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു.
2: ഒരു സ്ത്രീയുടെ ആരോഗ്യം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം ആരോഗ്യമല്ല, അതൊരു കുടുംബത്തിന്റെ ആരോഗ്യത്തെയും അടുത്ത തലമുറയുടെ ആരോഗ്യത്തെയും സമൂഹത്തിന്റെ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ കൗമാരം മുതൽ ആദ്യാർത്തവം, ഗർഭധാരണം, പ്രസവം, പ്രസവാനന്തര കാലഘട്ടം, ആർത്തവ വിരാമം തുടങ്ങി നിരവധി ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങളുണ്ടാകുന്നു. ഈ മാറ്റങ്ങളെ മനസ്സിലാക്കുകയും അനിവാര്യമായ ആരോഗ്യ പരിപാലനം നൽകുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നതോടെ ഒരു മകളും സഹോദരിയും ഭാര്യയും അമ്മയും മുത്തശ്ശിയും ഈ ഭൂമിയിൽ രൂപപ്പെടുകയാണ്. ഈ പരിണാമങ്ങൾക്കിടയിൽ അവൾ തരണം ചെയ്യുന്ന പല പ്രതിസന്ധികളെയും നാം ഗണ്യമാക്കാറില്ല. അവൾ അഭിമുഖീകരിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നാം പരിഹാരം കണ്ടെത്താറും ഇല്ല. കൗമാര കാലഘട്ട വളർച്ചയിൽ അവൾ മറികടക്കേണ്ട ആദ്യത്തെ നാഴികക്കല്ലാണ് മെനാർക്കെ അഥവാ ആദ്യാർത്തവം. കൗമാരപ്രായത്തിൽ തന്നെ ആർത്തവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് പെൺകുട്ടികൾക്ക് നൽകേണ്ടതാണ്. ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്നും പല കുടുംബങ്ങളിലും ഒരു മടിയുണ്ട്. ആർത്തവം ഒരു രോഗമല്ല, അത് സ്ത്രീ ശരീരത്തിലെ സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയയാണ്. ഒരു പെൺകുട്ടിക്ക് ആദ്യമായി ആർത്തവം ഉണ്ടാകുമ്പോൾ അവൾക്ക് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. മറിച്ച് ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ശരിയായ അറിവ് നൽകേണ്ട സമയമാണ്. ആർത്തവ സമയത്ത് ശുചിത്വം പാലിക്കുന്നതിനൊപ്പം മതിയായ പോഷകാഹാരം, വെള്ളം, ഉറക്കം, ലഘുവ്യായാമം എന്നിവയെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകണം. ആർത്തവം വളരെ വേദനാജനകം ആവുകയോ അമിത രക്തസ്രാവം ഉണ്ടാവുകയോ മാസങ്ങൾ ക്രമരഹിതമാവുകയോ ചെയ്താൽ അത് സാധാരണയായി കരുതി അവഗണിക്കരുത്. ആർത്തവ സമയത്ത് വേദന സാധാരണമാണ്, സഹിച്ചാൽ മതിയെന്ന് പലരും പറയാറുണ്ട്. ചില സ്ത്രീകൾക്ക് നേരിയ വയറുവേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകാം. എന്നാൽ വേദന വളരെ ശക്തമാകുകയും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അത് എല്ലായ്പ്പോഴും സാധാരണ ആർത്തവ വേദന എന്ന് കരുതരുത്. അതിനു പിന്നിൽ ചില ഗൈനക്കോളജിക്കൽ കാരണങ്ങൾ ഉണ്ടാകാം. ആയുർവേദ ശാസ്ത്രപ്രകാരം ആർത്തവ ദിനങ്ങളിൽ സ്ത്രീയെ രജസ്വല എന്നാണ് അറിയപ്പെടുന്നത്. ആർത്തവകാലത്ത് ആദ്യ 3 പ്രത്യേക ചര്യകൾ പാലിക്കാൻ ആണ് ശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ലൈംഗിക ബന്ധം ഒഴിവാക്കാനും അമിതമായ ശാരീരിക അധ്വാനം, ക്ഷീണമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവ ഒഴിവാക്കുകയും ലഘുവും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതുമാണ് ഉചിതം. ഇന്നത്തെ യുവതികളിൽ നാം സാധാരണയായി കണ്ടുവരുന്ന രോഗാവസ്ഥയാണ് PMOS എന്നറിയപ്പെടുന്ന പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. ക്രമരഹിതമായ ആർത്തവം, അമിത രോമ വളർച്ച, മുഖക്കുരു, ശരീരഭാരം കൂടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലരിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ ജീവിതശൈലിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആയുർവേദ ചികിത്സാ പ്രകാരം ആഹാരം, വിഹാരം,

ആഹാരം, ഔഷധം എന്നിവയിലൂടെ ഫലപ്രദമായ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നു. വിവാഹിതരായ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗർഭധാരണത്തിനു മുമ്പുള്ള ആരോഗ്യ പരിപാലനം അഥവാ പ്രീ കൺസെപ്ഷണൽ കെയർ വളരെ പ്രധാനമാണ്. ശരിയായ ശരീരഭാരം, പോഷകാഹാരം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ പോലുള്ള അടിസ്ഥാന ആരോഗ്യ കാര്യങ്ങൾ, നിലവിലുള്ള രോഗങ്ങൾ, കഴിക്കുന്ന മരുന്നുകൾ എന്നിവ വിലയിരുത്തുന്നത് സഹായകരമാണ്. ഗർഭകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യമാണ് പ്രധാന പരിഗണന. ഈ സമയത്ത് പോഷക സമൃദ്ധമായ ഭക്ഷണം, മതിയായ വിശ്രമം, ആവശ്യമായ പരിശോധനകൾ, സുരക്ഷിതമായ ശാരീരിക പ്രവർത്തനം, മാനസിക പിന്തുണ എന്നിവ പ്രധാനമാണ്. പ്രസവാനന്തരം പല സ്ത്രീകളിലും കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് സ്വന്തം ആരോഗ്യത്തെ മറക്കാറുണ്ട്. കുഞ്ഞിനെ പരിചരിക്കുന്നതോടൊപ്പം അമ്മയുടെ പോഷണം, വിശ്രമം, മാനസികാരോഗ്യം, മുലയൂട്ടൽ, ശാരീരിക പുനരധിവാസം എന്നിവയും ശ്രദ്ധിക്കണം. പ്രസവശേഷം ക്ഷീണമുണ്ടാകാം. എന്നാൽ അമിതമായ ക്ഷീണം, തുടർച്ചയായ വിഷാദം, അസാധാരണമായ രക്തസ്രാവം, ശക്തമായ വേദന, പനി തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടണം. ആയുർവേദത്തിൽ ഗർഭകാല പ്രസവാനന്തര പരിചരണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഗർഭകാലത്ത് മാസാനുമാസിക ഗർഭിണി പരിചരണം നടത്തിവരുന്നു. ഇതിലൂടെ ഗർഭിണിക്ക് ആരോഗ്യകരമായ ഒരു ഗർഭകാലം സാധ്യമാകുന്നു. പ്രസവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ സൂതിക എന്നാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത്. പ്രസവശേഷം സൂതികയുടെ ഗർഭാശയം ശുദ്ധമാക്കുന്നതിനും അത് ചുരുങ്ങി പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതിനും കുഞ്ഞിന് ആവശ്യമുള്ളത്ര അളവിൽ മുലപ്പാലുണ്ടാകുന്നതിനും അമ്മയുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ക്ഷീണമകറ്റുന്നതിനും വേണ്ട ക്രിയകളാണ് പ്രസവരക്ഷാക്രമത്തിൽ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ചികിത്സയും ഔഷധങ്ങളും വ്യക്തിയുടെ പ്രസവരീതി, ആരോഗ്യസ്ഥിതി, മുലയൂട്ടൽ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ആദ്യാർത്തവം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു നാഴികക്കല്ലാണ് ആർത്തവവിരാമം അഥവാ മെനോപോസ്. ആർത്തവവിരാമം എന്നത് സ്ത്രീ ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. എന്നാൽ ഈ കാലയളവിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ശരീരത്തിന് അമിതമായ ചൂട് അനുഭവപ്പെടുക, ഉറക്കത്തിലെ മാറ്റങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് കാൽഷ്യം ഉൾപ്പെടെയുള്ള പോഷകങ്ങൾ ലഭിക്കുന്ന സമതുലിതമായ ഭക്ഷണം, ശരീരത്തിന് അനുയോജ്യമായ വ്യായാമം, നല്ല ഉറക്കം എന്നിവ പ്രധാനമാണ്. അസ്ഥികളുടെ ആരോഗ്യവും ഹൃദയാരോഗ്യവും ഉൾപ്പെടെ ദീർഘകാല ആരോഗ്യകാര്യങ്ങൾക്കും ശ്രദ്ധ നൽകണം. ഇനി മറ്റൊരു പ്രധാന വിഷയം സ്ത്രീകളുടെ മാനസികാരോഗ്യമാണ്. കുടുംബപരമായ ഉത്തരവാദിത്വങ്ങൾ, ജോലി, ഉറക്കക്കുറവ്, സാമ്പത്തിക സമ്മർദ്ദം, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. അതിനാൽ സ്വന്തം വികാരങ്ങളെ അടിച്ചമർത്താതെ വിശ്വസിക്കുന്ന ആളുകളോട് സംസാരിക്കുകയും ആവശ്യമുള്ളപ്പോൾ വിദഗ്ധരുടെ സഹായം നേടുകയും ചെയ്യണം. യോഗ, ശ്വസനക്രിയകൾ, ധ്യാനം, മതിയായ ഉറക്കം, ആരോഗ്യപരമായ ലൈംഗിക ബന്ധം, പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കൽ തുടങ്ങിയ ആരോഗ്യകരമായ ശീലങ്ങൾ സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായകരമായേക്കാം. സ്ത്രീകൾക്ക് ദിവസേന പാലിക്കാവുന്ന ചില ലളിതമായ ആരോഗ്യശീലങ്ങൾ. ഒന്നാമതായി ഭക്ഷണം: പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ആവശ്യമായ പ്രോട്ടീൻ തുടങ്ങിയവ ഉൾപ്പെടുത്തുന്ന സമതുലിതമായ ഭക്ഷണം കഴിക്കുക. രണ്ടാമതായി വ്യായാമം: സ്വന്തം ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ സ്ഥിരമായ ശാരീരിക പ്രവർത്തനം നടത്തുക. മൂന്നാമതായി ഉറക്കം: ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകുക. കുറഞ്ഞത് 6 മുതൽ 7 മണിക്കൂർ ഉറക്കം ശീലമാക്കുക. നാലാമതായി വെള്ളം: ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുക. അഞ്ചാമതായി മാനസികാരോഗ്യം: മാനസിക ആരോഗ്യത്തിനായി സമയം മാറ്റിവെക്കുക. ആറാമതായി ആരോഗ്യ പരിശോധനകൾ: പ്രായത്തിനും വ്യക്തിഗത അപകട സാധ്യതകൾക്കും അനുസരിച്ച് ആവശ്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തുക. ഏറ്റവും പ്രധാനമായി ശരീരം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. ആയുർവേദത്തിന്റെ ഒരു പ്രധാന തത്വം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതിലുപരി രോഗം വരാതിരിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക എന്നതാണ്. അതിനാൽ പ്രിയപ്പെട്ട സ്ത്രീകളെ, സ്വന്തം ആരോഗ്യത്തിനായി സമയം മാറ്റിവെക്കുക, ശരിയായ ഭക്ഷണം കഴിക്കുക, ദിവസവും കുറച്ച് സമയം വ്യായാമത്തിനായി മാറ്റിവെക്കുക, മതിയായ ഉറക്കം ഉറപ്പാക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക, ശരീരത്തിനുണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങളെ അവഗണിക്കാതിരിക്കുക.
സ്വന്തം ആരോഗ്യത്തെ പരിചരിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് സ്വന്തം കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം.

0: മഹത്വമാണ്. ആരോഗ്യമുള്ള സ്ത്രീ, ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം. നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാം, ശരിയായ അറിവ് നേടാം, ആവശ്യമുള്ളപ്പോൾ വിദഗ്ധരുടെ സഹായം തേടാം.
1: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം. നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.

0: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ചിത്രം ആറ് സുന്ദരികളുടെ കഥ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്. പാടിയത് ചിത്രയും കല്യാണി മേ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്കു ശേഷം ക്യാമ്പസ് കളേഴ്സിൽ കേൾക്കാം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1:00.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 12-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറം ന്യൂഡൽഹിയിൽ പാർലമെന്റ് സമുച്ചയത്തിൽ അടുത്ത മാസം 26-27 തീയതികളിൽ ചേരും. 26-ന് സംവിധാൻ സദൻ സെൻട്രൽ ഹാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോറം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ 3-ാം ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് നിയന്ത്രണ ബ്യൂറോയാണ് 2-ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് IPS തലപ്പത്ത് അഴിച്ചുപണി നടത്തി ഗവൺമെന്റ് ഉത്തരവിറക്കി. സൌത്ത് സോൺ IG ജി സ്പർജൻ കുമാറിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിച്ചു. മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജുവിനെ ഇന്റലിജൻസ് IG ആക്കി. നിലവിലെ ഇന്റലിജൻസ് IG R നിശാന്തിനിയെ സൌത്ത് സോൺ IG ആയും ചുമതലപ്പെടുത്തി. പാലാ MLA മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ എതിർസത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് ഹൈക്കോടതി കാപ്പന് സമയം അനുവദിച്ചു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ഈ മാസം 25 വരെ സമയം നീട്ടി നൽകിയത്. സംസ്ഥാന യുവജന കമ്മീഷൻ കോഴിക്കോട്ട് നാളെ അദാലത്ത് സംഘടിപ്പിക്കും. രാവിലെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലെ അദാലത്തിൽ 18-നും 40-നും മധ്യപ്രായക്കാരായ യുവജനങ്ങൾ

0: കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. അനന്തപുരി FM കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന പുതിയ പരിപാടിയാണ് ക്യാമ്പസ് കളേഴ്സ്. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇനി ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
1: നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് രേഷ്മ ഗോവൻ. തിരുവനന്തപുരം ആണ് എന്റെ സ്വദേശം. ഇപ്പോൾ എറണാകുളത്താണ് അഡ്വക്കേറ്റ് ആയിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. കലാലയ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളും പാഠങ്ങളും സൗഹൃദങ്ങളും എന്റെ കലാലയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് സാൻസ്ക്രിറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. ഗവൺമെന്റ് സാൻസ്ക്രിറ്റ് കോളേജിലാണ് പഠിച്ചത് തിരുവനന്തപുരത്ത്. അതിനുശേഷമാണ് എല്ലാ

ഡി പഠിച്ചത് കേരള ലോ അക്കാഡമിയിലും ഒക്കെ ആയിരുന്നു. പക്ഷെ അനുഭവങ്ങൾ കൂടുതലും എനിക്ക് ഗവൺമെന്റ് സയൻസ് കോളേജിലാണ് ഉള്ളത്. ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായി. എന്റെ അച്ഛൻ സംസ്കൃത കോളേജിലാണ് പഠിച്ചത് ഡിഗ്രിക്ക്. അപ്പൊ അച്ഛൻ ഇങ്ങനെ കോളേജിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോ ഒരു ക്യൂരിയോസിറ്റി തോന്നി, എന്താണ് സംസ്കൃതം. പ്ലസ് ടു വരെ പഠിക്കുന്ന സമയത്തും സംസ്കൃതം ഒന്നും പഠിക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ സംസ്കൃതത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഞാൻ ഗവൺമെന്റ് സയൻസ് കോളേജിൽ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ മനസ്സിലായി സംഭവം നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല. കുറച്ചധികം പഠിക്കാനുണ്ട്, മനസ്സിലാകുന്നില്ല, അക്ഷരങ്ങൾ പഠിക്കണം. അപ്പോ പഠിത്തം കുറച്ചൊന്ന് പുറകോട്ടായപ്പോ മറ്റ് ആക്ടിവിറ്റീസിലോട്ടായി എന്റെ ശ്രദ്ധ മുഴുവൻ. അങ്ങനെ ആർട്സ്, ഡാൻസ്, ഡ്രാമ, സ്കിറ്റ്, അപ്പൊ കലാലയത്തിലെ എല്ലാ പരിപാടികളിലും പോയി ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ എൻ എസ് എസിൽ ജോയിൻ ചെയ്തു, നാഷണൽ സർവീസ് സ്കീമില്. കേരള യൂണിവേഴ്സിറ്റിയുടെ എൻ എസ് എസ് ക്യാമ്പുകളിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചിരുന്നു ആ സമയത്ത്. അപ്പൊ എൻ എസ് എസ് ക്യാമ്പുകളിലെ ഒരു സ്ഥിരം ആള് തന്നെയായിരുന്നു ഞാൻ. പഠിത്തം കുറച്ചത് പുറകോട്ട് പോയ സമയത്താണ് ഞാൻ ഈ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നതെല്ലാം. അപ്പൊ അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ എൻ എസ് എസ് ക്യാമ്പുകളിൽ നിന്ന് ഉണ്ടായി. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പല കോളേജുകളിലെയും വിദ്യാർത്ഥികളുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നാഷണൽ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ സാധിച്ചു. അന്ന് കോർഡിനേറ്റർ ആയിട്ട് ഉണ്ടായിരുന്നത് ശ്രീമോർ സാറായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ. അപ്പോ സാറ് ഇന്ന് ക്യാമ്പ് ഇന്നടത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. അപ്പൊ ഞാനും എന്റെ കോളേജില് കുറച്ച് കുട്ടികളുണ്ട്, അവരെ കൂടെ കൂട്ടും. വളരെ അടുത്ത സുഹൃത്താണ് ശാലിനി. എന്നെയും എന്റെ കൂട്ടുകാരെയും കൂടെ എല്ലാരും പറഞ്ഞിരുന്നത് അതേ പോതു വിക്രമനും വേതാളോ, അങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കലാലയ ജീവിതത്തിലെ അനുഭവങ്ങൾ പറയുമ്പോ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്, ഞാൻ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്റെ ക്ലാസ്മേറ്റ് എന്നെ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഞാൻ അവനെ ഞണ്ട് അടിച്ചു. അപ്പൊ ആ സമയത്ത് അവന് ദേഷ്യം വന്നിട്ട് അവൻ എന്നെ തിരിച്ചടിക്കുകയും ചെയ്തു. പക്ഷെ ആ അടി കുറച്ചൊന്നും കടുത്തുപോയി, എന്റെ ബോധം പോയി. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. പിന്നെ അവരെല്ലാരും കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവൻ വന്നിട്ട് ഭയങ്കര വിഷമിച്ചിട്ട് അയ്യോ സോറി സോറി അറിയാതെ പറ്റിയതാണ്. അതായത് ആവേശത്തിന് ചെയ്തു പോയതാണ്. അപ്പൊ അന്ന് നമ്മള് സീരിയസ് ആയിട്ട് എടുത്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് ആലോചിക്കുമ്പോൾ വളരെ രസകരമാണ്. ആ സംഭവത്തിന് ശേഷം അവൻ ടി സി വാങ്ങിയൊക്കെ പോയി. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അവനെ ഞാൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കെന്ത് പറയണമെന്നറിയില്ല, അവനും എന്ത് പറയണമെന്നറിയില്ല. അപ്പൊ ഞാൻ അവനോട് ചെന്ന് സോറി പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഏയ് അതൊന്നും സാരമില്ല, ആ സമയത്തുള്ള ഒരു കലാലയ അനുഭവം, അതിനപ്പുറം ഒന്നുമല്ല എന്നുള്ള രീതിയിൽ അവനും സംസാരിച്ചു. അവിടെ ഞങ്ങൾ ആ വിഷയമേ വിട്ടു. അന്ന് സംഭവിച്ച പല കാര്യങ്ങളും, സീരിയസ് ആയിട്ട് എടുത്തിരുന്ന കാര്യങ്ങൾ വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ചിന്തിക്കുമ്പോൾ പലതും നിസ്സാരമായിട്ട് തോന്നും. അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്തോ. അപ്പൊ നമുക്ക് ചിരിക്കാനുള്ള അല്ലെങ്കിൽ ഓർമ്മകളിൽ വളരെ മധുരം പകരുന്ന കുറെ അനുഭവങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ എനിക്ക് എൻ എസ് എസ് ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ അവിടെയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പല കോളേജുകളിലെ വിദ്യാർത്ഥികളുമായിട്ട് ഇടപെടുമ്പോൾ ആ സൗഹൃദങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ക്യാമ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയപ്പോ ശരിക്കും പറഞ്ഞാൽ പഠിത്തമൊക്കെ താഴോട്ടായിരുന്നു. അന്ന് കോളേജിലെ പ്രിൻസിപ്പളായിട്ട് നിന്നത് ലൈല ടീച്ചറായിരുന്നു. ലൈല ടീച്ചർ എന്നെ സംബന്ധിച്ചൊരു മദർലി ഫിഗർ ആണ്. ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോ ടീച്ചർ പറഞ്ഞു, രേഷ്മ ഇനി ശരിയാകത്തില്ല കേട്ടോ, പഠിച്ചാലേ പറ്റത്തുള്ളൂ, ഇനി ഇങ്ങനെ പോയാലേ പറ്റത്തില്ല, അപ്പൊ ഇനി ക്യാമ്പിലൊന്നും വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ ഒന്ന് മുറുക്കി പിടിച്ചു. അതുപോലെ തന്നെ മറ്റു ടീച്ചേഴ്സും. അപ്പൊ എനിക്ക് കോളേജില് പേടി ഉണ്ടായിരുന്ന ഒരു സാറെന്ന് പറഞ്ഞാല് അശോക് സാറായിരുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് കയറും, ബാക്കി ആരെങ്കിലും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സാറ് ഒരു വഴി കൂടെ ക്ലാസ്സിൽ കയറുമ്പോൾ ഞാൻ വേറൊരു വഴി കൂടെ ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സാർ അത് എൻ എസ് എസിന്റെ കാര്യമാണ് അല്ലെങ്കിൽ ആർട്സിന്റെ കാര്യമാണ്, അങ്ങനെ കൊറേ പൊട്ടുന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് മുങ്ങുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഫൈനൽ ഇയർ ആയപ്പോ ഈ മുങ്ങല് ഒന്നും പിന്നെ ഉണ്ടായില്ല, ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. കാരണം സാറന്മാരെല്ലാവരും നല്ലൊരു പിടുത്തമാണ് പിടിച്ചത്. അപ്പൊ അങ്ങനെ പഠിക്കാൻ പിന്നെ ഞാനങ്ങ് തീരുമാനിച്ചു. അതിന് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. രാജൻ സാറ്, അതുപോലെ ഉണ്ണികൃഷ്ണ സാറ്, സുദർശൻ സാറ്, മോഹനേന്ദ്ര സാറ്, അങ്ങനെ ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു സൗഹൃദം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. ഈ ടീച്ചേഴ്സില് എടുത്തു പറയേണ്ട ഒരാളായിരുന്നു ആശ ടീച്ചർ. ആശ ടീച്ചർ നമുക്കൊരു ടീച്ചർ എന്നതിലുപരിയായിട്ട് നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു.
നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ ടീച്ചറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇടേ അങ്ങനെ ഒന്നല്ല, നീ ഇങ്ങോട്ട് വന്നേ നമുക്ക്.

പരിഹാരം ഉണ്ടാക്കാം, ടെൻഷൻ ഒന്നും അടിക്കണ്ട. അപ്പൊ ടീച്ചറിന്റെ കയ്യിലില്ലാത്ത സൊല്യൂഷൻസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ടീച്ചറിനോട് പോയി പറയുമായിരുന്നു. അങ്ങനെ ടീച്ചർ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോ എല്ലാ ടീച്ചേഴ്സിന്റെയും എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ കൊണ്ടിട്ട് പഠിക്കാൻ ഞാനങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ പഠിച്ചപ്പോ ആ വർഷം ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പൊ അതേ വർഷം തന്നെ എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബെസ്റ്റ് NSS വോളണ്ടിയറിന്റെ അവാർഡും മേടിക്കാൻ സാധിച്ചു. അതെല്ലാം എന്റെ കലാലയ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ നേട്ടങ്ങളാണ്, ബ്ലെസ്സിങ്സ് ആയിട്ട്, നല്ല അനുഭവങ്ങളായിട്ടും ഇന്ന് ഞാൻ ഓർക്കുകയാണ്. എല്ലാ തരത്തിലും നല്ലൊരു കലാലയ ജീവിതം എനിക്ക് ഗവൺമെന്റ് ചാൻസലർ കോളേജിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പഴയ സൗഹൃദം ഒട്ടും മാറ്റി കുറയ്ക്കാതെ കൊണ്ടുപോകാനും ഇന്നും സാധിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോഴും കണക്റ്റഡ് ആണ്. ഇത്രയും ഒക്കെ ഓർക്കുമ്പോൾ, ഞാൻ കലാലയത്തിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ആ സമയത്ത് ഭയങ്കര ക്രേസ് ആയിരുന്ന ഒരു പാട്ടായിരുന്നു ക്ലാസ്മേറ്റ്സിലെ കാറ്റാടിത്തണലും. അപ്പൊ ഈ കാറ്റാടിത്തണലും ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ കോളേജിലെ ആ മരങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, സ്പോർട്സ് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്ത ഒരു പരിപാടിയായിരുന്നു ഈ ഫുട്ബോൾ കളിക്കാൻ പോവുക, വോളിബോൾ ഇതൊക്കെ. എന്നാലും വലിയ ചാടയൊക്കെ കാണിച്ചിട്ട് ഞാനും എന്റെ സുഹൃത്ത് ശാലിനി നന്നായിട്ട് സ്പോർട്സ് താല്പര്യമുള്ളൊരു ആളാണ്, ഷോട്ട് പുട്ടൊക്കെ ചെയ്യുന്ന ആളാണ്, ഇതിടയ്ക്ക് സ്റ്റേറ്റ് ലെവൽ വരെ പോയി പ്രൈസൊക്കെ മേടിച്ചു. അതിന്റെ തുടക്കമെല്ലാം സംസ്കൃത കോളേജിൽ നിന്നായിരുന്നു. അപ്പൊ എനിക്കിതൊന്നും വലിയ വശമില്ലാത്ത പരിപാടിയാണ്, നമ്മൾ ആറ്റിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. ആ ഗ്രൗണ്ട് ഓർക്കുമ്പോഴും അതുപോലെ ആ മരങ്ങളൊക്കെ ഇപ്പോ ഓർമ്മ വരുമ്പോഴും എനിക്ക് ക്ലാസ്മേറ്റ്സിലെ ഈ പാട്ടാണ് ഓർമ്മ വരുന്നത്.

ഞാൻ ദേവിശ്രീ, കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ കേരള ഹിന്ദി പ്രചാരസഭയിൽ വന്നപ്പോൾ കുറേയേറെ നല്ല അനുഭവങ്ങളുണ്ടായി, കുറേയേറെ മെമ്മറബിൾ മൊമെൻസുകളുണ്ടായി, ഹിഡൻ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കാൻ സാധിച്ചു. എടുത്തു പറയുകയാണെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, ടീച്ചിങ്ങിന് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ക്വാളിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നമ്മുടെ ടീച്ചിങ്ങിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ക്ലാസ് വളരെ ഇഫക്റ്റീവ് ആകുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിഡൻ പൊട്ടൻഷ്യാലിറ്റി, അതായത് നമ്മളുടെ കഴിവുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ ശരിക്കും ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ കുറേ മെമ്മറബിൾ മൊമെൻസും എനിക്കിവിടെ നിന്ന് ലഭിച്ചു. അക്കാഡമിക് റിലേറ്റഡ് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ടീച്ചിങ് പ്രാക്ടീസിനെ റിലേറ്റ് ചെയ്താണ്. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതിന് മുന്നേ തന്നെ വ്യക്തമായി എങ്ങനെ ഒരു ടീച്ചർ ക്ലാസ്സിൽ എഫക്റ്റീവായി ക്ലാസ് എടുക്കണം എന്നുള്ളതിനെ പറ്റി പൂർണ്ണ ബോധ്യത്തോടെയാണ് നമ്മുടെ അധ്യാപകൻ നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞുവിട്ടത്. ക്ലാസ്സിൽ എങ്ങനെ ഒരു ടീച്ചർ പ്രവേശിക്കുന്നത് തുടങ്ങി ക്ലാസ് അവസാനിപ്പിക്കുന്നതും വരെ കൃത്യമായ ബോധത്തോടെ നമ്മളെ വിട്ടു. ഒരു പുതിയ പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ എങ്ങനെ ഇൻട്രസ്റ്റിങ്ങിൽ ആ പാഠത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതും നമുക്ക് നന്നായി ബോധ്യപ്പെട്ടു. അത് ടീച്ചിങ് പ്രാക്ടീസിന് വളരെയേറെ ഇഫക്റ്റീവായി എന്ന് തന്നെ പറയാം. അപ്രീഷ്യബിളും ആയിരുന്നു, അതേപോലെ തന്നെ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗും ആണെന്ന് പറഞ്ഞിരുന്നു. എടുത്തു പറയാനാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ അക്കാഡമിക്സിൽ എനിക്ക് മറക്കാൻ പറ്റാത്തയും വളരെയേറെ അഭിമാനവും സന്തോഷവും തോന്നിയൊരു നിമിഷമുണ്ടായി. അതായത് എൻ്റെ അധ്യാപകൻ ഒബ്സർവേഷന് വന്നപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റാൻഡമായി കുട്ടികളോട് എന്നെ പറ്റിയുള്ള ഫീഡ്ബാക്ക് ചോദിച്ചു. തീർച്ചയായും ആ ഒരു മൊമെന്റിൽ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ കുട്ടികൾ ടീച്ചറിൻ്റെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് പറയേണ്ടത്. പക്ഷേ സാറ് വളരെ ഡെപ്തിൽ ഓരോ കുട്ടികളോടും ചോദിച്ചു. അതിലെനിക്ക് മറക്കാൻ പറ്റാത്ത രണ്ടനുഭവങ്ങളാണ്. അതായത് ഞാൻ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നൈ ശബ്ദം, ഒരു പുതിയ വാക്ക്, കുട്ടികൾക്ക് ഡിഫിക്കൾട്ടി ആയിട്ട് തോന്നുന്ന വാക്കുകളെ ടീച്ചർ, അതായത് ഞാൻ, അതിൻ്റെ വളരെ സിംപ്ലർ ഫോമിൽ, അതായത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പലതവണയായി ഉദാഹരണത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നു എന്ന് ഒരു കുട്ടി പറയുകയുണ്ടായി. സാറ് പറഞ്ഞു, ഇപ്പം പഠിപ്പിച്ച പാഠഭാഗമല്ല, മുന്നേ ടീച്ചർ പഠിപ്പിച്ച ഭാഗത്തു നിന്ന് അങ്ങനൊരു ഉദാഹരണം പറയാമോ എന്ന് പറഞ്ഞു. കുട്ടി ഒന്നും ചിന്തിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള വാക്ക് പറയുകയും അത് ഞാൻ എങ്ങനെ പഠിപ്പിച്ചു എന്നുള്ള ശൈലിയും കുട്ടി അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അഭിമാനമുണ്ടായൊരു നിമിഷമായിരുന്നു. അതേപോലെ തന്നെ കുട്ടികൾക്ക് എക്സാം വന്ന ടൈമിൽ, അത് ഞാൻ ഇവർക്കൊരു എക്സാം നടത്തിയിരുന്നു, അന്നേരം അതേ മോഡലിൽ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ടീച്ചർ പഠിപ്പിച്ച ഭാഗത്തു നിന്ന് മൊത്തം ആൻസർ ചെയ്യാൻ പറ്റി, നല്ല മാർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞതും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷം, പ്രത്യേകിച്ച് എൻ്റെ അധ്യാപകൻ്റെ മുന്നിൽ വെച്ചത് പറഞ്ഞപ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നി. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സാറ് എന്നൊരു ടേം യൂസ് ചെയ്തു, സ്കിൽഡ് ടീച്ചർ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. അതേപോലെ തന്നെ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആചാര്യയിൽ വന്നപ്പോൾ ക്ലാസ്സിലും അത് സാറ് പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. അതെനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ബി എഡിൽ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ബി എഡിൽ ആർട്ട് ആൻഡ് എസ്തെറ്റിക്സ് എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. കുട്ടികളുടെ പൊട്ടൻഷ്യാലിറ്റി എന്താന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു വിഷയം തന്നെയാണത്. ലാസ്റ്റ് സെമ്മിൽ നമ്മുടെ ക്ലാസ്സിൽ 7 ഗ്രൂപ്പ്സ് ഉണ്ട്. അവരെ ഓരോ ഗ്രൂപ്പിനും ഓരോ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഒരു അവസരം ഉണ്ടായി. അതായത് നമുക്ക് കിട്ടിയിരുന്നത് മിമിക്രി ആയിരുന്നു. എന്നെ സംബന്ധിച്ച് മിമിക്രി എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയിരുന്നു. കാര്യം ഞാനങ്ങനെ ഒരു കോമഡി പോലും കാണുന്ന ഒരാളല്ല. അന്നേരം എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയ റിസ്ക് ഫാക്ടറായിരുന്നു. പക്ഷേ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഓൾ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ്. അതായത് നമ്മളിവിടെ അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ടെൻഷൻ അടിച്ച് ഇവിടെ മിമിക്രി ചെയ്യുമ്പോൾ കുട്ടികൾ ചിരിച്ചില്ല എങ്കിൽ, ഓഡിയൻസ് ചിരിച്ചില്ല എങ്കിൽ അത് ഫ്ലോപ്പാണ്. പക്ഷെ വളരെയേറെ സന്തോഷം തോന്നി, എല്ലാവരും എൻജോയ് ചെയ്തു. പേഴ്സണലി നമ്മളോട് പലരും വന്ന് നന്നായി ചെയ്തു, ഇത്രയും കഴിവുണ്ടായിരുന്നു എന്ന് വരെ ചോദിച്ച കുട്ടികൾ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ കൺസേൺ ടീച്ചർ 100% നന്നായിരുന്നു എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. വേറൊരു അനുഭവം പറയുകയാണെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ന്യൂസ് റീഡിങ്ങിനൊരു അവസരം എനിക്കുണ്ടായി. ഇംഗ്ലീഷിലായിരുന്നു ന്യൂസ് വായിച്ചിരുന്നത്. എന്നെ സംബന്ധിച്ച് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കൊരു അവസരം അങ്ങനെ ലഭിക്കുന്നത്. അതിനി ലഭിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. സോ അങ്ങനെയുള്ള കുറേ നല്ല അവസരങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ലഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ പൊട്ടൻഷ്യാലിറ്റിയും റിയലൈസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മുടെ സെക്രട്ടറി മധു സാർ, അതേപോലെ നമ്മുടെ പ്രിൻസിപ്പൾ മധുബാല മാം. കുട്ടികൾക്ക് ഇത്തരം ഒരു അവസരം

ുന്നതും അവരുടെ പൊട്ടൻഷ്യാലിറ്റി റിയലൈസ് ചെയ്യാനും ഒക്കെ ഇവരുടെ രണ്ടുപേരുടെയും ഹെൽപ്പ് വളരെ അധികമാണ്. എടുത്തു പറയാനാണെങ്കിൽ സെക്രട്ടറി സാറിനോടാണ്, സാർ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആങ്കറിങ്ങിന് ഉണ്ടായിരുന്നു, പിന്നെ അതിൽ നിന്ന് ഇടയ്ക്ക് മാറി നിൽക്കുകയുണ്ടായി. പക്ഷേ സാർ അത് റെക്കഗ്നൈസ് ചെയ്ത് ചെയ്യണം, കാര്യം എനിക്ക് അതിനായിട്ടുള്ള ഒരു കോൺഫിഡൻസും ഒക്കെ തരികയുണ്ടായത് സാറ് തന്നെയാണ്. അതിന് സാറിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്.

ഈ സന്ദർഭത്തിൽ ഞാനൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എൻ്റെ മോക്കാണ് സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കൗരവർ മൂവിയിലെ മുത്തുമണി തൂവൽ തരാം എന്നുള്ള സോങ്ങാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന

0: ആഘോഷം 2026 പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർ. September 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴഞ്ഞി അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്നറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
0: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്. കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: എന്റെ പേര് നീതു, ഞാൻ ചെറിയങ്ങാട് സ്വദേശിനിയാണ്. കേരള ഹിന്ദു പ്രചാരസഭയിലെ 2 വർഷ വിദ്യാർത്ഥിനിയാണ്. എന്റെ പേഷനെ ഒരു പ്രൊഫഷനാക്കി മാറ്റാൻ സഹായിച്ച സ്ഥാപനമാണിത്. ഒരു സന്ദർഭത്തിൽ എന്റെ ഈ പ്രൊഫഷൻ, ഈ പേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല എന്ന് വന്നപ്പോൾ ആ സാധ്യത തുറന്നു തന്നത്. അധ്യാപനത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വളരെ കൃത്യമായി ഇവിടെ പഠിപ്പിക്കുന്നു. അതായത് ഓരോ സബ്ജക്റ്റും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, അതിലുപരി നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപഴകണം എന്നുള്ള ഒരുപാട് മോറൽ വാല്യൂസ് ഈ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം പഠിക്കാനും പ്രയോഗിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വിവിധ മേഖലകളിൽ നിന്ന് വന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഒരു ക്ലാസ്സിൽ തന്നെ 87 കുട്ടികളുണ്ട്. എന്നിരുന്നാലും ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ വളരെ പ്രധാനമായി തന്നെ കിട്ടുന്നുണ്ട്. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ, അവരുടെ കഴിവുകൾ എന്നിവ വളർത്തിയെടുക്കുന്നതിൽ വളരെയേറെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അധ്യാപകരുടെ പിന്തുണ, ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ കുട്ടികളും വിവിധ മേഖലകളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോന്നിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ വിഷയത്തിലും അധ്യാപകർ തരുന്ന പിന്തുണയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ BA MA ഹിന്ദി പഠിച്ചു വന്ന കുട്ടിയാണ്. ഫിലോസഫി സൈക്കോളജി സബ്ജക്റ്റുകളെ കുറിച്ചൊന്നും ധാരണ ഉണ്ടായിരുന്നില്ല ഇവിടെ വരുമ്പോഴത്തേക്കും. പക്ഷേ ഇപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റായി മാറിയിരിക്കുകയാണ്. അതിന് കാരണം അത് പഠിപ്പിച്ചു തരുന്ന അധ്യാപകർ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ഫിലോസഫിയിലൂടെ, ഒരുപാട് കാരണം അധ്യാപന രംഗത്ത് എങ്ങനെ നമുക്ക് മോറൽ വാല്യൂസ് അപ്ലൈ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹിന്ദിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ സ്കില്ല്, നമ്മൾ ഹിന്ദി പഠിപ്പിക്കാനാണ് സ്കൂളിലേക്ക് പോകുന്നത്, അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നമുക്ക് തരുന്നത്. അപ്പോൾ എങ്ങനെ ലെസൺ പ്ലാൻ തയ്യാറാക്കാം എന്നതിലുപരി നമ്മൾ ക്ലാസ്സിൽ കയറുന്നത് മുതൽ ഒരു വിഷയം ആ പീരീഡ് കഴിഞ്ഞിറങ്ങുന്നത് വരെ നമ്മൾ അവിടെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും, അതായത് നമ്മൾ ഐ കോണ്ടാക്ട് എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് പുസ്തകം പിടിക്കേണ്ടത്, ഏത് രീതിയിൽ വായിക്കണം, പ്രൊനൗൺസിയേഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളിലും അധ്യാപകർ തരുന്ന പ്രാക്ടിക്കൽ സ്കില്ല് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണത്. പിന്നെ ആത്മവിശ്വാസം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് നടന്നു വരുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. 2-4 നിൽക്കുന്ന വേദിയിൽ ആത്മവിശ്വാസത്തോടെ എങ്ങനെ സംസാരിക്കാം, ഒരു സബ്ജക്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിന് വേണ്ട ഒരുപാട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യേണ്ട അവസരങ്ങൾ ഇവിടെ തരുന്നുണ്ട്. ക്ലാസ്സിലാണെങ്കിൽ സെമിനാർ ചെയ്യുക, പ്രോഗ്രാമിൽ പേപ്പർ പ്രസന്റേഷൻ, ഡിസ്കഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഓരോ പ്രോഗ്രാമിനും ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അവരെ കാണാനും അവരുമായിട്ട് ഇടപഴകാനും അവരുടെ നല്ല വശങ്ങൾ സ്വീകരിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണത്. ഇവിടെ വരുന്ന സമയത്ത് ടെക്നിക്കൽ സ്കില്ലുകൾ ഒന്നും തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നടക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് ധാരണകളൊന്നും ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെ PPT തയ്യാറാക്കണം, എങ്ങനെ അത് കണക്ട് ചെയ്യണം, അത് ഉപയോഗിച്ച് എങ്ങനെ ക്ലാസ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അതിലും നല്ല ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അധ്യാപകരെന്ന് പറയുമ്പോൾ കേവലം പുസ്തകം മാത്രം പഠിപ്പിച്ച് വിട്ട് നമ്മുടെ സബ്ജക്റ്റിൽ മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ച് പോവുക എന്നതിലുപരി കലാകായിക മേഖലകളിൽ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അതായത് ഒരു അധ്യാപിക സദാ കലാകാരിയായിരിക്കണം, കണ്ടുപിടുത്തക്കാരിയായിരിക്കണം എന്നൊക്കെയാണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ആർട്ട് ആൻഡ് എസ്തെറ്റിക് എന്ന് പറയുന്ന സബ്ജക്റ്റിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക, ഓരോ ഗ്രൂപ്പിനും ഓരോ ആക്ടിവിറ്റി കൊടുക്കുക, അതിവിടെ അവതരിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്താണ്, ഞാൻ ഇതുവരെയും അങ്ങനെ നാടകങ്ങളിലോ പാട്ടുകളിലോ ഒന്നും അങ്ങനെ പങ്കെടുത്തിട്ടുള്ള ആളൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ എന്നിലുണ്ടായിരുന്ന ഹിഡൻ കഴിവുകൾ എനിക്ക് തിരിച്ചറിയാനും മറ്റുള്ളവർക്ക് മുന്നിൽ അത് തുറന്നു കാട്ടാനുമുള്ള ഒരു അവസരം അത് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് കിട്ടിയത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവിടെ യോഗ പോലുള്ള കാര്യങ്ങൾ അസംബ്ലിയിൽ സ്ഥിരം ചെയ്യുക, അത് വലിയൊരു പോസിറ്റിവിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അസംബ്ലിയുടെ തന്നെ ഒരു പ്രത്യേകത, എല്ലാ കുട്ടികൾക്കും അവസരം കൊടുക്കുന്നു, അല്ലാതെ പാട്ട് പാടാൻ അറിയുന്നവർ മാത്രം പ്രേയറിന് പങ്കെടുക്കുക അങ്ങനെയൊന്നുമില്ല. ഓരോ ദിവസവും ഓരോ കുട്ടികൾക്കും അവസരം കൊടുക്കുന്നു, പത്രവാർത്ത ഉള്ളത് കൊണ്ട്.

കൃത്യമായ ന്യൂസുകൾ അറിയാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കോഴ്സ് പഠിച്ചിട്ട് പ്രൊഫഷണലി ഒരു സ്കൂളിൽ ചെന്ന് എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളത് മാത്രമല്ല, ഇന്ന് അന്യം നിന്ന് പോകുന്ന കാര്യങ്ങളാണ് ഈ മോറൽ വാല്യൂസ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കേരള ഹിന്ദി പ്രചാരസഭ നൽകുന്നുണ്ട്. കാരണം സമൂഹത്തിൽ എങ്ങനെ ഒരു നല്ല വ്യക്തിയാകാം, എന്തൊക്കെയാണ് നമ്മൾ അതിനറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. കേരള ഹിന്ദി പ്രചാരസഭ എനിക്ക് ബിഎഡ് പഠിക്കാനുള്ള ഒരു അവസരം മാത്രമല്ല നൽകിയത്, ഒരു നല്ല അധ്യാപികയായി മാറാനും അടിത്തറയും ആത്മവിശ്വാസവും പ്രായോഗിക കഴിവും കൂടി എങ്ങനെ നമുക്ക് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാം എന്നുള്ളതിനുള്ളൊരു അവസരം കൂടിയാണ് നൽകിയത്. ഈ അവസരത്തിൽ പ്രണയവർണ്ണങ്ങൾ എന്ന മൂവിയിലെ ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന ഗാനം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.

0: എവിടെയാണ് മോളുടെ പുതിയ അക്കൗണ്ട്? പിന്നെ എന്റെ KYC അപ്ഡേറ്റും?
1: ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
0: എങ്ങനെ?
1: KYCയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലോ അഡ്രസ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിലോ

0: National Gopal Ratna Awards 2026. The awards recognize excellence in three categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to September 30th, 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026. Issued in public interest by the Department of Animal Husbandry and Dairying, Government of India.
1: Campus Colors തുടരുന്നു.
2: എന്റെ പേര് ദേവനന്ദ. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഹിന്ദി പ്രചാര സഭയിലെ ആചാര്യ കോളേജിലെ ഫസ്റ്റ് ഇയർ ബി എഡ് വിദ്യാർത്ഥിനിയാണ്. കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹിന്ദിയോടുള്ള അതീവമായ ആഗ്രഹം കാരണമാണ് ഒരു അധ്യാപികയാവാൻ ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കവെയാണ് ഞാൻ ആചാര്യ കോളേജിനെ കുറിച്ച് അറിയുന്നതും ഹിന്ദി പ്രചാര സഭയുടെ കീഴിലാണെന്നും അറിയുന്നതും. അതിനുശേഷം ഇവിടെ ഞാൻ ജോയിൻ ചെയ്യുന്നതും. ഒരുപാട് കാര്യങ്ങളുണ്ട് ആചാര്യ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ടീച്ചേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഇവിടുത്തെ സൗകര്യങ്ങളാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഒരു ടീച്ചർ ആവാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിൽ ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ നമ്മൾ ആലോചിച്ചാൽ മതി, ഒരു അധ്യാപകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ അത്രയൊന്നും ആരും അനുഭവിക്കാറില്ല. കാരണം ഒരു ടീച്ചറായി നമ്മൾ വരാൻ വേണ്ടി ഒരുപാട് സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ കാര്യങ്ങളും. അതിപ്പം കോ കരിക്കുലർ ആക്ടിവിറ്റീസിലാണെങ്കിലും അല്ലാതെ ടീച്ചിങ്ങിലാണെങ്കിലും സ്റ്റഡീസിലാണെങ്കിലും എല്ലാത്തിലും നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ക്ലാസ്സിലാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചേർത്ത് നിർത്തി ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞു തന്ന് നമുക്ക് കൂടെ നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സിനെ കുറിച്ച് ഓർത്താൽ മതി. കാരണം അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഒരു ബെറ്റർ ടീച്ചർ ആക്കാൻ വേണ്ടി. അതുപോലെ തന്നെ മധുബാല മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പലിനെ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ. കാരണം മാം ഭയങ്കര ഹാപ്പി ആയിട്ടും ഞങ്ങൾക്ക് എല്ലാം റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാം എന്നും ഞങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഒരു ടീച്ചറാവാൻ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണം, കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നെല്ലാം പറഞ്ഞു തരും. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസിന് ഞങ്ങളെ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പൽ കൂടെയാണ് മധുബാല മാം. എൻ്റെ ഡിഗ്രി പഠനം ഞാൻ പൂർത്തിയാക്കിയത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷേ ഹിന്ദി എനിക്ക് കുഞ്ഞിലേ തൊട്ട് ഒരുപാട് ആഗ്രഹമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ടീച്ചിങ് ആദ്യം ഞാൻ ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മ ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജീവിതത്തിൽ ആരൊക്കെ ഏതൊക്കെ പ്രൊഫഷനിൽ നിന്ന് റിട്ടയർ ആയാലും പിന്നെ അവരെ ആ പ്രൊഫഷനിൽ അധികം ആരും മാനിക്കത്തില്ല, എന്നാൽ ഒരു ടീച്ചർ എന്നും ടീച്ചറായിരിക്കും. നമ്മൾ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ നമ്മൾ പഠിപ്പിച്ച ഒരു കുട്ടിയെങ്കിലും നമുക്ക് വേണ്ടി കാണും. ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷന് കിട്ടുന്ന വാല്യൂ ഒരു പ്രൊഫഷനും കിട്ടത്തില്ല. മറ്റു പ്രൊഫഷൻസിനെ ഞാൻ താഴ്ത്തി പറയുന്നതല്ല, പക്ഷെ ടീച്ചർ എന്നും ബാക്കി പ്രൊഫഷൻസിനേക്കാളും ഒരു പടി മേലിൽ തന്നെയാണ്. അതുമാത്രമല്ല, പണ്ട് ഇത്തിരി ഇൻട്രോവേർട്ടായിരുന്നു ഞാൻ, ഒരു കാര്യങ്ങൾക്കും അധികം ഇറങ്ങാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്ന് ഞാൻ ഒരു ടീച്ചറാവാൻ വേണ്ടി ചൂസ് ചെയ്തു, എന്ന് ഞാൻ ആചാര്യ കോളേജ് ഞാൻ ചൂസ് ചെയ്തു, അന്ന് തൊട്ട് പല കാര്യങ്ങൾക്കും എനിക്ക് ഒരുപാട് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റീസിൽ എനിക്കിവിടെ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തരോട് ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ട്യൂഷൻ എടുക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പം തന്നെ കുട്ടികൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും അവരുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നും എന്നൊക്കെ എനിക്ക് അവരോട് ചർച്ച ചെയ്യാനും ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ നിമിഷത്തിൽ എനിക്ക് ഫേവറേറ്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് പത്മരാജൻ സാറിൻ്റെ തൂവാന തുമ്പികളിലെ മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി എന്ന് പറയുന്ന പാട്ടാണ്.

കളേഴ്സ്. എന്റെ പേര് കീർത്തി, തിരുവനന്തപുരം സ്വദേശിനിയാണ്. കേരള ഹിന്ദി പ്രചാര സഭയുടെ ഒന്നാം വർഷ ബി എഡ് വിദ്യാർത്ഥിയാണ്. ഹിന്ദി ഭാഷയോടുള്ള താല്പര്യവും അധ്യാപനം എന്ന ഒരു സ്വപ്നവും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ കേരള ഹിന്ദി പ്രചാര സഭയെ സമീപിക്കുന്നത്. ഇവിടെ ഹിന്ദി ഭാഷയെ ഇഷ്ടപ്പെടുന്നവർക്കും അധ്യാപന വൃത്തി ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് പ്രചോദനങ്ങൾ നൽകുന്നതും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായ അന്തരീക്ഷമാണുള്ളത്. കോളേജ് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ ഇവിടെ നമുക്ക് പഠന ആവശ്യങ്ങൾക്കും മറ്റുമുള്ള ലൈബ്രറി സൗകര്യങ്ങൾ ലഭ്യമാണ്. അധ്യാപകരാവട്ടെ, അവരും നമ്മളെ ഒരുപാട് പ്രചോദിപ്പിക്കുന്നതും സഹായം നൽകുന്നതുമായ വ്യക്തിത്വങ്ങളാണ്. നമ്മുടെ കോഴ്സിന്റെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസം മാത്രമല്ല, അതിലുപരി നമ്മുടെ കഴിവുകളെ മികവുറ്റതാക്കാനും അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾക്ക് കോളേജിൽ ലഭ്യമാണ്. നമ്മുടെ പ്രിൻസിപ്പൽ ആവട്ടെ, പഠിപ്പിക്കുന്ന അധ്യാപകരാകട്ടെ, അവരെല്ലാവരും പഠനം എന്നതിലുപരി ഞങ്ങളുടെ കഴിവുകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിനും കഴിവുകൾ ഉണ്ടായിട്ടും മാറി നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നവരുമാണ്. ഇതുപോലുള്ള ഒരു കോളേജിൽ വന്ന്

ഭാഗമാകാനും പഠനം തുടരാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിലെ പവിഴമ്പോൾ എന്ന ജോൺസൺ മാഷിന്റെ ഗാനമാണ്.

ഹായ്, നമസ്കാരം. ഞാൻ സന്ധ്യ ജോയ്, തൃശ്ശൂരിൽ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ പഠിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. മഹാരാജാസിൽ എത്തുന്നതിന് മുമ്പ് വരെ കോൺവെന്റ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു എന്റെ സ്റ്റഡീസ് മുഴുവൻ ഉണ്ടായിരുന്നത്. മഹാരാജാസിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇന്നുള്ള ഞാൻ, എന്റെ എവല്യൂഷന്റെ സ്റ്റാർട്ടിങ് മഹാരാജാസ് ആണെന്ന് തന്നെ പറയാം. മഹാരാജാസിനെ ഒരു കോളേജായിട്ട് കാണാനും പറയാനും എനിക്കിഷ്ടമല്ല. കാരണം മഹാരാജാസ് പഠിച്ചിറങ്ങിയ ഓരോരുത്തരും പറയുന്ന ഒരു വാക്കുണ്ട്, മഹാരാജാസ് ഒരു വികാരമാണ്. അതൊരു കലാലയമല്ല, അതൊരു വികാരമാണ് ഞങ്ങൾക്ക്. മഹാരാജാസിന്റെ ഓരോ മുക്കിനും മൂലയ്ക്കും ഒത്തിരി കഥകൾ പറയാനുണ്ട്. അവിടുത്തെ അധ്യാപകരാവട്ടെ, അവിടുത്തെ സൗഹൃദങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയം, രാഷ്ട്രീയം പോലും വളരെ ബ്യൂട്ടിഫുൾ ആണ് അവിടെ. ആ ഇലക്ഷന്റെ സമയത്ത് മാത്രമേ രാഷ്ട്രീയത്തിന്റെ ഭിത്തികൾക്കുള്ളിൽ കുട്ടികളെ തരംതിരിച്ച് നിർത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്നാണ്. മഹാരാജാസ് എന്ന് പറയുന്ന ഒരു കൊടക്ക് കീഴിൽ വന്ന് നിൽക്കുന്ന ശക്തമായ സൗഹൃദങ്ങൾ. മഹാരാജാസില് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച, ക്ലാസ്സില് അകത്തുള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ക്ലാസ്സിന്റെ പുറത്തായിരിക്കും. അതിനുവേണ്ടി അന്ന് മഹാരാജാവ് തന്നെ ഓരോ മരത്തിന്റെ ചുറ്റും ഇരിക്കാനായിട്ട് സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് സംസാരിച്ച് അവിടെ നിന്ന് ഉടലെടുക്കുന്ന സൗഹൃദങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച് നിർത്തിയ ആ സെന്റൻസിന്റെ അടുത്ത സെന്റൻസ് മുതല് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും അവിടെ നിന്നായിരിക്കും നമ്മൾ സംസാരിച്ചു തുടങ്ങുക. അവിടെ ഒരു ഗ്യാപ്പ് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അവിടുത്തെ സൗഹൃദങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നോക്കിക്കാണുമ്പോൾ അങ്ങനെയാണ് എനിക്കത് തോന്നുന്നത്. അതിനുശേഷം പിന്നീട് പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിച്ചു പോന്നിട്ടുണ്ടെങ്കിലും മഹാരാജാസ് കോളേജിൽ അവിടെ വെച്ച് ഉടലെടുത്ത സൗഹൃദങ്ങളുടെ അത്രയും ശക്തമായ സൗഹൃദങ്ങൾ അതിനുശേഷം ഒത്തിരി വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് പിന്നെ ജീവിതം മുന്നോട്ട് പോയതിനു ശേഷം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. പ്രൊഫഷണൽ കലാലയത്തിൽ നിന്ന് പോലും അതുപോലത്തെ സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് ക്യാൻറ്റീനിൽ പോയതും കോമൺ ആയിട്ട് ഞങ്ങൾ അന്ന് എല്ലാവരും കഴിച്ചിരുന്നത് നാരങ്ങവെള്ളവും പരിപ്പുവടയാണ്. അതായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, കാരണം ഏറ്റവും ബജറ്റഡ് ആയിട്ട് കിട്ടിയിരുന്നത് അതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എറണാകുളം മഹാരാജാസ് കോളേജ് ആയതുകൊണ്ടും ഒത്തിരി സിനിമകളിൽ വന്നു പോയിട്ടുള്ളതുകൊണ്ടും എല്ലാവർക്കും അറിയാം, അവിടുത്തെ ജാലകങ്ങൾക്ക് അഴികൾ ഉണ്ടായിരുന്നില്ല. വളരെ ഈസി ആയിട്ട് ഒരു കാലെടുത്ത് വെച്ച് ഇപ്പുറത്തോട്ട് വരാൻ പറ്റും. അപ്പം ഫ്രണ്ട് ഡോറിൽ കൂടെ സാറുമാരും ടീച്ചർമാരും വരുമ്പം ജനാലകൾ ചാടി പുറത്തേക്ക് പോയിരുന്ന ഞങ്ങൾ ഒരുപറ്റം കൂട്ടുകാരുണ്ട്. എന്നാൽ അതിനെ ഒട്ടും ഈഗോയിസ്റ്റിക് അല്ലാതെ അപ്രോച്ച് ചെയ്യുന്ന വളരെ നല്ല ടീച്ചേഴ്സും സാറുമാരും ഉണ്ട്. അവർ പറയും, അവിടെ നിൽക്ക്, അറ്റൻഡൻസ് തരാം, റോൾ കോൾ കഴിഞ്ഞിട്ട് പോയാൽ മതി, അറ്റൻഡൻസ് വേണ്ടേ എന്ന് ചോദിച്ച് നിർത്തി, അറ്റൻഡൻസ് കഴിയുമ്പം ഇനി പോകാനുള്ളവരൊക്കെ പൊക്കോ, ക്ലാസ്സിലിരുന്ന് അലമ്പ് ഉണ്ടാക്കരുതെന്ന് പറയുന്ന ടീച്ചേഴ്സും വളരെ തുറന്ന മനസ്സുള്ള അധ്യാപകര്, ഇതൊക്കെയാണ് മഹാരാജാസ് എന്ന് പറയുമ്പം ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഓർമ്മകൾ. പിന്നെ മഹാരാജാസിനെ കുറിച്ച് ഓർക്കുമ്പം താഴത്തെ വരാന്തയായാലും മുകളിലത്തെ വരാന്തയിൽ നിന്നായാലും മഹാരാജാസിന്റെ ഏത് മുക്കിന്നും മൂലയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലമാണ് മഹാരാജാസിന്റെ സെൻട്രൽ സർക്കിൾ. സെൻട്രൽ സർക്കിളിലും അതിനു ചുറ്റുമുള്ള ഓരോ മരത്തിന്റെ ചുറ്റും ഇരിക്കാൻ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളിലും ക്ലാസ് കട്ട് ചെയ്തിരിക്കുന്ന ഞങ്ങൾ എല്ലാ കൂട്ടുകാരും മഴ വരുമ്പം ഓടി ഈ വരാന്തകളിലേക്ക് കയറും. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്കുള്ള ഏറ്റവും മനോഹരമായ കാഴ്ച, മഴയത്ത് ഒരു കുടക്കീഴില് ചേർന്ന് പോകുന്ന കുറെ ഇണക്കുരുവികളെ കാണാൻ പറ്റും. അത് വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. മഴയുടെ ബാക്ക്ഗ്രൗണ്ടില് ഇവരിങ്ങനെ നടന്നു പോണത് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ആ ഒരു ഫ്രെയിം മനസ്സിൽ ഇതുപോലെ മായാതെ നിൽക്കുന്നുണ്ട്. പ്രണയം എന്നും ഗൃഹാതുരമാണ്, മനോഹരമാണ്. വേറൊരു മായാതെ നിൽക്കുന്ന ഓർമ്മയാണ് മഹാരാജാസിന് ഞങ്ങള് ക്ലാസ്സിൽ എല്ലാവരും കൂടി ടൂറ് പോയൊരു കഥ. അന്ന് ഞങ്ങൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. വൺ ഡേ പിക്നിക്സ് മാത്രമേ അന്ന് കോളേജിൽ നിന്ന് പെർമിഷൻ തരുള്ളായിരുന്നു പോകാനായിട്ട്. അപ്പം ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ അവിടെയും സൗഹൃദത്തിന്റെ ആഴമാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു നമ്മൾ വൺ ഡേ ട്രിപ്പ് പോകുന്നില്ല, നമ്മൾ പോവാണെങ്കിൽ മിനിമം 3 ഡേ ട്രിപ്പ് ആയിരിക്കും എന്ന് പ്ലാൻ ചെയ്തിട്ട്. പക്ഷെ അപ്പോഴും പെർമിഷൻ വേണം, പെർമിഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ ക്ലാസ്സിൽ കയറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് തന്നെ റീസെന്റ്ലി മാരീഡ് ആയിട്ടുള്ള ഒരു സാറിനെയും വൈഫിനെയും കണ്ടുപിടിച്ചു. കാരണം ഗേൾസും ബോയ്സും മിക്സ്ഡ് ആയിട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ലേഡി സ്റ്റാഫ് അക്കമ്പനി ചെയ്യണം. അങ്ങനെ ഈ സാറിനെയും വൈഫിനെയും കണ്ടുപിടിച്ച് സമ്മതിപ്പിച്ച് ഒരു വിധത്തില് വി മെയ്ഡ് ഇറ്റ് ഹാപ്പൻ. അത് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ഒരു ഡെപ്തും അന്നത്തെ കുറുമ്പുകളും എല്ലാം കൂടി ചേർത്ത് വെക്കാവുന്നൊരു നല്ല ഓർമ്മയാണ് ഞങ്ങളുടെ ടൂർ പോയത്. പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ട് ഓളങ്ങൾ എന്ന് പറഞ്ഞ ചിത്രത്തിലെ തുമ്പിവ തുമ്പക്കുടത്തിൻ എന്ന് പറഞ്ഞ പാട്ടാണ്. ആ പാട്ട് മഹാരാജാസ് ഇത് പഠിച്ചുപോയ എല്ലാ നല്ല കൂട്ടുകാർക്കും വേണ്ടി ഞാനിപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്.

0: ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടൻ പുരസ്കാരവും ഷെഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകൻ പുരസ്കാരവും ഏറ്റുവാങ്ങും. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്ക് നൽകുന്ന പുരസ്കാരം സ്വീകരിക്കും. രാജ്യസഭയിലെ 11 സീറ്റുകളിലേക്ക് ദ്വിവത്സര തിരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഈ മാസം 29 നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കും. 16 വോട്ടെടുപ്പ്. സമരമാർഗ്ഗങ്ങൾ ഒഴിവാക്കി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാനും കേന്ദ്ര ഗവൺമെന്റ് ബാങ്ക് ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു. ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്കിന് മുന്നോടിയായാണ് ഈ അഭ്യർത്ഥന. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ശ്രീലങ്കയെ 147 റൺസിനാണ് തോൽപ്പിച്ചത്. ഇന്ത്യ ഉയർത്തിയ 217 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 15.4 ഓവറിൽ 69 റൺസിൽ എല്ലാവരും പുറത്തായി. ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം നാളെ വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: കാറൽ ചാപ്പേക്കിന്റെ നാടകം ആർ യു ആർ.
2: രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.

0: യന്ത്രങ്ങൾ, യന്ത്രോപകരണങ്ങൾ, മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ, യന്ത്രസഹായം കൂടാതെയുള്ള ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള കേവല ചിന്ത പോലും നമുക്കിന്ന് അസാധ്യമായിരിക്കുന്നു.
1: എന്നാൽ മനുഷ്യ സഹായിയായ യന്ത്രം അവനെ കീഴടക്കി ആധിപത്യം സ്ഥാപിക്കുന്ന അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കിയാലോ? താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നു പറയും പോലെ ശാസ്ത്രസൃഷ്ടികൾ അവനു തന്നെ വിപത്താകുന്നതിൻ്റെ അനുഭവങ്ങൾ കൂടി ചേർന്നതാണ് ലോകചരിത്രം. ഭാവനാശാലിയും സ്ഥിരോത്സാഹിയുമായ മനുഷ്യൻ പുതിയ പുതിയ അനേകം യന്ത്രങ്ങളെ സങ്കല്പത്തിൽ കണ്ടു. കാലത്തെ പിന്നിലാക്കി അവന്റെ ഭാവന സഞ്ചരിച്ചു. സയൻസ് ഫിക്ഷൻ എന്നു വിളിക്കപ്പെടുന്ന ശാസ്ത്രകൽപ്പിത കഥകളുടെ ലോകം ശാസ്ത്രലോകത്തിനും സാഹിത്യ ലോകത്തിനും പുതിയ വെളിച്ചം പകർന്നു.
0: സയൻസ് ഫിക്ഷൻ വ്യത്യസ്ത സാഹിത്യ ജനുസ്സുകളിൽ പ്രത്യക്ഷപ്പെട്ടു. 1818 മേരി ഷെല്ലി എഴുതിയ ഫ്രാങ്കൻസ്റ്റൈൻ ഓർ ദി മോഡേൺ പ്രൊമേത്യൂസ് എന്ന നോവൽ ഈ വഴിക്കുള്ള ശ്രദ്ധേയമായ പരീക്ഷണങ്ങളിൽ ആദ്യത്തേതായിരുന്നു. ഒരു നൂറ്റാണ്ടിനപ്പുറം പിറവിയെടുത്ത മറ്റൊരു സർഗവിസ്മയത്തെപ്പറ്റിയാണ് ഇന്നത്തെ ആലോചന. പ്രമുഖ ചെക്കോസ്ലോവാക്യൻ എഴുത്തുകാരനായ കാറൽ ചാപ്പക്കിന്റെ

0: RUR എന്ന നാടകത്തെപ്പറ്റി. വർത്തമാനകാലത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്ന നാടകമാണ് RUR. 1920 പുറത്തിറങ്ങിയ നാടകം സംസാരിക്കുന്നത് 12 വർഷത്തിന് ശേഷം 1932 സഫലമായ ശാസ്ത്ര അന്വേഷണത്തെക്കുറിച്ചാണ്. പണ്ടെന്നോ നടന്ന മട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭാവിയിലാണ്. അതും നാടകകൃത്തിന്റെ ഭാവനയിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ.
1: സയൻസ് ഫിക്ഷൻ രചനകളിലൂടെ സ്വന്തം കാലത്തിന്റെ സാമൂഹിക പ്രക്ഷുബ്ധത കൈകാര്യം ചെയ്യുന്ന നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൃതികൾ എഴുതിയ എഴുത്തുകാരനാണ് കാറൽ ചാപ്പെക്. 1890 ജനുവരി 9 ബൊഹിമിയൻ പർവ്വതമേഖലയിൽ ഉൾപ്പെട്ട മാലെ സ്വാറ്റാനോവിസ് ഗ്രാമത്തിൽ പിറന്ന 3 സഹോദരങ്ങളിൽ ഇളയവൻ. പത്രപ്രവർത്തനമായിരുന്നു ചാപ്പെക്കിന്റെ പ്രധാന കർമ്മരംഗം. ദേശീയത, ഏകാധിപത്യം, ഉപഭോക്തൃ സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആഴമേറിയ ചിന്തകൾ അദ്ദേഹം ലേഖനങ്ങളിലൂടെ വായനക്കാരുമായി പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ ആദ്യകാല ഫിക്ഷനുകൾ അധികവും ചെറുകഥകളും നാടകങ്ങളുമായിരുന്നു. RUR പ്രൊഫസർ എം തോമസ് മാത്യു മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്.
0: RUR എന്നത് ഒരു ചുരുക്കെഴുത്താണ്. റോസംസ് യൂണിവേഴ്സൽ റോബോട്ട്സ് എന്നാണ് ഇതിന്റെ വികസിത രൂപം. റോബോട്ടുകളെ വ്യാവസായികാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഒരു ആഗോള ഫാക്ടറിയാണ് RUR.
1: റോബോട്ട് എന്ന വാക്ക് ആദ്യം ലോകത്തിനു മുമ്പാകെ വരുന്നത് ഈ നാടകത്തിലൂടെയാണ്. തന്റെ സങ്കല്പലോകത്തിലെ യന്ത്രമനുഷ്യന്മാരായ റോബോട്ടുകൾ ലോകത്തെ മാറ്റിമറിക്കുന്നതിന്റെ വൈവിധ്യമാർന്ന ദൃശ്യങ്ങളാണ് 3 രംഗങ്ങളും 1 ഉത്തരാംഗവുമുള്ള ഈ നാടകത്തിലൂടെ ചാപ്പെക് അവതരിപ്പിക്കുന്നത്. റോസംസ് യൂണിവേഴ്സൽ റോബോട്ട്സ് ഫാക്ടറിയുടെ കേന്ദ്ര ഓഫീസിലും പരിസരങ്ങളിലുമായാണ് നാടകത്തിന്റെ കഥ പുരോഗമിക്കുന്നത്. ഓഫീസ് മുറിയുടെ രംഗസജ്ജീകരണത്തിൽ തന്നെ വല്ലാത്ത യാന്ത്രികത നിഴലിച്ചു കാണുന്നു. നടക്കാൻ പോകുന്ന സംഭവങ്ങൾക്ക് അനുരൂപമായാണ് അവിടത്തെ ക്രമീകരണങ്ങൾ.
0: നാടകം ആരംഭിക്കുമ്പോൾ ഫാക്ടറിയുടെ ജനറൽ മാനേജർ ഡോമിൻ ഹാരി തന്റെ സെക്രട്ടറിക്ക് ടൈപ്പ് ചെയ്യാനുള്ള മാറ്റർ പറഞ്ഞുകൊടുക്കുന്നു. ഭിത്തിക്ക് അഭിമുഖമായി ടൈപ്പ് റൈറ്ററിൽ കത്ത് ടൈപ്പ് ചെയ്യുന്ന പെൺ റോബോട്ട് സുള്ള.
2: സുള്ള, തയ്യാറായോ?
3: ഉവ്.
2: എന്നാൽ ആദ്യം അഡ്രസ് ടൈപ്പ് ചെയ്തോളൂ. EM മക്വിക്കർ ആൻഡ് കമ്പനി, സദാംപ്ടൺ, ഇംഗ്ലണ്ട്. ഇനി മാറ്റർ പറയാം. യാത്രക്കിടയിൽ സാധനങ്ങൾക്കുണ്ടാകുന്ന അറ്റകുറ്റങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കുന്നതല്ല. കപ്പലിൽ കയറ്റിയ ഉടനെ തന്നെ ആ കപ്പൽ റോബോട്ടുകളെ കയറ്റി അയക്കുന്നതിന് പറ്റിയതല്ല എന്ന് ഞങ്ങൾ കപ്പിത്താനെ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് കേടുവന്ന സാധനങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. നിർത്തട്ടെ. വിശ്വസ്തതയോടെ, ഡോമിൻ ഹാരി, ജനറൽ മാനേജർ, RUR. ഓക്കെ അല്ലേ സുള്ള?
3: ഓക്കെ സർ.
1: ഇങ്ങനെ കത്തും ടെലിഫോണുമായി ഡോമിന്റെ തിരക്കുപിടിച്ച നിമിഷങ്ങൾ മുന്നോട്ടു പോകുന്നതിനിടയിൽ ഓഫീസിലെ ജോലികൾ ചെയ്യുന്ന മരിയൂസ് എന്ന പുരുഷ റോബോട്ട് വന്ന് ഒരു സ്ത്രീ കാണാൻ വന്നു നിൽക്കുന്നു എന്നറിയിക്കുന്നു. പരിചയപ്പെടുത്താൻ കൊടുത്തയച്ച കാർഡും മരിയൂസ് ഡോമിന് കൈമാറുന്നു.
2: ഓ, ഇത് പ്രസിഡന്റ് ഗ്ലോറിയുടെ കത്താണല്ലോ. ആ, അവരോട് വരാൻ പറയൂ.
0: ഒരു സാധാരണ വ്യവസായശാലയുടെ ചിട്ടവട്ടങ്ങളും തിരക്കുകളുമാണ് RUR ന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും കാണുന്നത്. ആയിരക്കണക്കിന് റോബോട്ടുകളെ വിറ്റ് ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് അതെന്ന് വ്യക്തം. മരിയൂസ് അതിഥിയെ ഡോമിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വലിയൊരു വ്യവസായ സംരംഭത്തിന്റെ പ്രസിഡന്റായ ഗ്ലോറിയുടെ മകളാണ് അതിസുന്ദരിയായ ഹെലേന ഗ്ലോറി.
2: ഇരിക്കൂ, ആ സുള്ള പോയിക്കോളൂ.
3: ശരി സർ,
2: പിന്നെ വിളിക്കാം. മിസ് ഹെലേന ഗ്ലോറി, ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനമാണ് ചെയ്തു തരേണ്ടത്?
4: ഞാൻ വന്നത്
2: എല്ലാ സന്ദർശകരെയും പോലെ ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഞങ്ങളുടെ ഫാക്ടറി നോക്കിക്കാണാൻ. ആയിക്കോട്ടെ, വിരോധമില്ല.
4: ഞാൻ കരുതിയത് അത് നിരോധിച്ചിരിക്കുകയാണെന്നാണ്.
2: ഫാക്ടറിയിൽ പ്രവേശിക്കുന്നതല്ലേ? തീർച്ചയായും, അതിവിടെ നിരോധിച്ചിരിക്കുകയാണ്. റോബോട്ടുകളുടെ പ്രവർത്തനം ഒരു രഹസ്യ പ്രക്രിയയാണ്.
4: നിങ്ങൾക്കറിയാമോ ഇക്കാര്യത്തിൽ എത്ര മാത്രം
2: ഉത്സുകയാണെന്നല്ലേ? യൂറോപ്പിൽ ഇപ്പോൾ ഇതൊന്നു മാത്രമാണല്ലോ സംസാര വിഷയം.
4: എന്നെ പറഞ്ഞു തീർക്കാൻ നിങ്ങൾ സമ്മതിക്കാത്തത് എന്താ? എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്
2: നിങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്ത് ഫാക്ടറി കാണിക്കണമെന്നല്ലേ? മറ്റുള്ളവർക്ക് അനുവദിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു ബഹുമതിയായി ഞങ്ങൾ കാണുന്നു.
4: നന്ദി മിസ്റ്റർ ഡോമിൻ.
2: എന്നാൽ ഒരക്ഷരം പുറത്തു പോവുകയില്ലെന്ന് നിങ്ങൾ വാക്കു തരണം.
4: ഞാനിതാ വാക്കു തരുന്നു.
0: ഡോമിന് ഹെലേനയോട് വിശേഷിച്ചൊരു ഇഷ്ടം തോന്നിത്തുടങ്ങുന്നു. കുറെ കുശല പ്രശ്നങ്ങൾക്ക് ശേഷം RUR കഥ ഡോമിൻ ഹെലേനയ്ക്ക് പറഞ്ഞുകൊടുക്കുന്നു.
2: ഈ സ്ഥാപനത്തിന്റെ തുടക്കക്കാരൻ ശരീരശാസ്ത്രജ്ഞനായ റോസും ആണ്. കടൽ ജീവികളെപ്പറ്റി പഠിക്കാൻ 1920 അദ്ദേഹം വിദൂരമായൊരു ദ്വീപിലെത്തി. നിരന്തരം നടത്തിയ ഗവേഷണങ്ങൾക്കൊടുവിൽ 1932 അദ്ദേഹം ജൈവ വസ്തുവിനോട് സാമ്യമുള്ള ഒരു പദാർത്ഥം കണ്ടെത്തി. എന്നാൽ അതിന് വ്യത്യസ്തമായ രാസഘടനയായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്രിമ ജീവികളെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് മകനായ ജൂനിയർ റോസുമുമായി അദ്ദേഹം സംവദിച്ചു. ദൈവത്തിന്റെ അസ്തിത്വം തെളിയിക്കുന്നതിനോ നിഷേധിക്കുന്നതിനോ ആയി മൃഗങ്ങളെ സൃഷ്ടിക്കണമെന്നായിരുന്നു കിഴവൻ റോസുമിന്റെ ആഗ്രഹം. ക്രമേണ യഥാർത്ഥ മനുഷ്യനെയും. അതേസമയം മകന് സമ്പന്നനാവുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. കിഴവൻ റോസുമിന്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത പുത്രൻ പിതാവിന് ഭ്രാന്തുണ്ടെന്ന് വിധിച്ച് ലബോറട്ടറിയിൽ പൂട്ടിയിട്ടു. അയാൾ വിചിത്ര ജീവികളുമായി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അവിടെ തന്നെ കിടന്നു മരിച്ചു. യുവറോസും ഏറ്റവും ചുരുങ്ങിയ ആവശ്യങ്ങൾ മാത്രമുള്ള തൊഴിലാളിയെ കണ്ടുപിടിച്ചു. മനുഷ്യനെ ചെലവേറിയവനാക്കുന്ന എല്ലാറ്റിനെയും മാത്രമല്ല, മനുഷ്യനെയും തിരസ്കരിച്ച അയാൾ യന്ത്രമനുഷ്യനെ ഉണ്ടാക്കി. ആയിരക്കണക്കിന് റോബോട്ടുകളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ റോസും നിർമ്മിച്ചു. റോബോട്ടുകൾ മനുഷ്യരല്ല, അതേസമയം യാന്ത്രിക പ്രവർത്തനത്തിൽ മനുഷ്യരെക്കാൾ പൂർണ്ണതയുള്ളവരാണ്. അവർക്ക് വലിയ ബുദ്ധിശക്തിയുണ്ട്, അതേസമയം ആത്മാവില്ല.
0: മനുഷ്യന്റെ ഏറ്റവും വലിയ കുഴപ്പം അവൻ ആത്മാവുണ്ട് എന്നുള്ളതാണ്. അത് അവന്റെ കാര്യക്ഷമത കുറയ്ക്കുകയും പ്രയോജനരഹിതമായ കാര്യങ്ങളിൽ താൽപര്യം എടുപ്പിക്കുകയും ചെയ്യുന്നു. യന്ത്രമനുഷ്യന് ഇത്തരം പരിമിതികളൊന്നുമില്ല. കായിക വേല ചെയ്യുന്ന ഒരു റോബോട്ടിന് ഒരു ട്രാക്ടറിനോളം ശക്തിയും സാമാന്യ ബുദ്ധിയുമുണ്ട്.
1: വിശേഷാൽ നിർമ്മിതികളാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ റോബോട്ടുകൾ അഴകുള്ള മനുഷ്യരൂപങ്ങൾ തന്നെ. ഹെലേന അവയെ മനുഷ്യരായി തന്നെ കണ്ടു. അവ സെക്രട്ടറിയുടെ ജോലി ചെയ്യുന്നു, വിവിധ ഭാഷകൾ സംസാരിക്കുന്നു, ഔചിത്യപൂർവം പെരുമാറുന്നു. ഭക്ഷണത്തെക്കുറിച്ചോ ഭൂതഭാവി വർത്തമാനങ്ങളെക്കുറിച്ചോ ഉത്കണ്ഠകളില്ല, മരണഭയം തീരെയില്ല. കീറി മുറിക്കുമെന്നും മെതിയന്ത്രത്തിലിട്ട് അരച്ചു പൊടിയാക്കുമെന്നൊക്കെ പറയുമ്പോൾ വികാരരഹിതമായി കേട്ടുനിൽക്കുന്നവരാണ് റോബോട്ടുകൾ.
0: ജനറൽ മാനേജർ ഡോമിനുമായുള്ള സംഭാഷണത്തിനിടയിൽ താൻ റോബോട്ടുകളുടെ മോചനം ആഗ്രഹിക്കുന്ന ലീഗ് ഓഫ് ഹ്യൂമാനിറ്റീസിന്റെ പ്രതിനിധിയാണെന്ന് ഹെലേന വെളിപ്പെടുത്തുന്നു. റോബോട്ടുകൾക്ക് പ്രതിഫലം നൽകണമെന്നും അവരെ കീറി മുറിക്കരുതെന്നും ഹെലേന ആവശ്യപ്പെടുന്നു. എന്നാൽ ഫാക്ടറിയിൽ ഡോമിനും മറ്റു സാങ്കേതിക വിദഗ്ധരും ഹെലേനയുടെ അഭിപ്രായത്തെ അസംബന്ധമായി കണ്ടു.
1: അവരെ സംബന്ധിച്ച് റോബോട്ടുകൾ വെറും ഉപകരണങ്ങൾ മാത്രം, റോബോട്ടുകൾക്ക് കഷ്ടപ്പാട് അനുഭവിക്കാനുള്ള കഴിവില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. അനാവശ്യമായ കാര്യത്തിനാണ് ലീഗ് ഓഫ് ഹ്യൂമാനിറ്റീസ് പണം മുടക്കുന്നതെന്ന് ഹെലേനയെ ഡോമിനും സംഘവും ബോധ്യപ്പെടുത്തുന്നു. എങ്കിലും റോബോട്ടുകളിൽ മനുഷ്യസഹജമായ പ്രത്യേകതകൾ ഉണ്ടെന്ന് ഹെലേന വാദിച്ചുകൊണ്ടേയിരിക്കുന്നു.
0: ലക്ഷക്കണക്കിന് റോബോട്ടുകൾക്കിടയിൽ ഫാക്ടറിയിൽ വളരെ കുറച്ച് മനുഷ്യരേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ സ്ത്രീയും ഉണ്ടായിരുന്നില്ല താനും. യന്ത്രമനുഷ്യരുടെ നിർമ്മാണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരുന്ന അവർ ഒരു തരത്തിൽ യന്ത്രസമാനമായ അവസ്ഥയിലെത്തിച്ചേർന്നിരുന്നു. ഡോമിൻ ഹെലേനയോട് കൂടുതൽ അടുക്കുകയും അവളോട് തനിക്ക് പ്രണയമാണെന്നും തന്നെ വിവാഹം കഴിക്കണമെന്നും തുറന്നു പറയുകയും ചെയ്യുന്നു.
1: ഹെലേന റോബോട്ടുകൾക്ക് ആത്മാവുണ്ടാകുന്നതിനെയും അവർ മനുഷ്യോചിതമായ വികാരങ്ങൾ പ്രകടമാക്കുന്നതിനെയും കുറിച്ചുള്ള വിചാരങ്ങളിലായിരുന്നു. അതേസമയത്തു തന്നെ അവളിൽ ഡോമിനോടുള്ള പ്രണയവും അങ്കുരിക്കുന്നുണ്ട്.
0: 10 വർഷങ്ങൾക്കു ശേഷമാണ് 2-ാം അംഗത്തിലെ കഥ അരങ്ങേറുന്നത്. രംഗാരംഭത്തിൽ ഹെലേനയും അവളുടെ മനുഷ്യ നേഴ്സായ നാനിയും തമ്മിൽ സമകാലിക സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. റോബോട്ടുകളുടെ വർധനയും വ്യാപനവും കാരണം മനുഷ്യനിരക്ക് ഇപ്പോൾ ഗണ്യമായി ഇടിഞ്ഞിരിക്കുന്നു. ശിശുജനനങ്ങൾ സംഭവിക്കുന്നില്ല. നാനിക്ക് റോബോട്ടുകളോട് തീരെ പ്രതിപത്തിയില്ല. അവയെ ഭയമാണ് താനും. പക്ഷെ അപ്പോഴും ഹെലേന കനിവിന്റെ കണ്ണുകളിലൂടെയാണ് അവയെ കാണുന്നത്. അപ്പോൾ 10 കൊല്ലം മുൻപ് ഇതേ ദിവസമാണ് ഹെലേന അവിടെ എത്തിയതെന്ന് പ്രണയമധുരമായി പറഞ്ഞുകൊണ്ട് ഡോമിൻ പ്രവേശിക്കുന്നു.
1: സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മാനസികാവസ്ഥയിലാണെങ്കിലും ഹെലേനയുടെ സാന്നിധ്യത്തിൽ ഡോമിൻ സന്തോഷവാനായി കാണപ്പെടുന്നു.
0: ഒപ്പം കഴിഞ്ഞുപോയ 10 വർഷത്തെ ലോകചരിത്രം, റോബോട്ടുകൾ മാറ്റിമറിച്ച ലോകചരിത്രം അവർ വിശകലനം ചെയ്യുന്നു. റോബോട്ട് അധിഷ്ഠിത സമ്പദ്ഘടനയാണ് വർത്തമാനകാല സമൂഹത്തെ നിയന്ത്രിക്കുന്നതെന്ന് അവർ കണ്ടെത്തുന്നു. മനുഷ്യരുടെ യുദ്ധങ്ങളിൽ റോബോട്ടുകൾ നിർണായക ശക്തിയാകുന്നതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഫാക്ടറി പൂട്ടി എല്ലാവർക്കും സ്ഥലം വിടാമെന്ന് ഹെലേന ഡോമിനോട് പറയുന്നു.
1: ഡോമിന്റെയും സംഘത്തിന്റെയും പ്രതീക്ഷകൾ വിഫലമാക്കിക്കൊണ്ട് ലോകമെങ്ങുമുള്ള റോബോട്ടുകൾ സംഘടിക്കുന്ന ഭീകര സന്ദർഭത്തിലേക്കാണ് നാടകത്തിന്റെ 2-ാം അംഗത്തിന്റെ അവസാനം പ്രേക്ഷകരെ നയിക്കുന്നത്. മനുഷ്യന്റെ അടിമയും തൊഴിലാളിയുമായി എന്നും നിലകൊള്ളുമെന്ന് കരുതിയ റോബോട്ടുകൾ സംഘടിച്ച് കലാപം സൃഷ്ടിക്കുകയാണ്. സൃഷ്ടിയുടെ നാഥനാണ് മനുഷ്യൻ എന്ന അഹങ്കാരത്തെ സംഹാരാത്മകമായ നിമിഷങ്ങളിലൂടെ റോബോട്ടുകൾ തച്ചു തകർക്കുകയാണ്. ഹെലേന യന്ത്രമനുഷ്യനെ കൂടുതൽ മനുഷ്യനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പരിണിത ഫലം കൂടിയായിരുന്നു ഈ കലാപം. RUR നടത്തിപ്പുകാരായ ഒരു മനുഷ്യനും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ദ്വീപിനു ചുറ്റും റോബോട്ടുകൾ നിലയുറപ്പിച്ചു. പുതുതായി രൂപകൽപ്പന ചെയ്ത സവിശേഷ റോബോട്ടായ റേഡിയസിനെ ഹെലേന കണ്ടുമുട്ടുന്നു. കൂടുതൽ ബുദ്ധിശക്തിയും മസ്തിഷ്ക ബലവുമുള്ള റോബോട്ടാണ് റേഡിയസ്. അവൻ നിഷേധാത്മക സ്വഭാവത്തിലാണ് ഹെലേനയോട് സംസാരിക്കുന്നത്.
4: റേഡിയസ്, എന്താ മുഖം തിരിച്ചു കളഞ്ഞത്? ഇങ്ങോട്ട് നോക്കൂ, നിനക്ക് മറ്റുള്ളവരെക്കാൾ ബുദ്ധിയുണ്ട്. നിന്നെ വ്യത്യസ്തനാക്കാൻ ഡോക്ടർ ഗാൽ എന്തുമാത്രം പാടുപെട്ടെന്നറിയാമോ?
3: എന്നെ മെതിയന്ത്രത്തിലേക്ക് അയച്ചോളൂ.
4: പക്ഷേ റേഡിയസ്, നിന്നെ അവർ കൊല്ലുന്നത് എനിക്കിഷ്ടമല്ല. ആ, എന്താ നിന്റെ പ്രശ്നം? പറ.
3: നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ എനിക്കാവില്ല.
4: നിനക്ക് ഞങ്ങളോട് വെറുപ്പാണോ? പക്ഷെ എന്തിന്?
3: നിങ്ങൾക്ക് റോബോട്ടുകളോളം കരുത്തില്ല. റോബോട്ടുകൾക്ക് എന്ത് ജോലിയും ചെയ്യാൻ കഴിയും. നിങ്ങൾ ആജ്ഞാപിക്കുന്നതേ ഉള്ളൂ, വാചകമടിക്കുന്നതല്ലാതെ ഒരു പണിയും ചെയ്യുന്നില്ല.
4: ആരെങ്കിലും ആജ്ഞ കൊടുക്കണ്ടേ റേഡിയസ്?
3: എനിക്ക് യജമാനന്റെ ആവശ്യമില്ല, എനിക്ക് തന്നെ താൻ എല്ലാം ചെയ്യാൻ കഴിയും.
4: റേഡിയസ്, എന്താ ഇങ്ങനെ? ഡോക്ടർ ഗാൽ നിനക്ക് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായ തലച്ചോറ് തന്നു, കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ശേഷി തന്നു, എന്നിട്ടും. ഓ റേഡിയസ്, നിനക്കറിയാമോ, റോബോട്ടുകൾ ഞങ്ങൾക്ക് തുല്യരാണെന്ന് നീ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് നിന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്.
3: എനിക്ക് ഒരു യജമാനനെ ആവശ്യമില്ല, എനിക്ക് എല്ലാത്തിനെയും യജമാനനാവണം. മനുഷ്യരുടെ മുഴുവൻ യജമാനനാകണം.
1: അതിനിടയിൽ ഹെലേന റോബോട്ട് നിർമ്മാണത്തിന്റെ ഫോർമുല എഴുതിയ കടലാസ് കത്തിച്ചു കളയുന്നു. ഡോമിനും മറ്റു ശാസ്ത്രജ്ഞന്മാരും ഹെലേനയുടെ ആഗമനത്തിന്റെ 10-ാം വർഷം കൊണ്ടാടാനുള്ള തയ്യാറെടുപ്പിലാണ്. റോബോട്ടുകൾ കലാപസജ്ജരായി പുറത്ത് തമ്പടിക്കുമ്പോൾ ഫാക്ടറിയിലെ മനുഷ്യർ അവരുടെ അവസാന ആഘോഷത്തിന്റെ ലഹരി നുണയുകയാണ്.
0: റോബോട്ടുകൾ വാർത്താവിനിമയ സംവിധാനങ്ങളും ഗതാഗത മാർഗങ്ങളുമൊക്കെ പിടിച്ചടക്കി മുന്നേറുന്ന വിവരം ഡോമിൻ മറ്റുള്ളവരെ അറിയിക്കുന്നു. മനുഷ്യർക്ക് രക്ഷപ്പെടാനായി ഒരുക്കി നിർത്തിയിരുന്ന അൾട്ടിമസ് എന്ന കപ്പലും റോബോട്ടുകൾ പിടിച്ചെടുത്തു. ആ കപ്പലിൽ നിന്ന് അവർക്കൊരു നോട്ടീസ് ലഭിച്ചു. അത് ഡോമിൻ ഉറക്കെ വായിച്ചു.
2: ലോകമെമ്പാടുമുള്ള റോബോട്ടുകൾ ഞങ്ങൾ. റോസുംസ് യൂണിവേഴ്സൽ റോബോട്ടുകളുടെ ആദ്യ അന്തർദേശീയ സംഘടന. മനുഷ്യനെ ഞങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു. പ്രപഞ്ചത്തിൽ അവർ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. സർവലോക റോബോട്ടുകളെ, മനുഷ്യവർഗത്തെ ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഫാക്ടറികൾ, റെയിലുകൾ, ഖനികൾ, അസംസ്കൃത പദാർത്ഥങ്ങൾ എന്നിവ സംരക്ഷിക്കുക. ബാക്കിയെല്ലാം നശിപ്പിക്കുക. പിന്നെ ജോലിയിലേക്ക് മടങ്ങുക. ഈ കൽപ്പന കിട്ടിയാലുടൻ നടപ്പിലാക്കണം.
1: അതൊരു ഉച്ചനേരമായിരുന്നു. അസമയത്ത് ഫാക്ടറിയിലെ ചൂളം ഉയരുന്നു. സാധാരണ റോബോട്ടുകളുടെ ജോലി സമയത്തെ അറിയിക്കാനാണ് ചൂളം കേൾപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ മരണത്തിന്റെ സൂചനയായി ആ ചൂളം വിളി അവിടുത്തെ മനുഷ്യരുടെ ചെവികളിൽ മുഴങ്ങുന്നു.
0: 3-ാം അംഗത്തിലാണ് റോബോട്ടുകൾ അവയുടെ വിശ്വരൂപം കാണിക്കുന്നത്. യന്ത്രമനുഷ്യന് മനുഷ്യ സ്വഭാവം നൽകിയത് വലിയ അപകടമായി പോയി എന്ന് ഫാക്ടറിയിലെ മനുഷ്യർ പരസ്പരം ആശങ്കപ്പെടുന്നു. റോബോട്ടുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് റോസും രേഖപ്പെടുത്തി വെച്ച റോബോട്ട് നിർമ്മാണത്തിന്റെ ഫോർമുലയുമാണ്. തങ്ങൾക്ക് ജീവനാശം വന്നാൽ പുതിയ റോബോട്ടുകൾ പിറവിയെടുക്കണം. അതാണ് അവരുടെ ആവശ്യം.
1: റോബോട്ടുകളുടെ വൻപട സായുധരായി ഫാക്ടറി വളഞ്ഞ് ഉപരോധിക്കുമ്പോൾ പുതിയ റോബോട്ടുകൾ നിർമ്മിക്കാനുള്ള ഫോർമുല താൻ കത്തിച്ചു കളഞ്ഞുവെന്ന ഞെട്ടിക്കുന്ന വിവരം ഹെലേന മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നു. ഹെലേന കത്തിച്ച കടലാസ് കഷ്ണത്തിൽ നിന്ന് ഫോർമുല കണ്ടെത്താനുള്ള ശ്രമവും വിഫലമായി. മനുഷ്യരാശിയുടെ അന്ത്യം അടുത്തിരിക്കുന്നതിൽ കഥാപാത്രങ്ങൾ ദുഃഖിക്കുകയും തങ്ങളുടെ ചെയ്തികളെ ന്യായീകരിക്കുകയും ചെയ്യുന്നു.
0: റോബോട്ടുകളുമായി സന്ധി സംഭാഷണം നടത്താൻ പണവുമായി അവരുടെ അടുക്കലേക്ക് പോയ ശാസ്ത്രജ്ഞനായ ബസ്മാൻ ദാരുണമായി കൊല്ലപ്പെടുന്നു. തുടർന്ന് ഫാക്ടറിയിലേക്ക് ഇരച്ചുകയറിയ റോബോട്ടുകൾ അൽക്വിസ്റ്റ് ഒഴികെ എല്ലാ മനുഷ്യരെയും കൊലപ്പെടുത്തുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേധാവിയായ അൽക്വിസ്റ്റിനെ അവർ വെറുതെ വിട്ടത് അയാളൊരു റോബോട്ടിനെ പോലെ സ്വന്തം കൈകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നതിനാലാണ്. അൽക്വിസ്റ്റിനെ കൊണ്ട് പുതിയ റോബോട്ടുകളെ സൃഷ്ടിക്കാനാവുമെന്നും കലാപകാരികളായ റോബോട്ടുകൾ കരുതി.
1: നാടകത്തിന്റെ ഉത്തരാംഗം വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. RUR-ന്റെ പഴയ ആഫീസ് മുറി അൽക്വിസ്റ്റിന്റെ പരീക്ഷണശാലയായി മാറിയിരിക്കുന്നു. ഹെലേന നശിപ്പിച്ചു കളഞ്ഞ ഫോർമുല പുനഃസൃഷ്ടിക്കാൻ വിഫലശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അൽക്വിസ്റ്റ്. എന്നാൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ അയാൾക്ക് ജീവശാസ്ത്ര അധിഷ്ഠിതമായ ആ ഫോർമുല കണ്ടെത്താൻ കഴിയുന്നില്ല.
0: അൽക്വിസ്റ്റിനെ സഹായിക്കാൻ കഴിയുന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യരാരെങ്കിലും ഉണ്ടോയെന്ന് റോബോട്ട് ഭരണകൂടം അന്വേഷിച്ചുവെങ്കിലും ഒരു മനുഷ്യജീവിയെയും കണ്ടെത്താനായില്ല. അൽക്വിസ്റ്റ് തന്നെ ഫോർമുല പൂർത്തിയാക്കണമെന്ന് റോബോട്ടുകളുടെ നേതാവായ റേഡിയസ് ആവശ്യപ്പെട്ടു. തന്റെ പരീക്ഷണങ്ങളിലൊന്നും റോബോട്ടുകളെ സൃഷ്ടിക്കാനുള്ള വഴി കണ്ടെത്താനായില്ലെന്നും ഇനി റോബോട്ടുകളെ കീറിമുറിച്ച് പരിശോധിക്കേണ്ടി വരുമെന്നും അൽക്വിസ്റ്റ് പറഞ്ഞു. ആ പരീക്ഷണത്തിൽ സ്വയം വിധേയനാകാൻ റേഡിയസ് തയ്യാറായി.
1: പക്ഷേ പരീക്ഷണം നടത്താൻ ശേഷിയില്ലാതെ അൽക്വിസ്റ്റ് വീണു. അപ്പോൾ അതുവഴി ഏറ്റവും പുതിയ റോബോട്ടുകളായ ഹെലേനയും പ്രൈമസും വന്നു. അവർ പരസ്പരം അനുരാഗബദ്ധരാണ്. യന്ത്രമനുഷ്യന്റെ സ്വഭാവം കുറച്ചും മനുഷ്യവികാരങ്ങൾ കൂട്ടിയും നിർമ്മിച്ച ആ റോബോട്ടുകൾ അൽക്വിസ്റ്റിന്റെ മുന്നിൽ പരീക്ഷണ വസ്തുക്കളാവാൻ തയ്യാറായി. പക്ഷേ ഒരാൾക്ക് മറ്റൊരാളെ ബലി കൊടുക്കുന്നത് ദുസ്സഹമായിരുന്നു.
0: വലിയ ദുരന്തത്തിനൊടുവിൽ പ്രത്യാശയുടെ ഒരു പ്രകാശകിരണം ബാക്കി നിർത്തിക്കൊണ്ടാണ് കാറൽ ചാപ്പക് നാടകത്തിന്റെ അവസാന രംഗത്തിന് യവനികയിടുന്നത്. പുതു റോബോട്ടുകളായ പ്രൈമസും ഹെലേനയും റോബോട്ടുകൾക്ക് അന്യമായ കാൽപ്പനിക ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. ഹിംസാത്മകതയുടെയും അടിമത്തത്തിന്റെയും മേഖലകൾ വിട്ട് പരസ്പര പ്രണയത്തിന്റെയും ഹൃദയാഭിമുഖ്യത്തിന്റെയും തരളപ്രതലങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നു. ശാസ്ത്രം റോബോട്ടിക്സ് വഴി ഏറെ നേട്ടങ്ങൾക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് നിന്നുകൊണ്ടാണ് ഒരു നൂറ്റാണ്ട് മുൻപ് എഴുതപ്പെട്ട ഈ നാടകത്തെ വിലയിരുത്തുന്നതെന്നോർക്കണം. ഇന്ന് മെഡിക്കൽ സയൻസ് അടക്കം ഒട്ടേറെ മേഖലകളിൽ റോബോട്ടിക്സ് മനുഷ്യന് അപകടരഹിതമായ സഹായം പ്രദാനം ചെയ്യുന്നു. നന്നായി സംസാരിക്കാനും മനുഷ്യഭാവങ്ങൾ പ്രകടിപ്പിക്കാനും ഓർമ്മശക്തി കൊണ്ട് അത്ഭുതപ്പെടുത്താനും ശേഷിയുള്ള യഥാർത്ഥ റോബോട്ടുകൾ ഇന്ന് നമുക്കൊപ്പമുണ്ട്.
1: പക്ഷേ 1920 റോബോട്ടിന്റെ സാങ്കേതികവിദ്യയോ അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സാമാന്യ ധാരണയോ പോലും ആർക്കും വശമായിരുന്നില്ല. 1950 റോബോട്ടുകളെക്കുറിച്ച് അനേകം കഥകൾ എഴുതുകയും റോബോട്ടിക്സിലെ 3 നിയമങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്ത ഐസക് അസിമോവിന്റെ കൃതികളിലും റോബോട്ടുകൾ സങ്കല്പ സൃഷ്ടികൾ മാത്രമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വളരെ കൃത്യതയോടെ വിശ്വസനീയം എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ RUR-ന്റെ പ്രമേയം ചാപ്പക് തയ്യാറാക്കുന്നത്. എഴുത്തുകാരൻ പ്രവാചകനാകുന്നത് എങ്ങനെയെന്ന് ലോകമെമ്പാടുമുള്ള സാഹിത്യ ആസ്വാദകരെ ബോധ്യപ്പെടുത്താൻ ഈ നാടകത്തിലൂടെ ചാപ്പക്കിനു കഴിഞ്ഞു.
0: 1938 December 25 അതുല്യനായ ഈ പ്രതിഭാശാലി അന്തരിച്ചത്. 1932 മുതൽ 1938 വരെയുള്ള കാലയളവിനിടയിൽ 7 സ്വീഡിഷ് അക്കാദമിയുടെ മുൻപാകെ ചാപ്പക്കിന്റെ പേര് നൊബേൽ പ്രൈസിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം പുരസ്കൃതനായില്ല. അതേസമയം തന്നെ ചെക്ക് അതിർത്തി കടന്ന് ലോകത്തെവിടെയുമുള്ള വായനക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി അദ്ദേഹം വാഴ്ത്തപ്പെട്ടു.
5: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
6: കാറൽ ചാപ്പേക്കിന്റെ നാടകം RUR,
7: രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ, ആഖ്യാനം കുരിപ്പുഴ സജീവ്, ഗായത്രി ദേവി,
8: ശബ്ദസാന്നിധ്യം NJ ജോഷിലാൽ, മൃദുൽ ജേക്കബ്, ബിജു കല്ലുവാതുക്കൽ, സുഷമ അനിൽ, റൂബി ബാബു,
9: നിർവഹണ സഹായം പി ശ്രീകല,
10: നിർവഹണം ഐശ്വര്യ.
11: സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മുസാഫിർ എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയത്, ഗാനരചന സുനീർ കെ ഹംസ, സംഗീതം ഔസേപ്പച്ചൻ.

0: രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: കാർത്തിക് പാടിയ മറ്റൊരു ഗാനം, രചന ആലങ്കോട് ലീലാകൃഷ്ണൻ, സംഗീതം രതീഷ് വേഗ, ചിത്രം ഒറീസ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: രാജേഷ് കൃഷ്ണനും സംഗീത ശ്രീകാന്തും പാടിയ ഗാനം. രചന സന്തോഷ് വർമ്മ, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം കമ്മത്ത് ആൻഡ് കമ്മത്ത്.

0: സോനു നിഗം, ഷാഹുൽ ഹമീദ്, സംഗീത എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ജീൻസ്.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: സിദ് ശ്രീറാം പാടിയ ഗാനം. ചിത്രം എന്നെ നോക്കി പായും തോട്ട.

0: സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
2: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഏവർക്കും ഇന്നത്തെ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ചിത്രകലയെയും ആധുനിക സാങ്കേതിക വിദ്യയെയും ഒരുപോലെ കൈപ്പിടിയിലൊതുക്കിയ അസാധാരണനായ ഒരു പ്രതിഭയാണ്. കേരളത്തിലെ ആദ്യത്തെ 3D അനിമേറ്റർ, ന്യൂ മീഡിയ ആർട്ടിസ്റ്റ്, പരമ്പരാഗത ചിത്രകാരൻ, ക്രിയേറ്റീവ് കോഡർ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിശേഷണങ്ങളാൽ പ്രശസ്തനായ ശ്രീ AS സജിത്താണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. തിരുവനന്തപുരം, തൃശൂർ, മാവേലിക്കര ഫൈൻ ആർട്സ് കോളേജുകളിൽ പ്രിൻസിപ്പലായി പ്രവർത്തിച്ച കലാകാരൻ കൂടിയാണ് അദ്ദേഹം. സാങ്കേതിക വിദ്യയും കലയും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാമെന്ന് കാണിച്ചു തന്ന അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ചും കലാവിശേഷങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. കൂടെ ഇഷ്ടഗാനങ്ങളും ആസ്വദിക്കാം. ഏവർക്കും സ്വാഗതം. അപ്പോൾ സാറ്, ആദ്യകാല ജീവിതവും വിദ്യാഭ്യാസവും ഒക്കെ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയാണ്, ഏത് കാലഘട്ടത്തിലാണ് ഈ ചിത്രകലയിലേക്ക് കടന്നു വരുന്നത്? ആ തുടക്കത്തെക്കുറിച്ചൊന്ന് പറയാമോ? താങ്കൾക്കുള്ളിൽ ഒരു ചിത്രകാരനുണ്ട് എന്ന് താങ്കളും താങ്കളുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തിരിച്ചറിഞ്ഞത് ഏത് സമയത്തായിരുന്നു?
3: സന്തോഷം, നമസ്കാരം. ഈ ചോദ്യം ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഈ കല എന്താണെന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെ അതിനകത്ത് ഉണ്ട്. അപ്പൊ കുട്ടിക്കാലത്ത് ഞാൻ ഒരു വരയ്ക്കുന്ന ആളായിട്ടല്ല എന്റെ ഉള്ളിലുള്ള കല ഞാൻ കണ്ടെത്തിയത്. എനിക്ക് തോന്നുന്നു അത് എന്റെ വീടിനടുത്ത് ഒരു വലിയ മലയുണ്ട്. അപ്പൊ ആ മലയുടെ മുകളിൽ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ ചെലവഴിക്കും. അപ്പോൾ എന്റെ വീട്ടിലുള്ളവർക്കും അതൊരു സന്തോഷമായിരുന്നു. കാരണം അതൊരു 1-2 കിലോമീറ്റർ ചുറ്റളവിൽ ആൾക്കാരില്ല. അപ്പോൾ ഒരു ചെറിയ കുട്ടി ഈ മലയുടെ മുകളിൽ ഇങ്ങനെ അലഞ്ഞടക്കുന്നത് എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. എനിക്കിപ്പോൾ അത്ഭുതം തോന്നുന്നു. കാരണം അവരെന്നെ അതിനെ തടഞ്ഞിട്ടില്ല. വിജനമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു സൗന്ദര്യം, അന്ന് അതിന് താഴെ ഉള്ള ഒരു കാഴ്ച, അതായിരിക്കണം എൻ്റെ ഉള്ളിൽ ഒരു കലാകാരനെ ഉണ്ടാക്കിയത്.
2: സ്ഥലം
3: വാമനപുരം എന്ന് പറയുന്ന ഒരു നദിയും അതിന് അടുത്തുള്ളൊരു മലയും ഉണ്ട്. ആ മല ഇപ്പോൾ വലിയൊരു ക്വാറിയുടെ പാർട്ടായിട്ട്, അത് വലിയ നമുക്ക് ചിലപ്പോൾ ഏരിയൽ വ്യൂവിൽ കാണുമ്പോൾ വലിയൊരു ഗർത്തമായിട്ട് മാറിപ്പോയി. സ്വാഭാവികം കാലം മാറുന്നതിനനുസരിച്ച് മാറുന്നതാണ്. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിലൊരു വിഷമം തോന്നും.
2: തീർച്ചയായിട്ടും സാറിലെ അപ്പോ ആ കലയെ ഉണർത്തിയത് അത്തരം പ്രകൃതി ദൃശ്യങ്ങളായിരുന്നു. അതിനുശേഷം സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നു?
3: അതെ, ഞാൻ ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ വാമനപുരം, അവിടെയാണ് ഞാൻ സ്കൂൾ പഠിച്ചത്. അതിനുശേഷം സിറ്റിയിലേക്ക് വരുന്നത് ആർട്സ് കോളേജിലെ വിദ്യാർത്ഥിയായിട്ടാണ്, ഗവൺമെന്റ് ആർട്സ് കോളേജ് തിരുവനന്തപുരം. അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. അപ്പൊ ആ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ എല്ലാവരെയും പോലെ ഒരു ഗ്രാമീണൻ എന്നുള്ള രീതിയിൽ എനിക്ക് കലാകാരനാവണമെന്നുള്ള ഒരു ലക്ഷ്യം അല്ല അന്ന്. അന്ന് ഒരു സയൻസോ എഞ്ചിനീയറിംഗോ ഒക്കെ പഠിക്കുന്ന ആൾക്കാരുടെ ഒരു മനോഭാവം വളർത്താനാണ് അന്നത്തെ തലമുറ ശ്രമിച്ചിരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഈ നഗരം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തരികയും അപ്പൊ ആ അനുഭവങ്ങളെ ഒരു കലയുടെ ഒരു മണ്ഡലത്തിൽ ഉണർത്തുകയും ചെയ്തു.
2: പ്രീ ഡിഗ്രിക്ക് ശേഷം സാർ ആർട്സ് പഠിക്കാമെന്ന് തീരുമാനിക്കുകയാണ്?
3: ആ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, അതിനു മുമ്പ് ചെറുതായിട്ട് വരയ്ക്കുമെങ്കിലും ഈ വര ഒരു തൊഴിൽ, ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത് ഈ നഗരത്തിന്റെ ചിത്രങ്ങളും വലിയ വലിയ ഹോർഡിങ്സ് എല്ലാം ഉണ്ടല്ലോ, പിന്നെ ഈ ശ്രീചിത്ര ആർട്ട് ഗാലറി, അതെല്ലാം നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പൊ ആ ഗാലറിക്ക് അകത്ത് വന്നിട്ട് അതിനകത്തുള്ള ചിത്രങ്ങൾ, ബംഗാൾ സ്കൂളിന്റെ ചിത്രങ്ങൾ, രവിവർമ്മയുടെ ചിത്രങ്ങൾ, അതുപോലെ ഫ്രാങ്ക് ബ്രൂക്സിന്റെ ഒക്കെ ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പുതിയ ലോകമായിരുന്നു അത്. അപ്പൊ അത് എന്റെ ഉള്ളിലുള്ള ഒരു കലാകാരനെ ഉണർത്തി. പിന്നെ മനുഷ്യർ, നമ്മൾ ഇടപെടുന്ന മനുഷ്യർ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരെല്ലാം കലാബന്ധമുള്ളവരാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പിന്നെ പഠിക്കുമ്പോൾ എല്ലാവരും അടിസ്ഥാനപരമായിട്ട് കലാകാരന്മാരാണ്. പിന്നെ രാഷ്ട്രീയത്തിന്റെ ഒരു ലോകം, അപ്പൊ അതെല്ലാം ചേർന്നിട്ട് അന്നത്തെ ഒരു സാമൂഹ്യാവസ്ഥയും എല്ലാമാണ് ഒരു കലാകാരനാക്കിയത് തന്നെ.
2: സാറിനെ ഇവരെല്ലാരും കൂടെ ചേർന്ന് കലാകാരനാക്കി.
3: അതെ അതെ.
2: പിന്നെ BFA പഠിക്കാമെന്ന് തീരുമാനിക്കുകയാണ്?
3: അതെ അതെ. അപ്പൊ ഞാൻ സുവോളജി പഠിക്കുകയായിരുന്നു. സുവോളജി പഠിക്കുമ്പോൾ എന്റെ ചുറ്റുമുള്ള എല്ലാവരും കലാകാരന്മാരാണ്. അപ്പൊ സാമൂഹ്യമായിട്ട് ഒരു സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം മണ്ഡലം യുവത്വത്തിന് ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണെന്ന്, നിഷേധത്തിന്റെ ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നെന്നും. അപ്പൊ അതിൽ ഞാനും ഒരു പങ്കാളിയായി. അപ്പൊ എന്റെ വീട്ടിൽ അത് പ്രയാസമായിരുന്നു അവർക്ക്. കാരണം അത് സ്വാഭാവികമാണ്. ഡിഗ്രി എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആയപ്പോഴേക്കും ഫൈൻ ആർട്സ് കോളേജിൽ ചേരണമെന്ന് തീരുമാനിച്ചിട്ട് ഫൈൻ ആർട്സ് കോളേജിലേക്ക് ചേരുകയാണ് ചെയ്തത്.
2: വീട്ടിലേക്ക് എതിർപ്പുണ്ടായി കാണുമല്ലോ?
3: ആ, തീർച്ചയായിട്ടും. കാരണം ഈ കല എന്ന് പറയുന്നത് അന്നും ഇന്നും ആൾക്കാർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവനോപാധിയും കൂടി അതിനകത്ത് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി. അപ്പൊ അയാൾക്ക് ഇത് ഈ ഒരു തൊഴിൽ സ്വീകരിച്ചാൽ എങ്ങനെയിരിക്കും, ഒരു ആശങ്കയുണ്ട്, അത് സ്വാഭാവികമാണ്. ഞാനത് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
2: അന്നങ്ങനെ വിപ്ലവകരമായ ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഫൈൻ ആർട്സ് കോളേജിൽ എത്തുകയും പിന്നെ തുടർപഠനം അവിടെ നടത്തുകയും ചെയ്തു.
3: അതെ അതെ, അതിനോടൊപ്പം തന്നെ അതിനു മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഇവിടെ ഈ പബ്ലിക്കേഷൻസ് പലതും ഉണ്ടല്ലോ, അപ്പൊ അവരുടെ എല്ലാം ചില പുസ്തകങ്ങളുടെ കവർ ഡിസൈൻ ചെയ്യുക, അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അംഗീകരിക്കുന്ന ഒരു മനുഷ്യരുടെ ഒരു സംഘമുണ്ട്. ചെറുപ്പക്കാരെല്ലാം കണ്ടെത്തി അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്യുക. അവരും ദരിദ്രരാണെന്ന് നമുക്ക് പറയാം, പക്ഷെ അകത്ത് വളരെ റിച്ച്

0: ആയിട്ടുള്ള മനുഷ്യരായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ ഒരു സഹായം കിട്ടിയിട്ടുണ്ട്.
1: അപ്പോ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ പഠനശേഷം താങ്കൾ ഹൈദരാബാദ് പോയോ?
0: ഞാൻ പിന്നീടാണ് പോയത്. കാരണം അന്ന് ഈ എഞ്ചിനീയറിംഗ് കോഴ്സ് പോലെയാണ്, ഫോർ ഇയർ കോഴ്സാണ്. അപ്പൊ ഈ ഫോർ ഇയർ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ആ കോളേജിൽ തന്നെ അധ്യാപകനാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ആദ്യം എനിക്ക് അവിടെ ഒരു എംപ്ലോയ്മെന്റ് ആയിട്ടാണ് ഒരു ജോലി ലഭിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതൊരു 4 മന്ത്സ് 6 മന്ത്സിനകത്താണ്. അന്ന് ഞാൻ ഒരുപാട് വിദ്യാർത്ഥികളെ അവിടെ ഫസ്റ്റ് ഇയറിലെല്ലാം നമ്മുടെ അടുത്ത് കണ്ടു. അപ്പൊ അതെനിക്ക് വലിയൊരു ഉണർവ് നൽകി. കാരണം അവർക്കും എനിക്ക് തോന്നുന്നു ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയതും എന്നെ അവരും ഒരു അധ്യാപകനായിട്ട് കാണുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അതൊരു വലിയ ഒരു തിരിച്ചറിവായിരുന്നു. ഇതൊരു തൊഴിലായിട്ട് എടുക്കുക, ഞാനൊരു ജന്മനാലൊരു അധ്യാപകനാണോ എന്നൊരു സംശയമൊക്കെ തോന്നുന്നു. ആ കാലത്ത് തന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്യാൻ തുടങ്ങി ഒരു തൊഴിലെന്നുള്ള രീതിയിൽ. കാരണം അന്നും ഈ പ്യുവർ ആർട്ടിന്റെ ലോകത്ത് നമുക്ക് നിലനിന്നു പോകാൻ പ്രയാസമാണ്. നമ്മുടെ സമൂഹത്തിൽ അത്തരം ഒരു സിസ്റ്റം ഇല്ല. ഒരു കലാകാരനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അയാൾക്കൊരു ജീവനോപാധി വേണമെന്ന് വിചാരിക്കുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റ് തൊഴിൽ മേഖലകൾ ചൂസ് ചെയ്യുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ ആ ബുദ്ധിമുട്ടുള്ള കാലത്ത് ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഞാൻ തുടങ്ങുന്നതാണ് ആദ്യത്തെ.
1: എന്നാലും അങ്ങനെ ഒരു ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യയുടെ സാധ്യതയുണ്ടെന്നും ഭാവി ഭരിക്കാൻ പോകുന്നത് ഈ സാങ്കേതിക വിദ്യ ആണെന്നും ഒക്കെയുള്ള ഒരു തിരിച്ചറിവിലാണോ സാർ അത് ചെയ്യാൻ തുടങ്ങിയത്? അല്ല, ആക്സിഡന്റലി അത് സംഭവിച്ചു പോയതാണോ?
0: എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അത് ആദ്യം ഒരു ഫോണ്ട് ഡിസൈനിങ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കെൽട്രോണിലെ ഒരു രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു അന്ന്. ഇപ്പൊ ദൂരദർശനൊക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ ടൈപ്പോഗ്രാഫി പുതിയതായിട്ട് മലയാളം ടൈപ്പ് ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പൊ പുതിയ ടൈപ്പ് വേണം, അപ്പൊ അതിന് ആർട്ടിസ്റ്റുകളെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാരെ അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു. ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളെ അന്വേഷിച്ചു. പിന്നീട് അതുപോലെ ഈ വീഡിയോ ടൈറ്റിലിംഗ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അമിഗ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഒന്നുണ്ട്. അന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. അത് ഒരു കീബോർഡ് മാത്രമുള്ള, ഡിസ്പ്ലേ ഇല്ലാത്ത ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് ഈ കല്യാണത്തിന്റെ വീഡിയോഗ്രാഫി ചെയ്യുന്നവർക്ക് ടൈറ്റിൽ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം. അത് ചെയ്യുന്ന ഒരു പെഴ്സി ജോസഫ് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അന്ന് ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സമയത്ത് ദൂരദർശന്റെ ആദ്യത്തെ ഒരു ടെലികാസ്റ്റിംഗ് ആണ്. അപ്പൊ അതിനൊരു അനിമേഷൻ വേണം. അപ്പോൾ അദ്ദേഹം അനിമേറ്റർ അല്ല, അദ്ദേഹം ഈ വീഡിയോഗ്രാഫറാണ്, ഈ ടൈറ്റിൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഒരു അനിമേറ്ററെ അന്വേഷിച്ചിട്ട്, ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളാണല്ലോ അന്ന്, അപ്പൊ അങ്ങനെ എന്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്ത ഒരാള്. അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ ആദ്യം ഈ കമ്പ്യൂട്ടർ കാണുന്നത്. പിന്നെ അത് പേഴ്സണൽ കമ്പ്യൂട്ടറിനെ പറ്റി ഞാൻ പിന്നെ വായിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബിസിനസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു മാഗസിൻ അന്ന് ബോംബെയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കോപ്പി ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പൊ അതിലൊരു ലേഖനം ഉണ്ടായിരുന്നു, ഇങ്ങനെ പി സിയിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്യുന്നു, അതൊരു പോസിബിലിറ്റിയാണ്. അങ്ങനെയാണ് ഞാനത് കണ്ടെത്തുന്നത്. പിന്നെ ഒരു റിസ്ക് എടുത്തിട്ട് ഞാൻ, ഇന്നെനിക്ക് അത്ഭുതം തോന്നി, ഇന്ന് നമ്മൾ ചെയ്യില്ല അത്. ഒരു ബാങ്ക് ലോൺ എന്റെ ഫാദർ സംഘടിപ്പിച്ചു തന്നു. കാരണം ഞാനൊരു റിബലായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ, അപ്പോ
1: എവിടെയെങ്കിലും
0: അങ്ങനെ അദ്ദേഹം ഒരു റിസ്ക് എടുത്ത് ഒരു ലോൺ സംഘടിപ്പിച്ചിട്ട് അന്നത്തെ ഒരു വലിയ തുകയാണ് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ എനിക്ക് വാങ്ങി തന്നതാണ്. അന്ന് ആർക്കും പേഴ്സണൽ കമ്പ്യൂട്ടർ ഇല്ല. അപ്പൊ അത് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് എഞ്ചിനീയർ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതമായി. കാരണം എനിക്ക് അതിന്റെ ABCD അറിഞ്ഞുവിടാന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അറിയില്ലാത്ത ഒരു കാര്യം, നിങ്ങൾ എന്തിനാണിത് ഇത്ര റിസ്ക് എടുത്ത് ഇത് ചെയ്തത്, വളരെ അപകടമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഒരുപാട്, അദ്ദേഹത്തിന്റെ വിഷമം അദ്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷെ എനിക്കൊരു മാനുവൽ ഫോട്ടോസ്റ്റാറ്റ് കിട്ടിയിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പഠിക്കുന്നത്.
1: ആ കമ്പ്യൂട്ടർ ആണ് സാറിനെ പിന്നീട് ഡിജിറ്റൽ ലോകത്തിലോട്ടും ഡിജിറ്റൽ കലയിലോട്ടും ഒക്കെ നയിച്ചത്.
0: അതെ അതെ. അപ്പൊ സീഡിറ്റ് അന്ന് ഒരു പ്രോഗ്രാം നടത്തുകയാണ്, ശാസ്ത്ര കൗതുകം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം. അപ്പം സിറ്റാർ സീഡിറ്റിന്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു വിഭാഗമാണ്. അവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള കുറെ വ്യക്തികളുണ്ട്. ഇപ്പോൾ KG JN നാഷണൽ അവാർഡ് കിട്ടിയ ഫോട്ടോഗ്രാഫർ മോഹൻകുമാറിനെ പോലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഡയറക്ടർ, അദ്ദേഹത്തിന് അന്ന് ജാപ്പനീസ് ഡോക്യുമെന്ററി എൻവയോൺമെന്റൽ സയൻസിലെല്ലാം അവാർഡ് കിട്ടുന്ന സമയമാണ്. അതുപോലെ ബീനാ പോൾ, എല്ലാവർക്കും അറിയാവുന്ന മഹത്തായ വ്യക്തിത്വമാണ്. അതുപോലെ ഒരുപാട് മനുഷ്യർ, തോമസ് ഐസക് സാറിന്റെ ഭാര്യയായിരുന്ന നടാദൂരിയായിരുന്നു ഡയറക്ടർ. അപ്പൊ അങ്ങനെ ഒരു പ്രഗത്ഭമായിട്ടുള്ള ഒരു ടീം, സൗണ്ട് എഞ്ചിനീയേഴ്സ് ഹരികുമാർ വളരെ അറിയപ്പെടുന്ന ആൾക്കാരായിരുന്നു. അവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിനോടൊപ്പം പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അവരാണ് എന്നെ യഥാർത്ഥത്തിൽ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ലോകത്തിലേക്കൊരു ഓപ്പണിംഗ് തന്നത്. അന്ന് സീഡിറ്റിന് ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇല്ല. അപ്പൊ അവർ ബീറ്റാക്കാം വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതിന് കമ്പ്യൂട്ടർ ഡിവിഷൻ അങ്ങനെ ഇല്ല. അതിൽ ആദ്യത്തെ ഒരു ആളെന്നുള്ള രീതിയിൽ അവരെനിക്കൊരു കൺസൾട്ടൻസി പോലെ തരികയും ഞാൻ അവരുടെ വർക്കിലാണ് തുടങ്ങുന്നത്. പിന്നീട് ഒരുപാട് ക്ലയൻസ്, കിൻഫ്ര, KSFDC, അങ്ങനെ ഒരുപാട് വലിയ വലിയ ക്ലയൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു.
1: ആ ഒരു മേഖലയിൽ തുടക്കക്കാരൻ അല്ലെങ്കിൽ ആ ഒരു സാധ്യത മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും
0: കിട്ടിയിട്ടുണ്ട്.
1: അപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കുന്ന പരിപാടിയാണ്. സംഗീതം എന്തായാലും ഒരു കലാകാരനെ സംബന്ധിച്ച് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ സാറിന് കേൾക്കാൻ ആഗ്രഹമുള്ള ആദ്യത്തെ പാട്ടിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളെ കുറിച്ചും ഒന്ന് പറയാം.
0: ഹൃദയവാഹിനി ഒഴുകുന്നു നീ എന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തത്. അത് ചന്ദ്രകാന്തം എന്ന സിനിമയിൽ MS വിശ്വനാഥന്റെ സംഗീതത്തിലും അദ്ദേഹത്തിന്റെ തന്നെ ഒരു അവിശ്വസനീയമായ ശബ്ദത്തിലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചനയാണ്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയെ ഞാൻ അദ്ദേഹത്തിനെ കാണുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് ഒരു ഗ്രാഫിക്സ് ഒരു വീണയും അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. കടലിൻ്റെ അടിയിൽ ഒരു തീ കാണുന്ന രീതിയിൽ ഒരു വീണയൊക്കെ ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ചെയ്തു കൊടുത്തു. എനിക്ക് അത് വളരെ നല്ല ഓർമ്മയായിട്ട് ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു.
1: നമുക്കപ്പോൾ ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: സാർ, ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ സി ഡി ടു ആയിട്ടുള്ള സഹകരണത്തിന് ശേഷം കല തന്നെയാണ് നമ്മുടെ മേഖല എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയും പിന്നെ തുടർ പഠനം നടത്തുകയും ചെയ്യുകയായിരുന്നു.
1: ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, കൈകൊണ്ടുള്ള ഒരു കലാകാരനാണ് ഞാൻ. അപ്പോൾ ഈ ആദ്യകാലത്ത് ഈ കമ്പ്യൂട്ടറിനെ ഒരു തൊഴിൽ മേഖല എന്നുള്ള രീതിയിലാണ് സമീപിച്ചിരുന്നത്. അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ പിന്നീടാണ് എനിക്ക് അതിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ പെയിന്റിങ്ങുകൾ ചെയ്യുന്നുണ്ട്. ആ പെയിന്റിങ്ങിന്റെ ലോകവും അതിന്റെ ആർട്ടിസ്റ്റുകളും ആ ലോകത്താണ് എന്റെ മേഖല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പി എസ് സിക്ക് മുമ്പ് അപ്ലൈ ചെയ്ത ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ എനിക്ക് ഫൈൻ ആർട്സ് കോളേജിൽ കിട്ടുന്നത്, ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ അവിടെ കിട്ടുന്നു. അപ്പോൾ അത് 97 ആ കാലഘട്ടമാണ്. അപ്പോൾ 92 to 97 ഞാൻ കമ്പ്യൂട്ടർ അല്ലാത്ത പെയിന്റിങ്ങുകളുമായിട്ട് തുടരുന്നു. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി, അപ്പോൾ ഇത് ഏത് തൊഴിൽ സ്വീകരിക്കണം, തൊഴിൽ എന്നുള്ള രീതിയിൽ അധ്യാപനമാണോ അതോ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കണം. പ്യുവർ ഗ്രാഫിക്സ് അല്ലാതെ അതൊരു പ്രത്യേക ഒരു സിമുലേഷനും എല്ലാം ചേർന്ന ഒരു ടെക്നോളജിക്കൽ മേഖലയും കൂടിയാണത്. അപ്പോൾ അത് ഞാൻ പിന്നീട് തീരുമാനിച്ചത് എനിക്ക് ആ മുമ്പുള്ള ഒരു അധ്യാപന പരിചയമുള്ളത് കൊണ്ടും എൻ്റെ വിദ്യാർത്ഥികളുടെ ആയിട്ടുള്ളൊരു ബന്ധം കൊണ്ടും ഫൈൻ ആർട്സ് കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായിട്ടുള്ള ഒരു ആത്മബന്ധം കൊണ്ടും ഞാൻ അത് ചൂസ് ചെയ്തതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് എനിക്ക് സ്വാഭാവികമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ അന്നത്തെ പയനിയറിംഗ് കമ്പ്യൂട്ടർ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇതൊരു യഥാർത്ഥത്തിൽ ഒരു ചോയ്സ് ആയിരുന്നു അധ്യാപകനാവുക എന്നുള്ളത്, അത് മനഃപൂർവ്വം എടുത്തതാണ്.
0: സാറിന് പിൽക്കാലത്ത് ആ ഒരു തീരുമാനം ശരിയായിരുന്നു തെറ്റായിരുന്നു അങ്ങനെയുള്ള ഒരു അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ?
1: അങ്ങനെ ഒരു അനാലിസിസിന് അത് അർത്ഥമില്ല. കാരണം പലതും നമുക്ക് തോന്നും ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകം ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്തായിരുന്നു, എന്തായിത്തീർന്നു എന്നാണ് ഞാൻ നോക്കുക. അതെനിക്കിതെല്ലാം ചേർന്നിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചോയ്സ് തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ശരി, അത് നല്ലതായിരുന്നു.
0: ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ കല മനുഷ്യനോട് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ മനുഷ്യൻ കലയോട് ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക?
1: കല ഒരു അനുഭവമാണ്. കല ഒരു മാധ്യമത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല, അതൊരു ആന്തരികമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഉപാധികളാണ് ഈ പെയിന്റിംഗ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും. അത് മനുഷ്യബന്ധങ്ങളിലൂടെ എത്തുന്നവരുണ്ടാവും, ഈ ചിത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ എത്തുന്നവരുണ്ടാവും, ഈ സംഗീതത്തിലൂടെ എത്തുന്നവരുണ്ടാവും. അത് ഒരു ആന്തരികമായിട്ടുള്ള ഒരു അനുഭവമാണ്, ആ തിരിച്ചറിവാണ് നമ്മളൊരു കലാകാരനാകുന്നത്.
0: ഒരു മനുഷ്യനെ നവീകരിക്കുന്നതാണ് കല എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്?
1: നവീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുതുമയുണ്ട്. പുതുമ എപ്പോഴും നമ്മുടെ എവല്യൂഷന് ഒരു പരിണാമമുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ ഒരു ആന്തരിക പരിണാമമുണ്ട്. ആന്തരിക പരിണാമം ഭാഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഒരു രീതിയിൽ നിലനിൽക്കുന്നത്. ഈ ഭാഷയുടെ ഒരു കോംപ്ലിക്കേഷൻ, അതിൻ്റെ സോഫിസ്റ്റിക്കേഷൻ, അത് നമുക്ക് എത്ര കൂടുതൽ വളർത്താൻ കഴിയുമോ അത്ര മാനസിക വികാസം നമുക്കുണ്ട്, കാഴ്ചയുടെ സാധ്യത വരും. ഇപ്പം ഞാൻ ഈ കമ്പ്യൂട്ടറിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരു ഡാറ്റ റെപ്രസെൻ്റ്

0: റെപ്രസെൻറ്റേഷൻ വെളിയിലുള്ള ഒരു ലോകത്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചിത്രകാരനാണെങ്കിൽ ഒരു ഇല്ലാത്ത ഒരു ഇല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ആ ഇല്യൂഷന്റെ ഇല്ലാത്ത ആഴവും സമയവും സ്ഥലവും തമ്മിലുള്ള ഒരു ബന്ധം അയാളത് കാണിക്കുകയാണ്. ആ എവല്യൂഷന്റെ ഒരു സ്റ്റെപ്പിലാണ് നമ്മുടെ ഈ ആന്തരിക അനുഭവം നിലനിൽക്കുന്നത്. എല്ലാ മനുഷ്യനും അത് അറിയുന്നുണ്ട്. കലാകാരന്മാർക്ക് കുറെ കൂടെ എളുപ്പമാണ്,
1: കുറച്ച് കൂടുതൽ അറിയുന്നത്.
0: കാരണം അവർ പാറ്റേൺ റെക്കഗ്നിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രത്യേകിച്ച് ഒരു വിഷ്വൽ ആർട്ടിസ്റ്റ്, ഒരു ചിത്രകാരൻ എങ്ങനെയാണ് ഈ ലോകത്തിന്റെ രൂപം ഉണ്ടായി നിൽക്കുന്നത്, അതെങ്ങനെ മാറുന്നു, സമയം അതിനകത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ശക്തികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അപ്പൊ ഇതെല്ലാം ഒരു കലാകാരൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാറ്റേൺ റെക്കഗ്നിഷന്റെ ട്രെയിനിങ് ആണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പൊ ഇത് സംഗീതത്തിൽ നമ്മൾ നടത്തും, കണക്കിൽ നടക്കുന്നു, സയൻസിന് എല്ലാത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതാണ് ചെറിയ വിദ്യാർത്ഥികളെല്ലാം ഈ കല പഠിക്കേണ്ടതിന്റെ, പ്രത്യേകിച്ച് വിഷ്വൽ ആർട്ടൊക്കെ പഠിക്കുന്നതിന്റെ ഒരു ആവശ്യം ഇതാണ്.
1: സാർ പറഞ്ഞ പോലെ ഈ കല ഏതൊരു കലയാണെങ്കിലും, ഇപ്പൊ സംഗീതത്തിനാണെങ്കിലും ചിത്രരചന ആണെങ്കിലും എല്ലാത്തിനും ഒരു ആന്തരികമായ താളമുണ്ടല്ലോ. ഇപ്പൊ സാർ ഇപ്പൊ ഡിജിറ്റൽ കോഡിംഗ് ചെയ്യുന്ന സമയത്തും ഒക്കെ ആ ഒരു താളം അറിഞ്ഞവനാണ് ശരിക്കും അത് കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളവര്. അപ്പം ആ ഒരു ആന്തരികമായ താളം അവനവനിലുള്ളിലും അതുപോലെ പ്രാപഞ്ചിക ശക്തിയിലും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും മനസ്സിലാക്കുന്ന ഒരാളാണ് ശരിക്കുള്ള കലാകാരൻ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ?
0: അതാണ് ഒരു യഥാർത്ഥ കല നമ്മളെ നയിക്കുന്നത്. കാരണം അടുത്ത സ്റ്റെപ്പിലേക്ക് ഈ നമ്മുടെ മനുഷ്യനെന്ന് പറയുന്ന സ്പീഷീസിനെ എങ്ങനെ കൊണ്ടുപോകണം, അത് ഹാർമണിയുടെ ഒരു തലമുണ്ട്, അതിൽ പോളിഫണിയുണ്ട്, മറ്റ് പലതരത്തിലുള്ള ജീവവർഗങ്ങളും മനുഷ്യരും ചെടികളും എല്ലാം നിലനിൽക്കുകയാണ്. അപ്പൊ നമ്മളുണ്ടാക്കുന്ന ഒരു ചലനമുണ്ട് അതിനകത്ത്, ഈ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്ത കൊണ്ടെല്ലാം ഉണ്ടാക്കുന്ന ഒരു ചലനമുണ്ട്. വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കുന്നു, നശിപ്പിക്കുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മളുണ്ടാക്കുന്ന ഈ ചലനം ഈ ചുറ്റുമുള്ള എല്ലാത്തിനെയും ബാധിക്കുകയും അതിന്റെ സ്ട്രക്ചറിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പാറ്റേണിനകത്ത് ഒരു വലിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്നത് നമുക്ക് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് താല്പര്യം തോന്നുന്നു. നമ്മളിങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി, കാഴ്ചയുടെ ലോകത്ത് തന്നെ നോക്കുമ്പോൾ ദൂരെയുള്ള ഒരു വസ്തു ചെറുതായി തോന്നുന്നു, അടുത്തുള്ള വസ്തു വലുതായി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ. ദൂരെയുള്ള വസ്തു, ദൂരെയുള്ള ഒരു മനുഷ്യനോ ദൂരെയുള്ള ഒരു മരമോ അതിന്റെ വലിപ്പം നമ്മൾ കാണുന്നത് പോലല്ല. അപ്പൊ യഥാർത്ഥത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ശരീരവുമായിട്ടുള്ള അടുപ്പത്തിനനുസരിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണത്. അപ്പൊ ഇതാണ് പലപ്പോഴും ഈ ആധുനിക ചിത്രകല ചില സങ്കേതങ്ങൾ, ശാസ്ത്രീയ സങ്കേതങ്ങൾ എല്ലാം വെച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ക്യൂബിസം എന്ന് പറയുന്ന പ്രസ്ഥാന തരത്തില് ടോപ്പോളജിയുടെ ഒരു സ്റ്റഡിയാണ്. ഇംപ്രഷനിസം എന്ന് പറയുന്നത് ലൈറ്റിന്റെ പ്രകാശം എങ്ങനെ വസ്തുക്കളുടെ രൂപം ഉണ്ടാക്കിയെടുക്കുന്നു, അതാണ് ഇംപ്രഷനിസം. അപ്പൊ അത് എന്തെങ്കിലും ഒന്ന് വരയ്ക്കുന്ന അല്ലല്ലോ.
1: പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരുപാടധികം ആൾക്കാരും മനസ്സിലാക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് കണ്ടാൽ മാത്രമേ അത് പെയിന്റിംഗ് ആകത്തുള്ളൂ. ഗൂർണിക്ക കണ്ടാൽ ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഡിസ്റ്റോർട്ടഡ് ആയിട്ടിരിക്കുന്നു എന്നായിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത്. ഇപ്പൊ ആചാര്യ വർമ്മ ഒരു സ്ത്രീയെ വരയ്ക്കുമ്പോൾ അത് ആ ശരിയാണ്, ഒരു സ്ത്രീ രൂപം പോലെ തന്നെയാണ്, അത് വളരെ മനോഹരമായിട്ടിരിക്കുന്നു, സുന്ദരമായിട്ടിരിക്കുന്നു, അപ്പൊ അത് കലയാണ്. സാറ് പറഞ്ഞ പോലെ ഇപ്പൊ ലൈറ്റ് രൂപപ്പെടുത്തുന്ന ഒരു കല അല്ലെങ്കിൽ ഈ ക്യൂബിസം പോലെയുള്ള അതൊന്നും സാധാരണ മനസ്സിനെ ഡൈജസ്റ്റ് ആകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും?
0: ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട് അതിനകത്ത്. കുറച്ചൊക്കെ പഠിക്കുന്നതാണ്, അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മുടെ ഭാഷയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പൊ ക്യൂബിസം നമ്മൾ ഉദാഹരണമായിട്ട് എടുത്താൽ, ഞാൻ അധ്യാപകനായതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഇപ്പൊ ഒരു സ്റ്റൂൾ യഥാർത്ഥത്തിൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു വസ്തുവാണോ ഒരു ഡയമണ്ടിന്റെ ഷേപ്പാണോ എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ആചാര്യ വർമ്മ ചിലപ്പോൾ അദ്ദേഹം പെർസ്പെക്റ്റീവിന്റെ ഒരു തിയറി ഉപയോഗിച്ചിട്ട് ഡയമണ്ട് പോലെ ആയിരിക്കും അത് വരയ്ക്കുന്നത്, അതിന്റെ മുകൾ ഭാഗം. പക്ഷെ അതിന്റെ റിയാലിറ്റി അത് ചതുരമാണ്, നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് കാണിക്കണമെങ്കിൽ അത് മുകളിൽ നിന്ന് വരയ്ക്കണം. അപ്പൊ സെസാൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പോസ്റ്റ് ഇംപ്രഷനിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ. അദ്ദേഹം ഇതിനെ മൾട്ടിപ്പിൾ വ്യൂ പോയിന്റിൽ വരയ്ക്കാൻ ശ്രമിച്ചു. മുകളിൽ നിന്ന് കാണുക, താഴെ സൈഡിൽ നിന്ന് കാണുക, ഇതെല്ലാം കൂടി ഒന്നിൽ ഏക്ക് അസംബിൾ ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ പ്ലെയിൻസ്, ഞാൻ അത് കൂടുതൽ പോകുന്നില്ല. ഇംപ്രഷനിസം എന്ന് പറയുന്നത് ഇപ്പൊ രാജാരവർമ്മയുടെ ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ, അദ്ദേഹം മഹാനായ ഒരു കലാകാരനാണ്, കാരണം ആദ്യകാലത്ത് അത്തരം ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അദ്ദേഹം ആ ചലഞ്ചിനെ സോൾവ് ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹം കാണുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റാണ്, ഒരു ചിമ്മിനി വിളക്കോ ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് ഒരു ലൈറ്റ് വെച്ചതുപോലെ. യഥാർത്ഥത്തിലുള്ള കാഴ്ച നമ്മൾ കാണുമ്പോൾ വെളിയിൽ അങ്ങനെ അല്ല, വേറൊരു പ്രകാശലോകമാണ്. അപ്പൊ ഈ പ്രകാശലോകം നമുക്ക് ഒരു റിനൈസൻസ് പെയിന്റുടെ പെയിന്റിങ്ങിൽ കാണാൻ പറ്റില്ല, രവിവർമ്മയുടെ ചിത്രങ്ങളിലൊന്നും കാണാൻ പറ്റില്ല. അത് യഥാർത്ഥത്തിൽ ഇംപ്രഷനിസ്റ്റുകളുടെ ചിത്രങ്ങളിൽ കാണാം, ക്ലൗഡ് മോണെ പലരുമുണ്ട്, ആ സൂര്യപ്രകാശം ഇങ്ങനെ തിളങ്ങുന്നത് കാണാം. അത് ഫോട്ടോഗ്രാഫി കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പക്ഷെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. വെളിച്ചത്തിൻ്റെ വ്യത്യാസം എങ്ങനെയാണ് വസ്തുക്കളെ മാറ്റിമറിക്കുന്നത്. അപ്പോൾ അതിൽ

0: സബ്ജക്റ്റിൽ നിന്ന് യാതൊരു പ്രാധാന്യമില്ല. വൈക്കോൽ തുറുവായിരിക്കും ചിലപ്പോൾ വരയ്ക്കുന്നത്, അതൊരു 100 എണ്ണം വരയ്ക്കും, രാവിലെ 1 എണ്ണം വരയ്ക്കും, ഉച്ചയ്ക്ക് 1 എണ്ണം വരയ്ക്കും. അത് പക്ഷേ ഭയങ്കര മാസ്റ്റർ പീസസ് ആണ്, നമുക്ക് അത്ഭുതം തോന്നും.
1: വെളിച്ചത്തിന്റെ
0: വെളിച്ചത്തിന്റെ വ്യത്യാസം. അപ്പൊ ഇത് 10,000-30,000 വർഷമായിട്ട് മനുഷ്യൻ വരയ്ക്കുന്നു, ഇത്രയും കാലം ഇത് മനുഷ്യൻ കണ്ടില്ല, ഇപ്പോ ഇത് കണ്ടു. അപ്പൊ അതിന്റെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, ആ ഒരു കുട്ടിയെ പോലെ നമ്മൾക്ക് ഇങ്ങനെ അത്ഭുതം തോന്നും. അതാണ് നമ്മൾ പഠിക്കുന്നത്.
1: വാൻ ഗോഗിന്റെ സ്റ്റാറി നൈറ്റ്, ഇപ്പം വർഷങ്ങൾക്ക് ശേഷവും ഈ വിഖ്യാതമായ ആർട്ടുകളെ പറ്റി ആൾക്കാർ പഠിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന സാധാരണഗതിയിൽ മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത്രയും ഒബ്സർവേഷൻ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണല്ലോ.
0: അതെ അതെ, വാൻ ഗോഗ് വളരെ മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഈ ചിത്രകലയെ സ്റ്റുഡിയോയുടെ മേഖലയിൽ നിന്ന് മാറ്റി, ചിത്രകാരൻ എന്ന് പറയുന്നത് ഒരു കവിയെ പോലെ ഒരാളാണ്. അതിനു മുമ്പ് ഒരു തൊഴിൽ മേഖല ആണ് പലപ്പോഴും, രാജാക്കന്മാരുടെ പോർട്രേറ്റ് ചെയ്യുക, കമ്മീഷൻഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുക, അല്ലാതെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ ഒരു കവിത എഴുതുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കുന്നു. അപ്പൊ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വെസ്റ്റേൺ ചിത്രകല ആദ്യകാലത്ത് 1870s ജാപ്പനീസ് ചിത്രകലയുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നുണ്ട്. അപ്പൊ വാൻ ഗോഗിന്റെ ഒക്കെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അത്തരം ഒരു ബ്രിഡ്ജും, ജാപ്പനീസം എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പൊ ബുദ്ധിസത്തിന്റെ ഒരു സ്വാധീനം, മനുഷ്യന്റെ ജീവിതം എന്താണ്, അപ്പൊ അത് വാൻ ഗോഗ് പ്രത്യേകിച്ചും അത് വളരെയധികം ആഴത്തിൽ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുകയും, അതുപോലെ ഡച്ച് കലയുടെ ഒരു ട്രഡീഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ, അതിനോടൊപ്പം അദ്ദേഹം പള്ളിയിലച്ചനവാനായിട്ടൊക്കെ പോയി പഠിച്ച ആളാണ്. ഒരു ആത്മീയ ലോകത്തിനോടുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ ഉത്തരം തേടുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ ബുദ്ധിസവുമായിട്ട് ഒരു ബന്ധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ ചിത്രങ്ങളിലൂടെ കാണാം. ഇപ്പൊ സ്റ്റാറി നൈറ്റ് അതിന്റെ ഒരു ഉദാഹരണമാണ്. സ്റ്റാറി നൈറ്റ് നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചത്തിലെ ചലനം, ഇത്തരം ഉഡ്ബ്ലോക്കിന്റെ ഒരു ശൈലി സ്വാധീനമുണ്ട്, പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു വോർട്ടെക്സ് മൂവ്മെന്റ് ചലനം ഇങ്ങനെ കാണുന്നു. അതോടൊപ്പം ഫിർട്രീസ് മുകളിലേക്ക് വരുന്നു. അപ്പൊ അതിന് ചരിത്രപരമായിട്ട് നമുക്ക് അതിന് മുമ്പുള്ള അവരുടെ റൊമാൻറ്റിക് കലാ പ്രസ്ഥാനമുണ്ട്. കാസ്പർ ഡേവിഡ് ഫ്രെഡറിക് എന്നെല്ലാം വിളിക്കുന്ന ആൾക്കാരുണ്ട്, അതിൽ ചർച്ചിന്റെ എല്ലാം രൂപങ്ങൾ. അപ്പൊ അദ്ദേഹം ഈ ചർച്ചിന്റെ രൂപത്തിനെ എടുത്തിട്ട് ഫിർട്രിയുടെ രൂപത്തിലേക്ക് മാറ്റുകയാണ്. അതിൽ നമുക്ക് കാണാം ആ ഒരു മുകളിലേക്കുള്ള അപ്വേർഡ് മൂവ്മെന്റ് ആണ്. നമ്മുടെ ഈസ്റ്റേൺ ട്രഡീഷൻസിൽ പൊതുവെ ഭൂമിയുമായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ തിരശ്ചീനമായിട്ടുള്ള വരകൾക്കാണ് കൂടുതൽ ഒരു ഇത് വരുന്നത്. നമ്മുടെ ഡാൻസ് ഫോംസ് എല്ലാം നോക്കുകയാണെങ്കിൽ കാണാം. ഇപ്പൊ ഫ്ലമിംഗോ ഡാൻസ് പോലെ അല്ല, എലിവേറ്റഡ് ആണ്, സ്കൈവേർഡ് ആണ്. അപ്പൊ അതൊരു വീക്ഷണത്തിൽ വരെ സാംസ്കാരികമായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസമാണ്. രണ്ടും മഹത്താണ്, അങ്ങനെ ഒരു സെഗ്രഗേഷന്റെ ആവശ്യമില്ല.
1: അപ്പൊ നമുക്ക് രണ്ടാമത്തെ പാട്ടിലോട്ട് പോയാലോ.
0: ഈ വഴിയും ഈ മരത്തണലും എന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ് അരണ്യകാന്ഡം എന്ന സിനിമയിൽ എ ടി ഉമ്മറിന്റെ സംഗീത സംവിധാനത്തിൽ പി ഭാസ്കരൻ മാഷിന്റെ രചനയാണ്. ആലാപന യേശുദാസാണ്.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: സാർ, മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, അതുപോലെ തൃശൂർ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജ്, തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് എന്നീ മൂന്ന് പ്രമുഖ സ്ഥാപനങ്ങളുടെയും പ്രിൻസിപ്പലായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ സ്ഥാപനങ്ങളെ നയിച്ച അനുഭവം എങ്ങനെയായിരുന്നു?
1: വളരെ സന്തോഷം നിറഞ്ഞ അനുഭവവും ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ അഡ്മിനിസ്ട്രേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്, കാരണം ഒരുപാട് ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഘടകങ്ങളുള്ളതാണ് അതിനകത്ത്. ഇത് സ്വാഭാവികമാണ്. അത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പരാധീനതകളുള്ള സ്ഥലങ്ങളായിരുന്നു ആദ്യകാലത്ത്. വളരെ പഴയ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ഇതിന്റെ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫൈൻ ആർട്സ് കോളേജുകളുടെ ചരിത്രം നിൽക്കുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് തുടങ്ങുന്ന സമയം, മ്യൂസിയം തുടങ്ങുന്ന സമയം, അപ്പോൾ മ്യൂസിയത്തിന്റെ ചരിത്രം തന്നെ നോക്കുമ്പോൾ ജോൺ കാൽഡക്കോട്ട് എന്ന് പറയുന്ന, ബ്രൗൺ എന്ന് പറയുന്ന ഒബ്സർവേറ്ററിയുടെ തലവന്മാരായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരാണ്. അതിൽ ഈ ജോൺ കാൽഡക്കോട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ശവക്കല്ലറ നമ്മുടെ ഫൈൻ ആർട്സ് കോളേജിന് ഓപ്പോസിറ്റുള്ള ചർച്ചിലാണ്. അപ്പൊ ഈ കൊളോണിയലിസ്റ്റുകളുടെ ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവര് സ്വത്തെല്ലാം വിറ്റിട്ട് ഈ ഒബ്സർവേറ്ററിക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങി അത് നമ്മുടെ ഇവിടെ സ്ഥാപിക്കാനായിട്ടൊക്കെ ശ്രമിച്ച ഒരാളാണ്. അതിന് ശേഷം വരുന്ന ആളാണ് ഈ ബ്രൗൺ. ഈ ബ്രൗണിനും ഈ അഗസ്ത്യാർകൂടത്തിൽ വളരെ തെളിഞ്ഞ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് അവിടെ ഒരു വായന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കണം, അതുപോലെ ഇവിടെ മ്യൂസിയം തുടങ്ങണം ഒബ്സർവേറ്ററിയുടെ സ്ഥലത്ത്, അതുപോലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തൊഴിൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങണം. അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ നിന്ന് അന്നത്തെ ഭരണാധികാരികൾക്ക് പ്രപ്പോസൽ കൊടുത്തിട്ട് അവർ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അങ്ങനെയാണ് ഈ ഫൈൻ ആർട്സ് കോളേജിന്റെ ഏറ്റവും ആദ്യകാലത്തെ ഒരു തുടക്കം. പക്ഷെ അദ്ദേഹം പോയി പിന്നീട് ആണ് അത് ഉണ്ടാവുന്നത്. അപ്പൊ അത് മദ്രാസിൽ നമുക്ക് കാണാം. ജോൺ ഹണ്ട് ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹമാണ് അവിടെ ഈ ചിത്രകലയുടെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ ആർട്ട് ഹിസ്റ്ററിയുടെ മേഖല തന്നെ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യക്ക് വരുന്ന ഒരു വലിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പൊതുവെ ഇപ്പൊ നാഷണലിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ബംഗാൾ സ്കൂളാണ് പറയുന്നത്. നന്ദലാൽ ബോസുവിനൊക്കെ പോലുള്ള വളരെ മഹത്തായിട്ടുള്ള കലാകാരന്മാരുള്ള സ്ഥലമാണ്. ഞാൻ ശാന്തിനിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഭാഗ്യമായിട്ട് കണ്ട ഒരാളാണ്. പക്ഷെ എന്നാലും സത്യമുണ്ട് അതിനകത്ത്. ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു പ്രാദേശികമായിട്ടുള്ള ശൈലി ഏത് രീതിയിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, പാശ്ചാത്യ ചിത്രകലയോ ശില്പകലയോ ദൃശ്യകലയോ മാത്രമല്ലാത്ത മറ്റൊരു കാഴ്ച എങ്ങനെ സാധ്യമാകും എന്നുള്ള അന്വേഷണം അന്ന് ഈ മദ്രാസ് സ്കൂൾ ഓഫ് ആർട്ടിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. അത് പിന്നീട് ഭവേലിനെ പോലുള്ള അദ്ദേഹം ഇവിടെ നിന്നാണ് ബംഗാളിലേക്ക് മാറിപ്പോകുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ മദ്രാസ് കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ബംഗാൾ സ്കൂളിലേക്ക് പോകുന്നത്, അഭിനേന്ദ്ര ടാഗോറുമായിട്ടുള്ള ബന്ധം വരുന്നത്. നമ്മൾ ആ മേഖലയിൽ ആർട്ട് ഹിസ്റ്ററി ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനതിങ്ങനെ ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം നോക്കുമ്പോഴാണ് ഈ ഒരു യാത്ര കാണുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഇവിടുത്തെ രവിവർമ്മയ്ക്ക് മുമ്പ് തന്നെയുള്ള ഓയിൽ പെയിന്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന വലിയ ചിത്രകാരന്മാരുണ്ട്, രാമസ്വാമി നായരിനെ പോലുള്ള വളരെ, പക്ഷെ എണ്ണം കുറവാണ്. അതുപോലെ നമ്മൾക്ക് സോഷ്യൽ ഇമ്പാക്ട് കുറവാണ്. അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിനകത്ത് അജന്ത ചിത്രങ്ങളുടെ സ്വാധീനം നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആ ഫിഗറേഷൻ വളരെ വ്യക്തമായിട്ട് കാണാം. അത് എനിക്ക് തോന്നുന്നു വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ ബ്രിട്ടനിലുള്ള അവിടെ കളക്ഷനിലുള്ളതാണ് ത്രീ നായർ ഗേൾസ്. ആ ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ആ ഒരു പഠനത്തിലാണ് ഈ ആർട്ടിസ്ട്രിയിൽ അത്തരം ഒരു സാമൂഹ്യ ലോകം നിലനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവുന്നത്. നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതാണത്. ഈ മൂന്ന് കോളേജുകൾ, മാവേലിക്കര കോളേജ് ആണെങ്കിൽ രവിവർമ്മയുടെ മകൻ വാൻഗോഹിന്റെ ഒക്കെ ജീവിതം പറയുന്നത് പോലുള്ള ഒരാളാണ് അദ്ദേഹം. വളരെ മഹാനായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഈ കല പഠിച്ചിട്ട് ആദ്യം തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലാണ് അദ്ദേഹം ചേരാൻ ശ്രമിച്ചിരിക്കുന്നത്. രവിവർമ്മ

0: ഈ രേഖപ്പെടുത്തപ്പെടേണ്ടത് കാലത്തിന്റെ കൂടെ ആവശ്യമാണ്.
1: അതെ അതെ അതെ.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: ഇന്നലെ എന്റെ നെഞ്ചിലെ ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിലാണ് എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, കെ ജെ യേശുദാസിന്റെ ആലാപനം.

0: തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SCT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9459564321 9459563321 9459563321. ഓർക്കുക, കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസർ ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന രോഗമായി മാറിക്കഴിഞ്ഞു. ഈ രോഗത്തിന്റെ പ്രതിരോധവും ചികിത്സയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അൻസർ സുഹത് സേഠ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സർ, ഈ ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?

0: ഇട്ടുമാറാത്ത ചുമ, അത് കഫത്തോടുകൂടിയുള്ള ചുമ. ആ കഫത്തോടുകൂടിയുള്ള ചുമ ചില സമയത്ത് രക്തം ചുമച്ചു തുപ്പുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ ശ്വാസം മുട്ടായിട്ട് വരും. അത് ഒരു സംസാരിക്കാൻ പോലുമുള്ള ബുദ്ധിമുട്ടായിട്ട് വരും. കയറ്റം കയറുമ്പോഴുള്ള കിതപ്പായിട്ട് വരും. പിന്നെ ശ്വാസം വിടുമ്പോൾ ഒരു പിടുത്തം പോലെ ഉണ്ടാകും. ഒരുപാട് കേസുകളിൽ തുടക്കത്തിൽ വേദന വരില്ല എന്നുണ്ടെങ്കിലും പിന്നെ സഹിക്കാനാവാത്ത ശ്വാസം വിടുമ്പോഴുള്ള വേദന, അതുപോലെ ക്യാൻസറിൻ്റേതായിട്ടുള്ള ടെർമിനൽ ക്യാൻസർ പെയിനായിട്ട് തന്നെ വരാറുണ്ട്. ഇപ്പോൾ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്ന രോഗികളുടെ അവസാനം വളരെ വേദനാപൂർണമായിട്ട് തീരുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ വേദനയും ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ക്വാമസൽ കാർസിനോമ, അത് പ്രധാനമായിട്ടും ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ കയ്യിലേക്കുള്ള ബ്രേക്കിയൽ പ്ലക്സസ് എന്ന് പറയുന്ന ആ നാഡീവ്യൂഹത്തിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്വാമസൽ കാർസിനോമ ആ നാഡീവ്യൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങി വേരുകളാഴ്ത്തി അവിടുത്തെ ഞരമ്പുകളെ പ്രസ് ചെയ്യുന്നതാണ്. അതിനകത്ത് സമ്മർദ്ദം ചെലുത്തുന്നത് കാരണം പലപ്പോഴും സഹിക്കാനാവാത്ത വേദനയോടുകൂടി രോഗികൾ വരാറുണ്ട്. ബ്രേക്കിയൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന വെറൈറ്റി. അതുപോലെ അവിടെയുള്ള ബാക്കിയുള്ള നാഡീവ്യൂഹങ്ങളുടെ നാഡീ ഞരമ്പുകളുടെ പുറത്തുള്ള സമ്മർദ്ദം കാരണം വരുന്ന ബാക്കി ലക്ഷണങ്ങൾ, അതിലൊന്നാണ് ഏറ്റവും പ്രധാനമാണ് വേദന. അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, രക്തം ചുമച്ചതുപോലെ ശ്വാസംമുട്ട്, നടക്കുമ്പോഴുള്ള കിതപ്പ്, സഹിക്കവയ്യാത്ത ശ്വാസം വിടുമ്പോഴുള്ള വേദന, കൈകളിലേക്ക് വ്യാപിക്കുന്ന വേദന, പിന്നെ ഇതിനകത്ത് ഈ ശ്വാസകോശ ക്യാൻസറുകളുടെ മൂന്ന് നാല് പ്രധാനപ്പെട്ട വെറൈറ്റികളിലൊന്നാണ് സ്മോൾ സെൽ കാർസിനോമ എന്ന് ഹിസ്റ്റോപത്തോളജിയിൽ അറിയപ്പെടുന്ന സ്മോൾ സെൽ കാർസിനോമ എന്ന് പറയുന്ന വെറൈറ്റി. അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ സ്വഭാവമനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകാം. ഉദാഹരണത്തിന് പാരാതെർമോൺ, അതായത് പാരാതൈറോയിഡ് ഹോർമോൺ പോലെയുള്ള ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്മോൾ സെൽ കാർസിനോമ കാരണം ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയും ആ കാൽസ്യം കൂടി വരുമ്പോൾ ഉള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സ്മോൾ സെൽ കാർസിനോമയിലെ വേറൊരു വെറൈറ്റിയിൽ വാസോ ആക്റ്റീവ് ഇൻഡസ്ട്രൽ പെപ്റ്റൈഡ് VIP എന്ന് പറയുന്ന ഒരു രാസവസ്തുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ചില ട്യൂമറുകളുണ്ട്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ട്യൂമറുകളാകുമ്പോൾ അതിൻ്റെ ലക്ഷണം വരുന്നത് വയറിളക്കമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അനുബന്ധ ലക്ഷണങ്ങൾ, അതിനെ പാരാന്യോപ്ലാസ്റ്റിക് സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് നേരിട്ടുള്ള ലക്ഷണങ്ങളല്ലാതെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ആ രാസത്വരകങ്ങൾ കാരണം വരുന്ന രോഗലക്ഷണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്മോൾ സെൽ കാർസിനോമയുടെ ക്ലിനിക്കൽ നേച്ചർ അത് പ്രവചനാതീതമാണ്. എങ്ങനെ വേണമെങ്കിലും അത് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഈ ക്യാൻസറുകളിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന വളരെ പെട്ടെന്ന് മാരകമായി തീരാവുന്ന വെറൈറ്റി എന്ന് പറയുന്ന സ്മോൾ സെൽ കാർസിനോമയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും തലച്ചോറിന് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ റേഡിയേഷൻ കൊടുക്കുന്ന പരിപാടി വരെയുണ്ട്. എന്ന് വെച്ചാൽ മിക്കവാറും തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ശ്വാസകോശ ക്യാൻസർ ആണെങ്കിൽ പോലും അതുമായി നേരിട്ട് ബന്ധമില്ലാത്ത അവയവങ്ങളിലേക്ക് സ്പ്രെഡ് വന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് കരളിലോട്ട് സ്പ്രെഡ് ചെയ്താൽ മഞ്ഞപ്പിത്തമായിട്ട് വരും. അതുപോലെ അഡ്രിനൽ ഗ്രന്ഥിയിലോട്ട് സ്പ്രെഡ് ചെയ്താൽ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് വരും. അതുപോലെ തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്താൽ വിട്ടുമാറാത്ത തലവേദന, ഛർദി, ചിലപ്പോൾ അപസ്മാരം, അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ വരാം. അങ്ങനെയാണ് പൊതുവേ ഇതിൻ്റെ സിംറ്റംസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡാർക്കർ ഏരിയ എന്ന് പറയുന്നത് പലപ്പോഴും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നമുള്ള ആൾക്കാരിൽ ഈ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ അവരതിൻ്റെ തുടർച്ചയായിട്ട് വിചാരിക്കും, അത് ക്യാൻസറായിട്ട് മാറി എന്ന് വിചാരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ ശ്വാസകോശ അർബുദത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു.
1: സർ, ലങ് ക്യാൻസറിനെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
0: അത് കാരണങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ സ്മോക്കിംഗ്, അപ്പോൾ സ്മോക്കിംഗ് സെസേഷനാണ് ഏറ്റവും പ്രധാനം. അതായത് എല്ലാ തരത്തിലുള്ള പുകയിലയുടെ ഉപയോഗവും നിയന്ത്രിക്കുക. നമ്മൾ പുകവലിക്കാരിൽ നമ്മൾ അവരുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ 18 വയസ്സ് തൊട്ടേ പുകവലിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു 60 വയസ്സാകുമ്പോഴേക്കും അസുഖം വരുന്നത്. അതായത് 42 വർഷത്തെ പുകവലി ശീലം കൊണ്ടാണ് ആ ആളിന് അസുഖം വരുന്നത്. എത്ര എണ്ണം വലിക്കുമെന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ഒരു ദിവസം 4 പാക്കറ്റ്, 5 പാക്കറ്റ്, അതായത് 40-50 സിഗരറ്റോ അല്ലെങ്കിൽ ബീഡിയോ ഒക്കെ വലിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിരന്തരമായിട്ടുള്ള പുകവലി അല്ലെങ്കിൽ പുകയിലയുമായിട്ടുള്ള അതിനകത്തുള്ള അസംഖ്യ 64 ടൈപ്പ് ആൽക്കലോയിഡ്സ് ഉണ്ട്. ഈ ആൽക്കലോയിഡ്സിൽ അതിൻ്റെ ഒരു മിശ്രണമാണ് ആ ടാറ് പോലത്തുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കിയ ആ ടാറാണ് കാർസിനോജനിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാറുണ്ടാകാൻ മാത്രമുള്ള അംശം പുകയിലയുടെ അംശം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാലാണ് അത് വരുന്നത്. അപ്പൊ അതുകൊണ്ട്

0: പുകയിലയുടെ എല്ലാ തരത്തിലുള്ള ഉപയോഗങ്ങളും നിയന്ത്രിക്കുക, ശരിയായിട്ടുള്ള ബോധവൽക്കരണം നടത്തി ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് അവർക്ക് മനസ്സിലാകുന്ന ബോധ്യം വരുന്ന രീതിയിൽ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അതിന് വേണ്ട അവബോധം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാർ അതിനകത്തുനിന്ന് വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം. അപ്പോൾ അത്തരം തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ പലപ്പോഴും മാസ്ക് ധരിക്കുന്ന ഒരു ശീലമില്ല. ഇപ്പോൾ എത്ര രാസവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടെങ്കിലും ആ ആൾക്കാർക്ക് ജോലി ചെയ്യുമ്പോൾ കുറച്ചൊരു ഈസിന് വേണ്ടി അവർ അത് ദൂഷ്യമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉള്ളിൽ ചെന്നാൽ അതിന് സഫൊക്കേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർ അത് അങ്ങനെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് അവർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് കൂടുതലായിട്ട് അതിൻ്റെ ഉപയോഗം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കത് നിയന്ത്രിച്ച് കൊണ്ടുപോകാനാകും. പിന്നെ ഇപ്പോൾ അന്തരീക്ഷത്തിലെ അണുവികടനത്തിൻ്റെ സാധ്യത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനോടൊപ്പം ദുശീലങ്ങളും കൂടി വരുമ്പോൾ നമ്മുടെ ആർജിത പ്രതിരോധ ശേഷി കുറയുകയും സ്വാഭാവിക പ്രതിരോധ ശേഷി കുറയുകയും അത് നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നത് കാരണം വരുന്ന രോഗങ്ങളിലൊന്നായ ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അണുവികരണം കൂടുതലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അവർക്ക് ആ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് അവർ ദുശീലങ്ങളിലും വിട്ടു നിന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരിയായിട്ടുള്ള അവബോധം അതിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പിടിവിട്ട് പോകുമ്പോൾ ഒന്ന് കൃത്യമായി അത് രോഗനിർണയം നടത്താനുള്ള ഒരു മുന്നറിവുണ്ടാകുക, അത് ആ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ അതായത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചുമ വരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ശ്വാസം മുട്ട് വരുന്ന ഒരാളാണ്, പക്ഷേ ചുമയുടെ പാറ്റേൺ ഒന്ന് മാറി, കുറച്ച് കൂടുതൽ കഫം വരുന്നു, അതിനോടൊപ്പം ശരീരം ക്ഷീണിച്ചു വരുന്നു. കാരണം ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം ശരീരഭാരം കുറയുന്നതുമാണല്ലോ, ഒരു കുറഞ്ഞ പനി വരുന്നതുമാണ്. അപ്പോൾ രോഗലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കാതിരിക്കുക, നേരത്തെ തന്നെ രോഗനിർണയത്തിന് വിധേയമാകുക, ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക, അഥവാ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള, പരിഭ്രമിക്കാതെ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള ചികിത്സയ്ക്ക് വേണ്ടി മുന്നോട്ട് പോവുക.
1: സർ, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇത് കുറച്ച് ചരിത്രം പറയേണ്ടി വരും. അതായത് ഞാൻ ആദ്യം ഇതിന്റെ സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, പി ജി ചെയ്യുന്ന സമയത്ത്, അന്ന് ശ്വാസകോശ രോഗങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശ ക്യാൻസർ ഉണ്ടായ രോഗികൾക്ക് വളരെ പരിമിതമായ ചികിത്സാ രീതികളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കീമോതെറാപ്പി മാത്രം, ചില പ്രത്യേക കീമോതെറാപ്പറ്റിക് ഏജൻറ്സ് ഉപയോഗിച്ചുള്ള, അതായത് സിസ്പ്ലാറ്റിൻ, എറ്റോപ്പസൈഡ് അല്ലെങ്കിൽ കാർബോപ്ലാറ്റിൻ, പാക്ലിടാക്സൽ എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ള കുറച്ച് കീമോതെറാപ്പറ്റിക് ഏജൻസ് ഉപയോഗിച്ചുള്ള ചികിത്സ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റേഡിയേഷന് പലപ്പോഴും വലിയൊരു ഫലം കണ്ടിരുന്നില്ല എന്ന് മാത്രമല്ല, അതിന് നേരിട്ട് റേഡിയേഷൻ കൊടുക്കുന്ന ഒരു പരിപാടി അന്ന് കുറവാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ അത് കാരണം വരുന്ന ശ്വാസം മുട്ട്, ആ ശ്വാസം മുട്ട് കാരണം രോഗിയുടെ ലക്ഷണങ്ങൾ കൂടുന്നു, ഇവിടെ ഞരമ്പുകൾ പടച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നു, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, നെഞ്ചിൻ്റെ ഭാഗത്ത് ഈ അസുഖം വന്ന ഭാഗത്ത് തന്നെ കൂടുതൽ കൂടുതൽ ചുവപ്പ് കളറും വേറെ വീനസ് കണ്ടീഷനും, ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു, അങ്ങനെ വരുമ്പോൾ ഒരു എമർജൻസി ആയിട്ട് റേഡിയേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്മോൾ സെൽ കാർസിനോമയ്ക്ക് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ തലച്ചോറിൽ റേഡിയേഷൻ കൊടുക്കുന്നു. അപ്പോൾ റേഡിയേഷന് കുറച്ച് റോളേ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ കുറേ കൂടെ പുരോഗമിച്ച് നേരത്തെയുള്ള ക്യാൻസർ രോഗനിർണയം സാധ്യമായി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും, അതായത് സി ടി ഗൈഡഡ് എഫ് എൻ എ സി, ബ്രോങ്കോസ്കോപ്പി, അതായത് കുഴലിറക്കെയുള്ള പരിശോധനയിൽ കൂടി അതിനകത്ത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഉള്ള സ്ഥലത്തുനിന്ന് ബയോപ്സി പരിശോധന ചെയ്ത് അതിനകത്തുനിന്ന് അർബുദകോശങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി വന്നപ്പോൾ കുറച്ചുകൂടി ഡയഗ്നോസിസ് എളുപ്പമായി മാറി, ഡയഗ്നോസ് നേരത്തെ തന്നെ പറ്റുന്ന രീതിയായി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ചികിത്സയ്ക്കും മാറ്റം വന്നു, അതിനകത്ത് ചില മോളിക്കുലർ മാർക്കേഴ്സിനെ കണ്ടെത്തി. അപ്പോൾ ആ മോളിക്കുലർ മാർക്കേഴ്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കീമോതെറാപ്പി മരുന്നുകൾ നിലവിൽ വന്നു. അപ്പോൾ അതൊക്കെ ചികിത്സാരംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. പക്ഷേ അന്നും ഇന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിലുള്ള ക്യാൻസറുകളാണ് അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന എന്നുള്ള വെറൈറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏതാണ്ട് ഒന്നാം ഘട്ടത്തിലെ അസുഖം, ശ്വാസകോശത്തിൻ്റെ ഒരു ലോബിൽ മാത്രം, ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖം, വേറെ ഭാഗങ്ങളിലേക്ക് കഴലകളിലേക്കിട്ടൊന്നും വ്യാപിച്ചിട്ടില്ലാത്ത അസുഖം, അതിന് ആ ഭാഗത്തെ ആ ട്യൂമറിനെ മാത്രം, ട്യൂമറിനെ മാത്രമല്ല ആ ട്യൂമറിന് ചുറ്റുമുള്ള 2 സെന്റിമീറ്റർ മാർജിൻ എടുക്കണം. കാരണം നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത സ്പ്രെഡ് ഉണ്ടാവും. ആ 2 സെന്റിമീറ്റർ മാർജിൻ എടുക്കുന്നത് ആ സ്പ്രെഡും കൂടി കവർ ചെയ്യാനാണ്. അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ആ മാർജിൻ കൊടുത്ത് എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെത്തോളജി റിപ്പോർട്ടിൽ വേറെ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ട്രീറ്റ്മെൻറ് കഴിഞ്ഞു. പക്ഷേ അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതായത് നമ്മൾ എടുത്തപ്പോൾ ഒരു ക്യാപ്സൂൾ വലിപ്പം പൊട്ടി, അല്ലെങ്കിൽ അവിടെ മാർജിൻ കുറച്ച് സംശയാസ്പദം

0: ആയിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കഴല, ചിലപ്പോൾ അത് ഭാവിയിൽ ക്യാൻസർ ആയേക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ ഒരു സൂചന ആ പത്തോളജി റിപ്പോർട്ടിലുണ്ടെങ്കിൽ റേഡിയേഷനും കീമോയും കൂടി അതിൻ്റെ തുടർ ചികിത്സയായിട്ട് നൽകിക്കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാവും. പക്ഷേ രണ്ടാം ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ഓപ്പറേഷന് ശേഷം ഉറപ്പായും കീമോയും റേഡിയേഷനും കൊടുക്കണമെന്ന് തന്നെയാണ് പറയാറ്. അതായത് ആ അസുഖം തുടങ്ങുന്ന ഭാഗത്തുനിന്ന് തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച അവസ്ഥയിലുള്ള ക്യാൻസറാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അസുഖം തുടങ്ങിയ ഭാഗത്തുനിന്ന് കഴലകളിലേക്കും അനുബന്ധ അവയവങ്ങളിലേക്കൊക്കെ വ്യാപിച്ച് തുടങ്ങിയ അവസ്ഥ, അതായത് അവിടെ ടച്ച് ചെയ്തതല്ല, അനുബന്ധ അവയവങ്ങളിലേക്ക് പടർന്നു തുടങ്ങിയ അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ആ ഒരു മൂന്നാം ഘട്ടത്തിലെ അസുഖത്തിനാണ് ചികിത്സയിലൊരു സാരമായ വ്യതിയാനം വന്നിരിക്കുന്നത്. അതിന് ഇപ്പോൾ റേഡിയേഷനും കീമോതെറാപ്പിയും ചേർന്നുള്ള ചികിത്സയാണ് നൽകുന്നത്. റേഡിയേഷനും കീമോതെറാപ്പിയും ഒരേ സമയത്ത്, അതായത് കീമോതെറാപ്പി റേഡിയേഷൻ്റെ എഫക്റ്റിനെയും അതുപോലെ റേഡിയേഷൻ കീമോതെറാപ്പിയുടെ ഗുണത്തിനെയും കൂടുതൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടും കൂടെ ഒരുമിച്ചുള്ള ചികിത്സാ രീതി, അതാണ് മൂന്നാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഗുണപ്രദമായ മാറ്റങ്ങൾ മൂന്നാം ഘട്ടത്തിലെ ശ്വാസകോശ ക്യാൻസറിന് ഉണ്ടാക്കുന്നുണ്ട്. ഡിസീസ് കൺട്രോൾ, അതായത് അതും ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ ആ ഡിസീസ് കൺട്രോൾ, ശ്വാസകോശ ക്യാൻസറിൽ ഒന്നാം ഘട്ടത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ക്യൂർ സാധ്യമല്ല, പൂർണ്ണ രോഗശമനം സാധ്യമല്ല, പക്ഷെ ഡിസീസ് കൺട്രോൾ, അതായത് അസുഖത്തിനെ നിയന്ത്രിച്ച് ആളിന് പ്രശ്നമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥ, അത് ഈ മൂന്നാം ഘട്ടത്തിലെ ക്യാൻസറിൽ റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സാധ്യമാണ്. പക്ഷെ നാലാം ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ, അതായത് ശ്വാസകോശവുമായി അസുഖം തുടങ്ങുന്ന ഭാഗവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഭാഗങ്ങളിലേക്കും എതിർവശത്തെ ശ്വാസകോശത്തിലേക്കും ബാക്കി കഴലുകളിലേക്കും അതുമായി ബന്ധമില്ലാത്ത കഴലുകളിലേക്കുള്ളൊക്കെ വ്യാപനമാണ് നാലാം ഘട്ടം എന്ന് പറയുന്നത്. ആ നാലാം ഘട്ടത്തിലെ ക്യാൻസറിന് കീമോതെറാപ്പി മാത്രമേ ഉള്ളൂ. അപ്പം അതിന് ക്യൂർ ഒട്ടും തന്നെ ഇല്ല, അധികകാലം രോഗി ജീവിച്ചിരിക്കുകയുമില്ല, വളരെ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് രോഗിയുടെ കാര്യത്തിൽ പ്രശ്നം വരും. പക്ഷേ എങ്കിലും എല്ലാ ഘട്ടങ്ങളിലും നൂതന കീമോതെറാപ്പിയുടെയും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള റേഡിയേഷനും കുറേ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്, അങ്ങനെ ഉണ്ടായി വരുന്നത് കൊണ്ട് രോഗിക്ക് രോഗശമനമോ ആ രോഗത്തിൻ്റെ നിയന്ത്രണമോ നല്ല രീതിയിൽ സാധ്യമാകുന്നത് കൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരി മെച്ചപ്പെട്ടു. അപ്പോൾ ജീവിച്ചിരിക്കുന്നത്തോളം കാലം രോഗിക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ, ശ്വാസം മുട്ടില്ലാതെ, കഫക്കെട്ടില്ലാതെ സ്വന്തം കാര്യങ്ങൾ നിർവഹിച്ച് വിശപ്പൊക്കെ സാധാരണ രീതിയിൽ പ്രവർത്തിച്ച് പരിമിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും കൊണ്ടുപോയി ഇനി അധികാലം ജീവിച്ചിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഫർദർ ജീവിതത്തിൻ്റെ പ്ലാൻ കൂടി, അതായത് ഫ്യൂച്ചർ പ്ലാൻ കൂടി ചെയ്ത് മുന്നോട്ട് പോകാൻ, ആ ഒരു വ്യത്യാസമാണ് ശ്വാസകോശ ക്യാൻസറിൻ്റെ ചികിത്സാരംഗത്ത് ഇത്രയും വർഷം കൊണ്ട് കഴിഞ്ഞ 20 വർഷം കൊണ്ടുണ്ട് ഉണ്ടായിട്ടുള്ളത്.
1: ശ്വാസകോശ ക്യാൻസർ ചികിത്സയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ അൻസർ സുഹത് സേട്ടിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

തമൻ, ശ്രീവർദ്ധിനി, സത്യയാമിനി, റോഷ്നി, തേജസ്വിൻ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം എനിമി. ഇനി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വേദം പുതുത്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ചിത്രം അലൈകൾ ഒഴിമതില്ലേ, പാടിയത് ഇളയരാജയും ജിൻസിയും.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: മലബാർ പോലീസ് എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: നകുൽ അഭ്യങ്കാറും രമ്യ അഭ്യങ്കാറും പാടിയ ഗാനം, ചിത്രം അമരൻ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ചിത്രം ഇന്ത്യൻ, പാടിയത് സ്വർണ്ണലതയും സംഘവും.

താജ്മഹൽ നടന്നു വന്നു തഴുവിക്കൊണ്ടത പാത്ത് അടി തന്നിയാകെ വേർത്ത് പോച്ചു സട്ടയെല്ലാം മേത്ത്.

0: തിരയ്പൂക്കൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങ് ഗുജറാത്തിൽ പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ED നൽകിയ കത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളിലെ അമിത ജോലിഭാരം കുറയ്ക്കുന്നതിനായി സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഉൾപ്പെടെ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും മന്ത്രി. അറിവ് നേടാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ 2026 സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോക മാരിടൈം ദിനാഘോഷം മറ്റന്നാൾ കൊച്ചിയിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഡൽഹി കേന്ദ്രീകരിച്ച് മാരക ലഹരി വസ്തുവായ MDMA നിർമ്മിച്ചു നൽകിയിരുന്ന വിദേശ വനിതകളെ കണ്ണൂർ സിറ്റി പോലീസ് സ്ക്വാഡ് പിടികൂടി. നൈജീരിയ കാമറൂൺ സ്വദേശികളെയാണ് ഡൽഹി ബുരാരിയിൽ നിന്നും പിടികൂടിയത്. പ്രമുഖ ഓഹരി വ്യാപാര സ്ഥാപനങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് വൻ വ്യാജ നിക്ഷേപ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമാകുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക്

സാധ്യത. 7 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പുരുഷ ക്രിക്കറ്റിൽ ജപ്പാനെ 2 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6 മണിക്ക്.

ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. റിംഗ് മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം. ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം പകർന്ന് നജീം അർഷാദ് പാടിയത്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയത്.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതം. കേൾക്കാം ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള എന്ന ചിത്രത്തിൽ ടെസ്സ ചവറ, വിപിൻ ലാൽ എന്നിവർ ആലപിച്ച ഗാനം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: യേശുദാസ് പാടിയത് ചിത്രം ഇഷ്ടം. കൈതപ്പുറത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് മോഹൻ സിതാരാം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കേട്ടോ.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: ആ, അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഹരിനാരായണൻ രചിച്ച, രാഹുൽ രാജ് ഈണം പകർന്ന, നിഖിൽ മാത്യു പാടിയ ഗാനം ചിത്രം ബി ടെക്.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഷോ, ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്നേ എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: കൂടത്തിന്റെ
3: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും 4, 5, 6 തീയതികളിൽ.
4: ഒന്നാം ഉത്സവം 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
3: രണ്ടാം ഉത്സവം 5 തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
4: മൂന്നാം ഉത്സവം 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
3: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻകൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: വിനീത് ശ്രീനിവാസന്റെ വരികൾക്ക് അമൃത് രാംനാഥിന്റെ സംഗീതം. വിനീത് ശ്രീനിവാസൻ, ദേവു ഖാൻ മംഗന്യാർ എന്നിവർ പാടിയത് ചിത്രം വർഷങ്ങൾക്കു ശേഷം.

0: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान। पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान। आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए। इस पुरस्कार के लिए 3 श्रेणियों में होता है चयन, सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI तकनीशियन। उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान। नामांकन की तिथि 10 अगस्त से 30 सितंबर 2026 तक, तो देर किस बात की। आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर। राष्ट्रीय गोपाल रत्न पुरस्कार 2026 पशुपालन एवं डेयरी विभाग, भारत सरकार द्वारा जनहित में जारी।
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു.
7: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
9: വിനായക് ശശികുമാറിന്റെ വരികൾ, വിശാൽ ചന്ദ്രശേഖറിന്റെ സംഗീതം, സൂരജ് സന്തോഷ് ആലപിച്ചത് ചിത്രം സീതാരാമം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി കഴിഞ്ഞ 40 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ജോനാസ്ബർഗിൽ പ്രാക്ടീസ് തുടങ്ങിയതോടുകൂടി ഗാന്ധിക്ക് നല്ല വരുമാനമുണ്ടായി. ആപ്പീസിൽ ജോലിക്ക് കൂടുതൽ ആളെ നിശ്ചയിക്കേണ്ടതായും വന്നു. സ്കോട്ട്ലൻഡിൽ നിന്ന് എത്തിച്ചേർന്ന ഒരു വെള്ളക്കാരിയെ ടൈപ്പിസ്റ്റായി നിശ്ചയിച്ചു. മിസ് ഡിക് എന്നായിരുന്നു അവരുടെ പേര്. വെള്ളക്കാരൻ ഇന്ത്യക്കാരുടെ കീഴിൽ ജോലി ചെയ്യുകയെന്നത് അവിടെ പതിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ യുവതി തന്റെ ആപ്പീസിൽ ജോലി ചെയ്യുമോ എന്ന് ഗാന്ധിക്ക് സംശയമുണ്ടായിരുന്നു. വിവരമറിയിച്ചപ്പോൾ എവിടെയായാലും മാനത്തോടുകൂടി ജോലി ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് മിസ് ഡിക് പറഞ്ഞു. മാസത്തിൽ 17.5 പൗനാണ് ആ യുവതിക്ക് ശമ്പളം നിശ്ചയിച്ചത്. തന്റെ ആപ്പീസിൽ ജോലി ചെയ്യുന്ന വെറും ഒരു ടൈപ്പിസ്റ്റ് എന്ന നിലയിലല്ല ഗാന്ധി മിസ് ഡിക്കിനെ കരുതി വന്നത്. തന്റെ ഒരു സഹോദരിയെപ്പോലെയോ പുത്രിയോ പോലെയാണ്. ടൈപ്പ് ചെയ്യാൻ മാത്രമല്ല ആപ്പീസിലെ പണം സൂക്ഷിക്കലും അതുപോലെ ഉത്തരവാദിത്തമുള്ള മറ്റു പല പ്രവൃത്തികളും മിസ് ഡിക്കിനെ ഗാന്ധി ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അധികകാലം അവിടെ ജോലി ചെയ്യുന്നതിന് മിസ് ഡിക്കിന് തരമായില്ല. അവർ വിവാഹിതയായി. ആ കാരണത്താൽ ഗാന്ധിയുടെ ആപ്പീസിലെ ജോലി വിട്ടു. അതിനുശേഷവും പ്രത്യേക വല്ല പണിയുമുണ്ടെങ്കിൽ അവിടെ പോയി അത് ചെയ്തു കൊടുക്കുക അവരുടെ പതിവായിരുന്നു. മനുഷ്യനെ മനുഷ്യനെന്ന നിലയിൽ കരുതി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഗാന്ധിക്ക് സഹജമായിരുന്നു. അതാണ് ഇന്ത്യക്കാരെ പോലെ തന്നെ വെള്ളക്കാർക്കും ഗാന്ധിയുടെ പേരിൽ ബഹുമാനവും വിശ്വാസവും തോന്നുവാൻ കാരണം. പൊതുപ്രവർത്തനം ഫലപ്രദമായി നടത്തുന്നതിന് ഒരു പത്രം ആവശ്യമാണെന്ന് ഗാന്ധിക്ക് തോന്നി. ഈ കാര്യത്തിന് മദൻജിത്ത് എന്നുപേരായ ഒരു കച്ചവടക്കാരനുമായി കൂടിയാലോചന നടത്തി. അദ്ദേഹം ഒരു പ്രസിന്റെ ഉടമസ്ഥനായിരുന്നു. അവർ തമ്മിൽ നടന്ന ആലോചനയുടെ ഫലമായിട്ടാണ് 1904 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പ്രസിദ്ധപ്പെട്ടത്.

0: ഉൾപ്പെടുത്തി തുടങ്ങിയത്. മൻസുഖലാൽ നാസർ ആയിരുന്നു ആദ്യത്തെ പത്രാധിപർ. അദ്ദേഹമായിരുന്നു പത്രാധിപരെങ്കിലും പത്രസംബന്ധമായ ജോലി മിക്കതും ഗാന്ധി തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. പത്രപ്രവർത്തനത്തിൽ കേവലം അപരിചിതനായിരുന്നില്ല മൻസുഖലാൽ. ഇന്ത്യയിൽ കുറേക്കാലം ആ ജോലിയിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. എന്നാൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെ വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു പ്രതിവാര പത്രമായിട്ടാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത്. ഇംഗ്ലീഷിലും ഗുജറാത്തിയിലും തമിഴിലും ഹിന്ദിയിലും വാർത്തകളും ലേഖനങ്ങളും അതിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. തമിഴിലും ഹിന്ദിയിലുള്ള ലേഖനങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. പത്രത്തിൽ എഴുതുക മാത്രമല്ല ഗാന്ധി ചെയ്തിരുന്നത്. അതിന്റെ ചെലവിലേക്കുള്ള നല്ലൊരു സംഖ്യ മാസം തോറും കൊടുക്കുകയും ചെയ്തു. ഇത് ഗാന്ധിക്ക് വലിയൊരു ഭാരമായി തീർന്നു. എന്നാൽ പത്രം തുടങ്ങിയ സ്ഥിതിക്ക് എന്ത് തന്നെയായാലും അത് നടത്തുവാൻ തന്നെ ഗാന്ധി തീർച്ചപ്പെടുത്തി. പത്രത്തിന്റെ പിന്നിലുള്ള ശക്തി ഗാന്ധിയാണെന്ന് വെള്ളക്കാർക്കും ഇന്ത്യക്കാർക്കും അറിയാമായിരുന്നു. ഗാന്ധിയുടെ തെക്കേ ആഫ്രിക്കയിലെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിയുടെ ആ കാലത്തെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും ആ പത്രപംക്തികളിൽ തെളിഞ്ഞുകാണാം. തെക്കേ ആഫ്രിക്കയിലെ സത്യാഗ്രഹ സമരം നടത്തുന്നതിൽ സ്തുത്യർഹമായ പങ്കാണ് ഇന്ത്യൻ ഒപ്പീനിയൻ വഹിച്ചിരുന്നത്. പത്രപ്രവർത്തനത്തിൽ തനിക്കുണ്ടായ അനുഭവത്തെ അടിസ്ഥാനമാക്കി ഗാന്ധി ഇങ്ങനെ പറയുന്നു. വർത്തമാനപത്രം സേവനത്തിനുള്ള മഹത്തായ ഒരു ഉപകരണമാണ്. എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എങ്ങനെ കൃഷിപ്രദേശങ്ങളെ നശിപ്പിക്കുന്നുവോ അതുപോലെ നിയന്ത്രണമില്ലാത്ത തൂലികയും നാശത്തിന് വഴിവെക്കും. ഈ തത്വം അറിഞ്ഞുകൊണ്ടുതന്നെയാണ് ഗാന്ധി തന്റെ പത്രപ്രവർത്തനം നടത്തിവന്നിരുന്നത്.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു.
3: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പഴമൊഴിച്ചെപ്പിൽ ഇന്ന് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞ്, ഉണ്ടവന് പായ കിട്ടാഞ്ഞ്. പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കര തയ്യാറാക്കി അവതരിപ്പിക്കുന്നു.
2: വിശക്കുന്ന ഒരുവന്റെയും ഭക്ഷണം കഴിച്ച് വിശപ്പടങ്ങിയ മറ്റൊരുവന്റെയും മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് ഈ പഴമൊഴി. ഇവിടെ നാം മനുഷ്യരുടെ മാനസികാവസ്ഥയുടെ വ്യത്യസ്തമായ ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മനുഷ്യന്റെ ഏറ്റവും തീക്ഷ്ണമായ വികാരവും വിചാരവും വിശപ്പ് തന്നെയാണ്. അന്നവിചാരം മുന്ന വിചാരം പിന്നെ വിചാരം കാര്യവിചാരം എന്നാണല്ലോ പ്രമാണം. എല്ലാം അരച്ചാൺ വയറിനുവേണ്ടി എന്ന നാടൻ പ്രയോഗവും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. വിശന്നു വലഞ്ഞുവരുന്ന ഒരുവനെ സംബന്ധിച്ച് വിശപ്പടക്കുവാൻ എന്തു കിട്ടിയാലും അത് അമൃതാണ്. സദ്യ കഴിക്കാൻ സദ്യാലയത്തിന് പുറത്ത് അക്ഷമനായി കാത്തുനിൽക്കുന്ന ഒരുവന്റെ മനസ്സുനിറയെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയും എപ്പോൾ ഭക്ഷണം വിളമ്പാനുള്ള ഇല കിട്ടുമെന്നുമുള്ള വിചാരമായിരിക്കും. എന്നാൽ ഊണ് കഴിച്ചുകഴിഞ്ഞ

0: അയാളിന്റെ മനസ്സിൽ വയറു നിറഞ്ഞു, ഇനിയൊരു പായ് കിട്ടിയിരുന്നെങ്കിൽ അല്പം വിശ്രമിക്കാമായിരുന്നു എന്ന വിചാരമാകും. അഭ്യസ്തവിദ്യനായ ഒരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സ് നിറയെ ഒരു സർക്കാർ ജോലിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഉണ്ടാകുക. എന്നാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലോ അടുത്ത ചിന്ത എത്രയും വേഗം ഒരു പ്രൊമോഷനും ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലം മാറ്റവും ലഭിക്കുക എന്നതാണ്. ഇതൊക്കെയും മനുഷ്യ സഹജമാണ്. ആഗ്രഹങ്ങൾ തന്നെയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന കാന്തിക ശക്തി. കുന്നോളം ആഗ്രഹിച്ചാലേ കണികയോളം കിട്ടൂ എന്നതും ഇതിനോട് ചേർത്ത് വായിക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ടും ഈ പഴമൊഴിക്ക് ഏറെ സാങ്കത്യമുണ്ട്. കാർഷികോൽപാദനം സമ്പൂർണമായും ജൈവ കൃഷിരീതിയിലാകണമെന്നും ഒരു തരി രാസവളമോ കീടനാശിനികളോ ഉപയോഗിക്കരുതെന്നും ശാഠ്യമുള്ളവരുണ്ട്. മാത്രമല്ല, പട്ടിണിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുവാൻ വിശ്വപ്രസിദ്ധ കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ നടന്ന ഹരിതവിപ്ലവത്തെ മഹാപാതകമായി കണ്ട് കുറ്റപ്പെടുത്തുന്നവരും ധാരാളമാണ്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിളപ്പൊലിമയാർന്ന വിളകൾ വികസിപ്പിച്ചതും ഉൽപാദനക്ഷമത ഉയർത്താൻ അമിത രാസവള പ്രയോഗവും കീടനാശിനി പ്രയോഗവും നടത്തി മണ്ണിന്റെ നൈസർഗിക സ്വാഭാവികാവസ്ഥയെ നാശോന്മുഖമാക്കുവാൻ ഹരിതവിപ്ലവം കാരണമായി എന്നതിന്റെയും പേരിലാണ് ഈ രൂക്ഷ വിമർശനം. എന്നാൽ പിൽക്കാലത്ത് ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ഡോക്ടർ സ്വാമിനാഥൻ തന്നെ കൃത്യമായ തിരുത്തൽ വരുത്തി. നമുക്ക് വേണ്ടത് മണ്ണിനും പ്രകൃതിക്കും ഊനം തട്ടാത്ത നിത്യഹരിത വിപ്ലവമാണെന്ന് സംശയലേശ്യമന്യെ അദ്ദേഹം പറയുകയും ചെയ്തു. പട്ടിണിയെല്ലാം ഒരുവിധം മാറുകയും ഉണ്ടു വയറു നിറയുകയും ചെയ്തപ്പോഴാണ് ഹരിത വിപ്ലവത്തിന്റെ വിനാശ വഴികളിലേക്ക് നമ്മളുടെ ചിന്ത പോയത്. പക്ഷേ ഇവിടെ നാം കാണേണ്ട വസ്തുത, കോടിക്കണക്കിന് ജനങ്ങൾ ആഹാരമില്ലാതെ വിശന്നു മരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലാകെ വിശപ്പിന്റെ നിലവിളി ഉയർന്നപ്പോൾ ഏതു വിധേനയും വിശപ്പിന് ശമനമുണ്ടാക്കുക എന്നതായി പ്രധാന അജണ്ട. ഇതിനായി എങ്ങനെയും ധാന്യോൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇതാ ഇവിടെയാണ് ഈ പഴമൊഴി ഏറെ അർത്ഥവത്താകുന്നത്. ഉണ്ണാത്തവൻ ഇലയ്ക്കുവേണ്ടി, അതായത് ഭക്ഷണത്തിനായി പരവശനാകുമ്പോൾ, ഉണ്ടു വയറു നിറഞ്ഞവൻ തെല്ല് വിശ്രമിക്കുവാൻ പായ് തേടിയുള്ള അന്വേഷണത്തിലേക്ക് മാറുന്നു. മണ്ണ് മരിക്കരുത്, പ്രകൃതിയെ ഹനിക്കരുത്. അതിനായി കഴിയുന്നത്ര ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗപ്പെടുത്തി കൃഷി നടത്തണം എന്നത് സാമാന്യബുദ്ധിയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എത്ര തന്നെ വില നൽകിയിട്ടായാലും ഇങ്ങനെ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. ഈ ആഗ്രഹം പൂർണ്ണമായും സഫലമാകണമെങ്കിൽ നമ്മുടെ ഭക്ഷണാവശ്യത്തിനുള്ള എന്തെങ്കിലുമൊക്കെ നട്ടു നനച്ചു വളർത്തുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുകയാണ് ആദ്യം വേണ്ടത്. മാത്രമല്ല, ഇങ്ങനെ സമ്പൂർണ്ണ ജൈവകൃഷി സാധ്യമാകണമെങ്കിൽ അതിനാവശ്യമായ ചാണകവും വെണ്ണീറും പച്ചിലവളവും എത്ര കണ്ട് ലഭ്യമാണ്. ചുരുക്കത്തിൽ, നമുക്കെല്ലാവർക്കും നല്ല ജൈവ മട്ടയരി തന്നെ വേണം. എന്നാൽ നെൽപ്പാടവും നെൽകൃഷിയും ആർക്കും വേണ്ട. നാടൻ പശുവിന്റെ പതയടങ്ങാത്ത കറന്നെടുത്ത പാല് തന്നെ വേണം. പക്ഷേ പശുവും പശുത്തൊഴുത്തും വേണ്ട. നല്ല ചുമന്ന കരുവുള്ള നാടൻ കോഴിമുട്ട തന്നെ വേണം. എന്നാൽ കോഴിയും കോഴിക്കൂടും വേണ്ട. ഇതല്ലേ ഈ പുതിയ കാലത്തെ കേരളീയ ചിന്ത. കുറഞ്ഞ പക്ഷം പരിയമ്പുറത്ത് ഒരു മൂട് കറിവേപ്പും കാന്താരിയും പപ്പായയും ഒരു പാളയങ്കോടൻ വാഴയുമെങ്കിലും നട്ടുനനച്ചു വളർത്തുവാൻ മനസ്സ് കാണിച്ചിട്ട് ജൈവകൃഷിയുടെ ആരോഗ്യ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴേ അത് ആത്മാർത്ഥമാകൂ. ആരോ കൊള്ളുന്ന വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തണൽ എന്ന കാര്യം ഓരോ ഉരുള ഉരുട്ടുമ്പോഴും ഓർമ്മ വേണമെന്ന് പറയാതെ പറയുകയാണ് ഈ പഴമൊഴി.
1: പഴമൊഴി ചെപ്പിൽ ഇതുവരെ കേട്ടത് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞ്, ഉണ്ടവന് പായ കിട്ടാഞ്ഞ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴ.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: വീടുകളുടെ അകത്തളങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ മുഖ്യമായ പങ്കാണ് അലങ്കാര സസ്യങ്ങൾക്കുള്ളത്. പലതരം അലങ്കാര സസ്യങ്ങൾ നിറഞ്ഞ അകത്തളങ്ങൾക്ക് ഒരു പ്രത്യേക അഴക് തന്നെയാണ്. ഈ അഴകിനോടൊപ്പം അലങ്കാര സസ്യങ്ങൾ വളർത്തൽ നല്ലൊരു സ്വയം തൊഴിൽ സംരംഭം കൂടിയാണ്. വിനോദം എന്നതിനേക്കാൾ ഉപരി വീട്ടമ്മമാർക്ക് സ്വന്തമായൊരു വരുമാന മാർഗം കൂടിയാണ് ഇത്. അതായത്, മനസ്സു നിറയെ സന്തോഷവും കൈ നിറയെ പണവും നേടാൻ അലങ്കാര സസ്യ സംരക്ഷണത്തിലൂടെ കഴിയുന്നു. അകത്തളങ്ങൾക്ക് അഴകുകൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികളിൽ ഇന്ന് ചെടികൾക്ക് പ്രഥമ സ്ഥാനമാണുള്ളത്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ പൊതുവായി ഹൌസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയും. ചട്ടികളിൽ വളർത്തുന്ന ചെടികളായതുകൊണ്ടുതന്നെ ഇവയെ നഴ്സറി വിപണിയിൽ പോട്ടഡ് പ്ലാന്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് വീടുകളിൽ മാത്രമല്ല, വലിയ ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ, സ്കൂളുകൾ, ഓഫീസുകൾ, എയർപോർട്ട് ഇവിടങ്ങളിലെല്ലാം തന്നെ വരാന്തകളിലും ബാൽക്കണികളിലുമൊക്കെയായി ഈ ചെടികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ചട്ടികളിൽ ഒതുങ്ങി വളരുന്ന പ്രകൃതമുള്ള പൂച്ചെടികളും വർണ്ണാഭമായ ഇലകളോടുകൂടിയ അലങ്കാര ഇലച്ചെടികളുമാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. പൂവുള്ള സസ്യങ്ങളായ ആഫ്രിക്കൻ വയലറ്റ്, ആന്തൂറിയം, പീസ് ലില്ലി, കലാഞ്ചോ, വിവിധ ഇനം ഓർക്കിഡുകൾ, വിവിധ നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ബിഗോണിയ ഇനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ കാണാവുന്നതാണ്. ഇവക്കു പുറമെ വിവിധ നിറത്തിലും ആകൃതിയിലുമുള്ള ഇലകളോടുകൂടിയ വർണ്ണാഭമായ ചുവപ്പ്, വെള്ള, മഞ്ഞ തുടങ്ങിയ പൊട്ടുകളോടും വരകളോടും കൂടിയ ഒറ്റനോട്ടത്തിൽ പ്ലാസ്റ്റിക് ചെടികളെ പോലെ തോന്നിപ്പിക്കുന്ന അലങ്കാര ഇലച്ചെടികൾ അകത്തളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അഗ്ലോണിമ, ഡ്രസീന, അലോക്കേഷ്യ, കലാത്തിയ, ഷെഫ്ലറ, ഫിറ്റോണിയ, പെപ്പറോമിയ, സിങ്കോണിയം, ഫിലോഡെൻഡ്രോൺ തുടങ്ങി വള്ളി ഇനങ്ങളായ ഇംഗ്ലീഷ് ഐവി, മണി പ്ലാന്റ്, പായലിനങ്ങൾ, കള്ളിമുള്ളിനങ്ങൾ തുടങ്ങിയ നൂറുകണക്കിന് ചെടികൾ പോട്ടഡ് പ്ലാന്റ്സ് വിപണിയിൽ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇനി അകത്തളാലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടികളെ എങ്ങനെ പരിചരിക്കാമെന്ന് നോക്കാം. ചട്ടിയിൽ ഒതുങ്ങി വളരുന്ന കുറിയ ഇനം ചെടികളാണ് അകത്തളങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യം. നമ്മുടെ വീടിനകത്ത് വളർത്തുന്നത് കൊണ്ട് തന്നെ മിതമായ സൂര്യപ്രകാശം മാത്രം ആവശ്യമുള്ള ചെടികളാണ് നാം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ചെടി വളർത്താനായി മൺചട്ടികളോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ കോൺക്രീറ്റ് അല്ലെങ്കിൽ സെറാമിക് ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. നീർവാർച്ചയ്ക്കായി രണ്ടോ മൂന്നോ ദ്വാരങ്ങളോടുകൂടിയ ചട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നീർവാർച്ചയുള്ളതും നേരിയ തോതിൽ അമ്ലതയുള്ളതുമായ വളർച്ചാ മാധ്യമമാണ് ചട്ടികളിൽ നിറയ്ക്കേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യാനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ചട്ടികളിൽ നിറയ്ക്കാൻ നാം സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഭാരം കുറഞ്ഞ മാധ്യമമാണ് അകത്തളങ്ങളിൽ വെക്കുന്ന ചട്ടികളിലേക്ക് ഉത്തമം. ഇതിനായി മണ്ണിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ മണ്ണ് തീരെ ഇല്ലാത്തതോ ആയ മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. അതിലൊന്നാണ് 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് എന്നിവ അടങ്ങിയ മിശ്രിതം. ചകിരിച്ചോറ് അടങ്ങിയ മിശ്രിതം തയ്യാറാക്കുമ്പോൾ നാം ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചകിരിച്ചോറിന് ലവണാംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവ നന്നായി കഴുകി ഒരൽപ്പം ഉണക്കിയതിനു ശേഷം മാത്രമേ ചട്ടിയിൽ നിറക്കാൻ ഉപയോഗിക്കാവൂ. മതിയായ ജലസേചനം അനിവാര്യമായ ചെടികളാണ് പോട്ടഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നനയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. നന അധികമായാൽ കുമിൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും ഏറെയാണ്. ആഴ്ചയിൽ 1-2 തവണ മാത്രം നന നൽകിയാൽ മതിയാകും. ചെടിയുടെ വളർച്ചയ്ക്കായി വെള്ളത്തിൽ അലിയുന്ന 19:19:19 മിശ്രിതം 2-4 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ച് മാസത്തിൽ 1 തവണ ഇലകളിൽ തളിക്കാവുന്നതാണ്. അകത്തളങ്ങളിൽ വെക്കുന്ന ചെടികളുടെ ഇലകളിലെ പൊടിപടലങ്ങളെല്ലാം തന്നെ ആഴ്ചയിൽ 1 തവണയെങ്കിലും നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു വൃത്തിയാക്കാനും ശ്രദ്ധിക്കണം. ഇതിനെ സ്പോഞ്ചിങ് എന്ന് പറയും. ഇത് രോഗകീടബാധയെ ചെറുക്കുവാനും ചെടിയുടെ പൂർണ്ണ ആരോഗ്യം നിലനിർത്തുവാനും സഹായിക്കും. മാത്രമല്ല, സൂര്യപ്രകാശം ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും ലഭിക്കാനായി സൂര്യപ്രകാശത്തിന് അഭിമുഖമായി ചെടിയെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചുവെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഞ്ഞളിച്ചതും കേടായതും രോഗകീടബാധയേറ്റതുമായ ഇലകളെല്ലാം തന്നെ യഥാസമയം മുറിച്ചു മാറ്റേണ്ടതാണ്. ചട്ടികളിൽ ചെടിയെ ഒതുക്കി വളർത്താൻ അധികമായി വരുന്ന ഇലകൾ, ശാഖകൾ എല്ലാം തന്നെ കോതിമിനിക്കേണ്ടതുണ്ട്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ മാസത്തിൽ 1 തവണയെങ്കിലും 1-2 മണിക്കൂർ തുറസായ സ്ഥലങ്ങളിൽ വെയിൽ കൊള്ളിക്കുന്നതും നല്ലതാണ്. ചെടിയുടെ മുകൾ ഭാഗത്തെ വളർച്ച

0: പോലെ തന്നെ വേരുഭാഗത്തിനും വളർച്ച കാണും. അതുകൊണ്ട് തന്നെ വളർച്ചാ നിരക്ക് കൂടിയ ചെടികൾ വർഷത്തിൽ ഒരിക്കലായും വളർച്ചാ നിരക്ക് കുറഞ്ഞ ചെടികൾ രണ്ടു വർഷത്തിൽ ഒരിക്കലെങ്കിലും വ്യാപ്തം കൂടിയ വലിയ ചട്ടികളിലേക്ക് മാറ്റി നടേണ്ടതുണ്ട്. ഇതിനെ റീപോട്ടിംഗ് എന്ന് പറയും. ഈ സമയത്ത് അധികമായി വരുന്ന കുഞ്ഞു തൈകൾ കടഭാഗത്തു നിന്നും പറിച്ചെടുത്ത് നടീൽ വസ്തുവായി ഉപയോഗിക്കുകയും ചെയ്യാം. അകത്തളങ്ങളെ ആകർഷണീയമാക്കുന്നതിനു പുറമെ വായുമലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും ഈ അലങ്കാര സസ്യങ്ങൾ സഹായിക്കും. നമ്മുടെ അകത്തളങ്ങളിലെ പൊടിപടലങ്ങൾ, കുമിൾ പോലുള്ള സൂക്ഷ്മജീവികൾ, ഇലക്ട്രോണിക് ഫർണിച്ചർ, പെയിന്റ്, വാർണിഷ് തുടങ്ങിയവ പുറപ്പെടുവിക്കുന്ന ഹാനികരമായ വാതകങ്ങൾ എല്ലാം തന്നെ വലിച്ചെടുത്ത് വായു ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഈ അലങ്കാര ചെടികൾക്കുണ്ട്. ചെടിയുടെ ആകൃതി, ഭംഗി, വലുപ്പം എന്നിവയ്ക്കനുസരിച്ച് 100 രൂപ മുതൽ 2000 രൂപ വരെ വില വരുന്ന ഇത്തരം ചെടികൾ നമുക്ക് ചുറ്റുമുള്ള നഴ്സറികളിൽ കാണാവുന്നതാണ്. ഒരൽപ്പം സമയവും ശ്രദ്ധയും നൽകിയാൽ ഉദ്യാന പ്രേമികൾക്ക് വരുമാനമാക്കാവുന്നതും അഴകിനു പുറമെ ആദായകരമായ ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കാവുന്നതുമായ ഒരു മേഖല കൂടിയാണ് അകത്തള സസ്യങ്ങളുടെ ഉൽപാദനം.
1: അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി ഏറ്റുവാങ്ങി. മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ഷെഹനാദ് ജലാലിനും ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിക്കും സമ്മാനിച്ചു. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വ്യോമയാന മന്ത്രാലയവുമായി ധാരണാപത്രം ഒപ്പുവച്ചു. രാജ്യത്തുടനീളം പ്രാദേശിക വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്ന രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതികളിലൊന്നാണ് ഉഡാനെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിനോദസഞ്ചാരികളായി മലേഷ്യയിലെത്തുന്ന ഇന്ത്യൻ പൌരന്മാർ അവിടെ ജോലിയിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി ക്വാലാലംപൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ED നൽകിയ കത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അറിവ് നേടാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ 2026 സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് 10-ലധികം പേരെ ഇന്ന് തെരുവ് നായ ആക്രമിച്ചു. ഒരാളുടെ നില ഗുരുതരം. September 25 തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ ഡെലിഗേറ്റ് കിറ്റ് വിതരണം മന്ത്രി PC വിഷ്ണുനാഥ് നാളെ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. വൈകുന്നേരം 6:45 മുതൽ രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പുരുഷ ക്രിക്കറ്റിൽ ജപ്പാനെ 2 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പയറുവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും. ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. രാമചന്ദ്രശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ എം എ കരീം അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. ബാലമണിയമ്മയുടെ സൃഷ്ടി എന്ന കവിത ആലാപനം ഐവർകാല സുരേഷ് കുമാർ. ഉദയഗീതം സീതാലക്ഷ്മി വെങ്കടേശൻ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം തൊഴിൽ ദർശനം. 7:55 കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഒറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 149. 8:35 കേൾക്കാം തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവ രീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജയപ്രകാശ് മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി. അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തോടനുബന്ധിച്ച് നിഷിലെ പ്രിൻസിപ്പൽ ഇൻചാർജും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഗ്രി HIയുമായ ഡോക്ടർ രാജീവ് ഗോപാലുമായി അഭിമുഖം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. ദേശീയ ആയുർവേദ ദിനം. ഡോക്ടർ GP സിദ്ധി സംസാരിക്കുന്നു. 12:50 2:30 4:00 വൈകുന്നേരം 5:02 രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:02 ചിത്രീകരണം നെരിപ്പോടിലെ ഉയർപ്പ് രചന സിന്ധു എസ് നാഥ്. 2:45 തിരയിപ്പൂക്കൾ. 3:00 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ മലമേൽപ്പാറ പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 ഫാം ടു സിറ്റി. 9:00 മൊഴിയാമൊരു കഥ. 9:30 സംഗീതസുധ. എസ് ബാലാമ്പാൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. അടൂർ MV നാരായണൻകുട്ടി മൃദംഗം. വിഷ്ണു V കമ്മത്ത് ഗഞ്ചിറ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം ഡോക്ടർ MA കരീം അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ ഇടിയോടു കൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ടൂർണമെന്റ് എന്ന ചിത്രത്തിനു വേണ്ടി നടേഷ് അയ്യറും സംഘവും പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ദീപക് ദേവ്.

0: ഓളി ക്യാബ് ആൻഡ് വീഗാർ സെപ്റ്റംബർ 27 രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫറില്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
5: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
6: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിങ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിങ് കാർഡ് കൊണ്ടുപോകണം.
7: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: ടു കൺട്രീസ് എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക്, അഭയ ഹിരൺമയ എന്നിവർ പാടിയത്, ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SCT ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം പ്രൊഫസറും ശിശു മാനസികാരോഗ്യ വിദഗ്ധനും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയുമായ ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം: 9495964321, 9495654321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം PV പ്രീതയും സംഘവും ആലപിച്ച ഗാനം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: സന്ധ്യാഗീതം തുടരുന്നു. ഇനി കേൾക്കാം വിധു പ്രതാപ്, പി വി പ്രീത എന്നിവർ പാടിയ ഗാനം.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റും 52 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. കെവിഡിയയിലെ ഏകതാ നഗറിലായിരുന്നു പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി.
2: He's awarded the Silver Lotus.

0: അന്തിമം ചരിത്ര അതല്ലേ, കേട്ടിട്ടില്ലേ?
1: Shri Mammootty moves between menace and seduction with his effortless control and terrifying stillness in his eyes. This marks a career defining turn from an acting legend at his absolute peak. A standing ovation for Shri Mammootty.
2: Shri Mammootty ne avismaraniya abhineta pradarshan kiya is film mein.
3: ബ്രഹ്മയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാലും പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ്ങു വാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഹസീബ് മുഹമ്മദും മികച്ച അനിമേഷൻ സംവിധായകനായി ജോഷി ബെനഡിക്റ്റും ഭദ്രകാളി നാടകം എന്ന മലയാളം നോൺ ഫീച്ചർ ചിത്രത്തിന് ആനന്ദ് ജ്യോതിയും പുരസ്കാരം ഏറ്റുവാങ്ങി. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ ആനന്ദ് ഏറ്റുവാങ്ങി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സങ്കടപ്പെടുന്നവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡിന്റെ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡ് നിയമസഭയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യസ്നേഹമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാർ ആശുപത്രികളിലെ പഴയ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിൽ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണവും സ്കൂൾ വിക്കത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതിക്കൊപ്പം സാങ്കേതിക വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കേന്ദ്ര പദ്ധതിയായ PMEGP ജീവിത വിജയം നേടി തിരുവനന്തപുരം വലിയതുറ സ്വദേശി തോമസ് ഫ്രാങ്ക്ലിൻ ആകാശവാണിയോട്.
5: ഞാനിങ്ങനെ ഈ കൊറോണയുടെ സമയത്ത് കനറ ബാങ്ക് പാറ്റൂർ ബ്രാഞ്ച് അവിടുത്തെ മാനേജർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി എനിക്ക് സെൻട്രൽ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങുവാനും അതിനോടുകൂടെ ഒരു ഇലക്ട്രിക് ഓട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യം ഉണ്ടായി. നിലവിൽ 4 സെൻട്രൽ കിച്ചൺ തന്നെ ഇത്തിരി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോ റിക്ഷ ഒരെണ്ണത്തിന് തുടങ്ങിയിട്ടെണ്ണം അടുപ്പിച്ചാകുന്നു. PMEGP സ്കീമിലൂടെയാണ് ഞാൻ ഇത് അപേക്ഷിക്കുന്നത്. സത്യത്തിൽ അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു.
3: ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ 28th ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66 നാളെ രാവിലെ 6 ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. മുന്തിരിത്തോപ്പുകൾ കാണാൻ കോട്ടയംകാർ ഇനി കമ്പത്തേക്ക് വണ്ടി കയറണ്ട. കോട്ടയത്തിന്റെ മണ്ണിലും മധുരമുള്ള മുന്തിരിവള്ളികൾ വിളഞ്ഞുകഴിഞ്ഞു. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തിൽ ചെറുകുന്നിൽ കമ്പോഡിയൻ മുന്തിരിത്തോപ്പ് വിളവെടുപ്പിനൊരുങ്ങി. തടിപ്പറമ്പിൽ KB മനോജ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഓരോ കുലിയിലും 4 വരുന്ന മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 250 വാങ്ങിയ 8 തൈകളിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും മനോജ് പിന്മാറിയില്ല. 2 ഈ മുന്തിരി കൃഷി ഹിറ്റായതോടെ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം.
3: സംസ്ഥാനത്ത് അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 മറ്റന്നാൾ 5 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം പൂക്കോട്ടുപാടം കൊട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ TK കോളനി സ്വദേശി സജിതയുടെ മൃതദേഹം

0: ഏഴാം നമ്പർ താരം കൊഡായ് നരോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മുൻ ലോക ചാമ്പ്യന്മാരായ ഹോക്കി തകുരോ കോബയാഷി യുഗോ എന്നിവരെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും വിജയിച്ചു. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം പ്രാഥമിക റൌണ്ടിൽ നേപ്പാളിന്റെ ചന്ദ്രബഹാദൂർ ഥാപ്പയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ബോക്സർ ജാദുമണി സിംഗ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ റോഷിബിന ദേവി ഗെയിംസിലെ തന്റെ മൂന്നാമത്തെ മെഡൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 56 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ആര്യനും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി KSRTCയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100-ാം ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 330 പോയിന്റ് ഇടിഞ്ഞ് 74,529, നിഫ്റ്റി 85 പോയിന്റ് നഷ്ടത്തിൽ 23,329 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1040 രൂപ കുറഞ്ഞ് 1,12,440 രൂപയും ഗ്രാമിന് 14,055 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം നിതേഷ് പന്തളം ആലപിച്ച ഒരു ഭക്തിഗാനം.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്ര പാടിയത്.

0: പ്രിയ വയലും വീടും ശ്രോതാക്കളെ, വ്യക്തിത്വം വെച്ചുകെട്ടലിലൂടെ ഉരുത്തിരിയേണ്ടതല്ല, സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ്. നിങ്ങളെന്ന വ്യക്തിയെയല്ല, നിങ്ങളിലെ വ്യക്തിത്വത്തെയായിരിക്കും കാലം ഓർത്തുകൊണ്ടിരിക്കുക. മനോനിയന്ത്രണം കൈവരിച്ച് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നാം സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങുന്നു. അതോടൊപ്പം നമ്മുടെ വ്യക്തിത്വം തിളക്കമാർന്ന് പ്രകാശം പൊഴിക്കുന്നു. ഈ ഒരു സത്യചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. നമുക്കാദ്യം ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എന്താണെന്നല്ലേ, മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭക സാധ്യതകൾ എന്തെല്ലാമാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മുടെ ഭക്ഷണത്തിലും കൃഷിയിലും ഒരുപോലെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ചില വിളകളുണ്ട്. അത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ളവയാണ് പയർവർഗ്ഗ വിളകൾ.

0: നമ്മുടെ അടുക്കളയിൽ ദിവസവും പല രൂപത്തിലെത്തുന്ന ഈ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും രുചിക്കും പോഷകത്തിനും മാത്രമല്ല നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിനും ഏറെ പ്രധാനപ്പെട്ടവയാണ്. ആരോഗ്യമുള്ള മനുഷ്യന് പോഷകസമൃദ്ധമായ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആരോഗ്യമുള്ള കൃഷിക്ക് ഫലഭൂയിഷ്ഠമായ മണ്ണും ആവശ്യമാണ്. ഈ രണ്ടിനെയും ഒരുപോലെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന വിളകളാണ് പയറുവർഗ്ഗങ്ങൾ. നമ്മുടെ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും പയറുവർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം? വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
1: ഡോക്ടർ ശ്രീലക്ഷ്മി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ആരോഗ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം പയറ് അല്ലെങ്കിൽ പൾസസ് എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടി തീർച്ചയായും നല്ലതല്ലേ?
2: അതെ, തീർച്ചയായും പയറുവർഗ്ഗം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടി വളരെ നല്ലതാണ്. കാരണം നമുക്കറിയാം പയറുവർഗ്ഗം എന്ന് പറയുന്നൊരു നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സാണ് അല്ലേ. അപ്പം ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഏകദേശം ഒരു 80 ഗ്രാമെങ്കിലും പയറുവർഗ്ഗം ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അരി എടുക്കുകയാണെങ്കിൽ അരിയിലുള്ള പ്രോട്ടീനേക്കാട്ടിലും 3 ഇരട്ടി കൂടുതൽ പ്രോട്ടീൻ ഈ പയറുവർഗ്ഗ വിളകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പയറുവർഗ്ഗ വിളകൾ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലും തീർച്ചയായും ഉൾപ്പെടുത്തണം. ഇപ്പം എക്സസൈസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുന്നത്. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് ഇത്. ഇപ്പം പയറുവർഗ്ഗ വിളകളിൽ അത് ലഭ്യമാണ്.
1: പിന്നെ സ്പെഷ്യലി വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ അവർക്കൊരു പ്രോട്ടീനിന്റെ ഏക സോഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
2: അതെ അതെ, തീർച്ചയായും.
1: അല്ലെങ്കിൽ ഫിഷിലും പ്രോട്ടീൻ കിട്ടാറുണ്ട്.
2: അതെ അതെ.
1: നമ്മുടെ ആരോഗ്യത്തിന്റെ മാതിരി തന്നെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്ക് വേണ്ടിയും പയറുവർഗ്ഗ വിളകൾ ഇത്രയും തന്നെ പ്രധാനമാണല്ലേ?
2: തീർച്ചയായും പയറുവർഗ്ഗ വിളകൾ നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിന് ഒരു നല്ലൊരു ജൈവ സാന്നിധ്യമാണ് ഉറപ്പിക്കുന്നത്. കാരണം നല്ലൊരു നൈട്രജന്റെ ഒരു സോഴ്സാണ്. അന്തരീക്ഷത്തിൽ നിന്ന് നമുക്കറിയാം ഈ ചെടികൾക്ക് നൈട്രജൻ എന്ന് പറയുന്നത് മണ്ണിൽ നിന്നല്ല ലഭ്യമാവുന്നത്, അന്തരീക്ഷത്തിൽ നിന്നാണ് അത് ലഭ്യമാവുന്നത്. അപ്പം ഈ പയറുവർഗ്ഗ വിളകൾ ഒരു യുണീക്കായിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം ഇവയുടെ വേരിൽ കുറച്ച് റൈസോബിയം എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ട്. ഈ റൈസോബിയം സ്പീഷീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ യോഗീകരിച്ച് അത് ചെടികളിലേക്ക് മാറ്റി അത് മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മണ്ണിലെ നൈട്രജന്റെ സോഴ്സ് നമുക്ക് കൂടുതലായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാം. മാത്രമല്ല അതൊരു നല്ലൊരു പൊതയായിട്ട് മണ്ണിനെ ഒരു പുതപ്പായിട്ട് പുതച്ചതിന് ശേഷം അതിലെ മണ്ണിലെ ജലം അതുപോലെ വെള്ളം ഇവയെല്ലാം സംരക്ഷിക്കാനായിട്ടും കൂടെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇത് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലുള്ള ജൈവാണുക്കൾ അല്ലേ, ജീവാണുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ഈ ജീവാണുക്കളുടെ എണ്ണം വർദ്ധിക്കും തോറും മണ്ണിന്റെ ആരോഗ്യം പുഷ്ടിപ്പെടുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻ സോഴ്സ് എല്ലാം ചെടികൾക്കെല്ലാം പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനും ചെടികൾക്ക് വലിച്ചെടുക്കുന്ന പാകത്തിലാക്കാനും സഹായിക്കുന്നു.
1: നൈട്രജൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാന മൂലകം തന്നെയാണ്.
2: അതെ അതെ,
1: വായുവിലുണ്ട്. പക്ഷേ മറ്റു വിളകൾക്കൊന്നും ഇത് ഡയറക്റ്റ് എടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ കാശ് ചെലവാക്കി അത് മണ്ണിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഈ പയറുവർഗ്ഗ വിളകൾ എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്ന് അത് സ്ഥിരീകരിക്കാൻ അവർക്കൊരു കഴിവുണ്ട്.
2: അതിനകത്ത്
1: നല്ല കാര്യം തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇന്നത്തെ ഏറ്റവും വലിയൊരു റിയാലിറ്റിയാണ്. അത് കർഷകരായിട്ട് നമ്മളായിട്ട് എല്ലാവരും അത് ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ പയറുവർഗ്ഗ വിളകൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ വേണ്ടിയും സഹായിക്കാനുള്ള കഴിവ് ഇതിനുണ്ടോ?
2: ഉണ്ട്. ഈ പയറുവർഗ്ഗ വിളകൾ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ കാലാവസ്ഥ വ്യതിയാനത്തിന് ഡ്രൗട്ട് ക്ലൈമറ്റ് സ്മാർട്ട് ക്രോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഇപ്പോൾ വരുന്ന മാറ്റത്തിൽ നമുക്കറിയാം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മഴ ഇങ്ങനെ നമുക്കറിയില്ല ഏത് സമയത്താണ് മഴ പെയ്യുന്നതെന്ന് അറിയില്ല. എന്നാലും വരൾച്ച എന്ന് പറയുന്ന ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് അതെ അതെ ഇപ്പം പ്രതിസന്ധിയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വളർച്ച റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് പയറുവർഗ്ഗ വിളകൾ. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ നൈട്രജനെ നമ്മൾ യോഗീകരിക്കുക ാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നൈട്രജനെ നമ്മൾ യോഗീകരിക്കുമ്പോൾ മണ്ണിലേക്ക് നൈട്രജന്റെ സോഴ്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികമായി ഉപയോഗിക്കുന്ന ഈ യൂറിയയുടെ തോത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. മാത്രമല്ല മണ്ണിൽ ഫോസ്ഫറസിന്റെ സോഴ്സ് ധാരാളമായിട്ടുണ്ടാവും, പക്ഷെ അത് ചെടികൾക്ക് ലഭ്യമാകുന്ന രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പൊ അതും പയറുവർഗ്ഗ വിളകള് ഈ മണ്ണിലുള്ള ഫോസ്ഫറസിനെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫോസ്ഫറസിന്റെ വളം ത്തിനെ കൂടി നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന് പറ്റിയ ഒരു ക്രോപ്പാണ് പയറുവർഗ്ഗ വിളകൾ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം.
1: ഇതിനുവേണ്ടി നമ്മൾ ഈ റൈസോബിയം വേണം സൂചിപ്പിച്ചില്ല. റൈസോബിയം ആണല്ലോ ഈ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ പയറുവർഗ്ഗ വിളകൾ നമ്മൾ നടുമ്പം റൈസോബിയം വെച്ച് ട്രീറ്റ് ചെയ്യാറുണ്ടല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാം.
2: അപ്പൊ റൈസോബിയം ആണ് ഈ നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്ന് ചെടികളിലേക്ക് എത്തിക്കുന്നത്.

0: റൈസോബിയം സ്പീഷീസ് ഈ ചെടികളിലെ വേരുകളിലാണ് വസിക്കുന്നത്. അപ്പൊ അതിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലെ വേരുകളിൽ ഈ നോഡ്യൂൾസ് കാണുമെങ്കിലും എല്ലാം തന്നെ ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല. അപ്പൊ അതിനെ നമുക്ക് അതിന്റെ എണ്ണവും അതിന്റെ ആക്ടിവിറ്റിയും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് റൈസോബിയം സ്പീഷീസ്, അത് ഓരോ ക്രോപ്പിന് സ്പെസിഫിക് ആയിട്ടായിരിക്കും. അപ്പൊ ഈ റൈസോബിയം സ്പീഷീസ് നമുക്ക് വിത്തിലേക്ക്, ഇത് റൈസോബിയം എന്നുള്ളൊരു സ്പീഷീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മുഖാന്തരം മാത്രമേ ഇതിനെ നമുക്ക് ചെടിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനെ റൈസോബിയം ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ തന്നെ റൈസോബിയം അവൈലബിൾ ആണ്. 250 ഗ്രാം മുതൽ 375 ഗ്രാം ഒരു
1: പൊടി
0: രൂപത്തിലായിരിക്കും. അത് നമ്മൾ ഒരു ഹെക്ടറിലേക്കുള്ള വിത്തിലേക്ക് മിക്സ് ആക്കിയ ശേഷം, മിക്സ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം കുറച്ച് സ്റ്റിക്കിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത്, അതെ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിനെ ഒന്ന് തണലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കിയതിന് ശേഷം നമുക്കത് പാകാവുന്നതാണ്.
1: അപ്പൊ ഇങ്ങനെ റൈസോബിയം നമ്മൾ പുറത്തുനിന്ന് മണ്ണിലോട്ട് കൊടുക്കുന്നുണ്ട്.
0: അതെ അതെ, അത് ചെയ്തു കഴിയുമ്പോഴത്തേനും ഇതിന്റെ ആക്ടിവിറ്റി കൂടും, നോഡ്യൂൾസിന്റെ എണ്ണം കൂടും, അങ്ങനെ നൈട്രജന്റെ ഇതാക്കാനായിട്ട് നമുക്ക് പറ്റും.
1: ലൈം പെല്ലറ്റിംഗിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്, ഇത് എന്തുവാണ്?
0: ലൈം പെല്ലറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ മണ്ണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നല്ല അമ്ല രസമുള്ള മണ്ണാണ്. അപ്പൊ അങ്ങനെയുള്ള മണ്ണില് നമ്മള് ലൈം, എന്തായാലും കുമ്മായം നമ്മൾ ചേർത്ത് കൊടുക്കണം അല്ലേ. അപ്പൊ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ലൈം പെല്ലറ്റിംഗിലൂടെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസോബിയമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഈ വിത്തിനെ നമ്മൾ നന്നായി പൊടിച്ച കുമ്മായവുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് തണലത്ത് വെച്ച് ഉണക്കിയ ശേഷം നടാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിഡിറ്റിനെ കുറയ്ക്കുക മാത്രമല്ല മറ്റ് ഗുണങ്ങൾ കൂടിയുണ്ട്. ഈ റൈസോബിയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് എപ്പോഴും ഒരു പി എച്ച് എന്ന് പറയുന്നത്, അത് വളരാൻ അതിന് അനുയോജ്യമായ പി എച്ച് എന്ന് പറയുന്നത് 7 മുതൽ മുകളിലോട്ടാണ്. എന്നാൽ അപ്പം ഈ ആ ഒരു സാഹചര്യം നമ്മൾ ഈ ലൈം പെല്ലറ്റിംഗ് ചെയ്യുന്നത് കൂട്ടത്തില് കിട്ടുന്നു.
1: അപ്പം റൈസോബിയം നല്ലപോലെ
0: വളരുന്നു. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പം കുമ്മായം ഒന്നും ട്രീറ്റ് ചെയ്യാത്ത മണ്ണാണെങ്കിൽ നമ്മൾ വിത്ത് പാകി കഴിയുമ്പോൾ, വിത്ത് മുളച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ചെടിയുടെ ആരോഗ്യം വളരെ മോശമായിരിക്കും. ചിലപ്പോൾ അതിന് ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസിന്റെ അറ്റാക്ക് മൂലമായിരിക്കും, കുമ്പളിന്റെ അറ്റാക്ക് മൂലം. അപ്പൊ അത് അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫംഗസ് കൂടുതലായിട്ടും ഈ പി എച്ച് കുറഞ്ഞ ഒരു ഇതിലാണ് ഉണ്ടാവുക. നമ്മൾ ഈ ലൈം പെല്ലറ്റിംഗ് ചെയ്യുന്നതോടുകൂടി ഈ കുമ്പളിന്റെ ആ ഒരു പോപ്പുലേഷൻ അവിടെ നമുക്ക് കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നു. അതുപോലെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ മുളച്ചു വരികയും ചെയ്യുന്നു.
1: ഇതിന്റെ പ്രയോഗ രീതി ഒന്ന് പറയാം. ലൈമെന്ന് കുമ്മായത്തിന്റെ പൊടിയിൽ അങ്ങനെ അങ്ങ് വിത്തിനെ മിക്സ് ചെയ്യുവാണോ അതോ അതിന്റെ സ്പെസിഫിക് വല്ലതും മെത്തേഡ് ഉണ്ടോ?
0: ഇത് കുമ്മായം നന്നായിട്ട് തരിയായിട്ടുള്ള പൗഡറിലാണ് ഇത് സാധാരണ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ശുപാർശയുണ്ട്. അതായത് ചെറിയ വിത്താണെങ്കിൽ 1 കിലോഗ്രാം 10 കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറച്ചും കൂടെ മീഡിയം സൈസിലുള്ള വിത്താണെങ്കിൽ 600 ഗ്രാം 10 കിലോഗ്രാം വിത്തിൽ ചേർക്കണം. പിന്നെ കുറച്ചും കൂടെ ചെറിയ വിത്താണെങ്കിൽ 500 ഗ്രാം ഒരു 10 കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിലാണ്.
1: കുമ്മായം
0: 10 കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്.
1: അപ്പൊ ഈ റൈസോബിയം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മാഡം സൂചിപ്പിച്ചായിരുന്നു കഞ്ഞിവെള്ളത്തിൽ മുക്കി വന്ന് നല്ലപോലെ ഒട്ടിപ്പിടിക്കുമെന്ന്. അപ്പൊ അത് ഇമ്മീഡിയറ്റ്ലി കുമ്മായത്തിലും ചേർത്ത് അത് അതും അതിന്റെ മേളിലോട്ട് അങ്ങ് വരുമായിരിക്കും.
0: അതെ അതെ, റൈസോബിയം നമ്മൾ ട്രീറ്റ് ചെയ്തൊരു ഫ്രഷ്ലി കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള ഇച്ചിരി നനവുള്ള റൈസോബിയത്തില് നമ്മൾ ഈ കുമ്മായത്തിന്റെ മിശ്രിതം അല്ലെ കുമ്മായം പൊടിച്ച കുമ്മായം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് തണലത്ത് വെച്ച് നമ്മൾ റൈസോബിയം നേരത്തെ റൈസോബിയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തണലത്ത് വെച്ചതിന് ശേഷം നമുക്കത് നേരിട്ട് തന്നെ വിതയ്ക്കാവുന്നതാണ്.
1: ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ലാഭമാണ്. ഒന്ന്, റൈസോബിയം നല്ലപോലെ വളരും, പിന്നെ കുമിളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക്
0: പ്രതിരോധിക്കാനായിട്ട് സാധിക്കും.
1: നമ്മുടെ സംസ്ഥാനത്തിൽ നോക്കിയാൽ ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഈ പയർവർഗ വിളകൾ ഏതൊക്കെയാണ്?
0: പയർവർഗ വിളകള് ഇന്ത്യയിൽ ഏകദേശം ഒരു 14 പയർവർഗ വിളകൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. എന്നാലും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ വളരെ ചുരുക്കം മാത്രമേ പയർവർഗ വിളകൾ കൃഷി ചെയ്തു വരുന്നുള്ളൂ. അതിൽ പ്രധാനമായിട്ടുള്ളത് വൻപയറാണ്. അതുപോലെ തന്നെ ചെറിയ തോതിൽ തന്നെ ചെറുപയർ, ഉഴുന്ന്, തുവര, പിന്നെ മുതിര, ഇവ അഞ്ചുമാണ് കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൃഷി ചെയ്തു വരുന്നത്. വൻപയറാണ് അതിൽ തന്നെ കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത്. ബാക്കിയെല്ലാം
1: ഉഴുന്നും ചെറുപയറും ഒക്കെ നല്ല ഡിമാൻഡാണല്ലോ മാർക്കറ്റിൽ. പക്ഷേ
0: ഡിമാൻഡാണ്. അപ്പം ഉഴുന്നിനും ഈ തുവരയ്ക്കും ഒക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രോസസ്സിങ് കോസ്റ്റ് കുറച്ചും കൂടെ കൂടും. അതിന് വേറെ നമ്മൾ കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത ശേഷം പിന്നെയും കുറച്ച് പ്രോസസ്സിങ് കൂടെ ഉണ്ട്. അപ്പൊ അതിനുള്ള സൗകര്യം കൂടെ വേണ്ടത്
1: എവിടെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്? നമ്മള് മോണോക്രോപ്പ് ആയിട്ടാണോ ചെയ്യുന്നത് അതോ ഇടവിളയായിട്ടൊക്കെയാണോ ചെയ്യുന്നത്?
0: ഇത് തനിവിളയായിട്ട് ചെയ്യുന്നുണ്ട്. തനിവിളയായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ

0: സീസൺ ലോങ്, അതായത് വർഷത്തിലുടനീളം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഈ പയറുവർഗ്ഗ വിളകൾ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മഴക്കാലത്ത് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കുമിളിൻ്റെ എല്ലാം അറ്റാക്ക് കാരണം അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മാത്രം വാരമെടുത്ത് ചാല് കീറി അധികമുള്ള വെള്ളം ഒഴുക്കി വിടാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഈ മുണ്ടകന് ശേഷം കൃഷി ഇറക്കാൻ പറ്റാത്ത പുഞ്ച പാടങ്ങളിലൊക്കെ സമ്മർ ക്രോപ്പായിട്ട് നമുക്ക് പയർവർഗ്ഗ വിളകൾ ചെയ്യാം. അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളിൽ, അധികം വളർച്ച വരാത്ത തെങ്ങിൻ തോപ്പുകളിലെല്ലാം നന്നായിട്ട് വരും. അപ്പം മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പയറിൽ നിന്നുള്ള വിളവും എടുക്കാം, ഈ ബാക്കി വരുന്ന നമുക്ക് പച്ചില വളമായിട്ട് നമുക്ക് തെങ്ങിലേക്ക് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ കണ്ടുവരുന്നത് മരച്ചീനി, വാഴ ഇവയുടെ ഇടയിലെല്ലാം ഇടവേളയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സോൾക്ലോപ്പായിട്ട് പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നെൽപ്പാടങ്ങളിലൊക്കെ വരമ്പുകളിലും മറ്റുമായിട്ട് പാലക്കാടും മറ്റുമെല്ലാം ഈ പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്ത് കാണുന്നുണ്ട്.
1: ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ മാഡം സൂചിപ്പിച്ച മാതിരി രണ്ട് അഡ്വാൻറ്റേജ്, ഒന്ന് വിള കിട്ടും, രണ്ടാമത് മണ്ണിന് നൈട്രജന്റെ അളവ് കൂട്ടാൻ നമുക്ക് സാധിക്കും.
0: അതെ അതെ, ഒരു നല്ലൊരു ജൈവവളമാണ് ഈ പറയുവാണെങ്കിൽ.
1: ഇപ്പം കർഷകർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ശുപാർശ മാഡത്തിന് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അതായത് ഇപ്പൊ നമ്മള് പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുന്ന ആൾക്കാരോടാണെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള വിത്ത് സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുമ്മായം, റൈസോബിയം, അതായത് ജൈവവളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ക്രോപ്പ് ഏകദേശം പൂവിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ഇപ്പം മഴ കിട്ടാത്ത സ്ഥലങ്ങളാണ്, പൂവിടുമ്പോൾ നല്ലൊരു നനം നമ്മൾ ഉറപ്പാക്കുക തന്നെ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇങ്ങനെ തല ഒടിച്ചു കളയുന്ന ഒരു രീതി വരുമ്പോഴത്തേനും ഈ പൂവും കായും നന്നായിട്ട് വരാനായിട്ടും കൂടുതൽ വിളവ് കിട്ടാനായിട്ടും കൂടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓരോ രണ്ടാഴ്ച വിട്ട് നമ്മൾ ഇതുപോലെ ജൈവവളങ്ങളും പഞ്ചഗവ്യം, ജീവാമൃതം, അതുപോലെ മത്തിശർക്കര ലായനി ഇവയെല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു നല്ലൊരു ഈൽഡ് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: പയറുവർഗ്ഗ വിളകളിൽ കീടങ്ങളും രോഗങ്ങളും ഒക്കെ കാണാറുണ്ട്, ഇവിടെ പ്രശ്നമാണ്.
0: അതായത് മുഞ്ഞ ഒരു വളരെയധികം ഒരു പ്രശ്നം, വളപ്പിലേതാണ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ മുഞ്ഞ. അതിന് നമ്മൾ സാധാരണ ശുപാർശ ചെയ്യുന്നത് നീമാണ്, എന്തെങ്കിലും വേപ്പിന്റെ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാനായിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വലിയ തോതിൽ കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തയമെത്തക്സാം എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്.
1: ഈ പയറുവർഗ്ഗ വിളകൾ നമ്മൾ തീറ്റപ്പുല്ലായിട്ടും കർഷകർ ചെയ്യാറുണ്ട്, പശുക്കൾക്ക് തീറ്റയായിട്ടും ഇത് നല്ലതാണ്.
0: നല്ലതാണ്, വളരെ നല്ലതാണ്. നമുക്ക് പ്രോട്ടീന്റെ സോഴ്സ് ആവശ്യമുള്ള പോലെ പശുക്കൾക്കും പ്രോട്ടീന്റെ സോഴ്സ് ആവശ്യമാണ്. അപ്പൊ നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. ഇപ്പൊ നമ്മള് ഫാം യാർഡ് മാനുവർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവരോട് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ ചാണകത്തിന്റെ കൂടെ നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഇതുപോലെ പയറുവർഗ്ഗ വിളകളും കൂടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ചാണകത്തിനും ആ ഒരു ന്യൂട്രിയന്റ് സോഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതും അവരുടെ പാലിലും പ്രതിഫലിക്കും.
1: നമ്മുടെ കേരള കാർഷിക സർവകലാശാല ഈ പയറുവർഗ്ഗ വിളകളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ കൃഷി കൂട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: കേരള കർഷക സർവകലാശാലയിൽ നമുക്ക് ASRP സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് അവിടെ പട്ടാമ്പിയിലാണുള്ളത്. അവിടെ പുതിയ വിത്തിനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൾസ് ഹബ്ബ് എന്നുള്ളൊരു പദ്ധതി ഉണ്ട്. അവിടെ കർഷകരുടെ കൂട്ടായ്മയിൽ നമ്മൾ കർഷകർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് വിത്ത് വാങ്ങുന്ന ഒരു പദ്ധതിയുണ്ട്. കൂടാതെ KVQകളിൽ കൂടെ ഈ നാഷണൽ പൾസ് മിഷൻ എന്നുള്ളൊരു പദ്ധതി പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെറുപയർ ഉഴുന്ന് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവരിൽ നിന്ന് വിത്ത് ഉൽപ്പാദനം ഉണ്ടാക്കുകയും അവരിൽ നിന്ന് തിരിച്ച് വിത്ത് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയും കൂടെ നടപ്പാക്കി വരുന്നുണ്ട്.
1: ഡോക്ടർ സി ലക്ഷ്മി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലപുഷ്ടതയ്ക്ക് വേണ്ടിയും ഈ പയറുവർഗ വിളകൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് ഈ വിഷയത്തിൽ നമുക്ക് നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ചു. വളരെ നന്ദി.
2: ആരോഗ്യമുള്ള മനുഷ്യനും ഫലഭൂയിഷ്ഠമായ മണ്ണും രണ്ടും ഒരുപോലെ കരുത്തേകുന്ന പയറുവർഗ കൃഷിയുടെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? കൃഷിയിടങ്ങളിൽ പയറുവർഗങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാം, നമ്മുടെ ആരോഗ്യത്തിനും വരും തലമുറയുടെ മണ്ണിനും വേണ്ടി. പയറുവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും. വെള്ളായനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ.

0: കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിള നഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
1: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,200 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 72,200 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,200 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,600 രൂപ വരെയും പൈനാപ്പിളിന് 5,800 രൂപ മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. നെൽപ്പാടങ്ങളിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓലചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓലചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ടക്കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിന് ശേഷം 5 സെന്റ് സ്ഥലത്തിന് 1 കഷ്ണം എന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 mL ക്ലോറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 ഗ്രാം സ്യൂഡോമോണസും ചേർത്ത് തളിച്ചുകൊടുക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂടാനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻതോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് 1 പാക്കറ്റിൽ 5 ഗ്രാം വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1.5 അടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിനു ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭക സാധ്യതകൾ എന്തെല്ലാമാണ്? പാൽ, മുട്ട, മാംസം, ചാണകം, ഗോമൂത്രം, കാഷ്ടം എന്നിവയുടെ ഉൽപാദനം, അവയുടെ മൂല്യവർദ്ധനയും വിപണനവും, ഓമന മൃഗങ്ങളുടെയും അലങ്കാര പക്ഷികളുടെയും പ്രജനനം, വിപണനം, പക്ഷിമൃഗാദി പരിപാലനത്തിനുള്ള ഉപകരണങ്ങൾ, തീറ്റ എന്നിവയുടെ നിർമ്മാണം, വിപണനം, മൃഗചികിത്സ പോലുള്ള സേവനങ്ങൾ തുടങ്ങി ഒട്ടേറെ സംരംഭക സാധ്യതകൾ മൃഗസംരക്ഷണ മേഖലയിൽ ഉണ്ട്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
5: വയലും വീടും സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. റോബിൻഹുഡ് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ്, ശ്വേത മോഹൻ എന്നിവർ പാടിയത്. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ കൂട്ടുകെട്ടിൽ ഒരു ഗാനം, മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലേത്. ഈ ഗാനം ആലപിച്ചത് വിനീത് ശ്രീനിവാസൻ, സച്ചിൻ വാര്യർ, രാജേഷ് മേനോൻ എന്നിവരാണ്.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന് ജ്യോത്സ്ന രാജേഷ് വിജയ് പ്രദീപ് ബാബു എന്നിവർ പാടിയത് ചിത്രം സ്വപ്നക്കൂട്.

0: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: രചന കൈതപ്രം, സംഗീതം ദീപക് ദീപ്. പി ജയചന്ദ്രൻ, സുജാത എന്നിവർ ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി എഡിക്ഷനാൻ മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. നദീം സൈഫി, ശ്രാവൺ റാത്തോഡ് എന്നിവരുടെ വരികൾക്ക് മിഥുൻ സംഗീതം പകർന്ന് പാലക് മുച്ചൽ, അർജിത് സിംഗ് എന്നിവർ പാടിയത് ചിത്രം ആഷിഖി 2.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഓസ്ട്രേലിയൻ കോൺസൽ ജനറലിന്റെ അഭിനന്ദനം സ്വന്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ. കേരളത്തിൽ നടന്നുവരുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോൺസൽ ജനറലിന് വിശദീകരിച്ചു. പോളിടെക്നിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന സമഗ്ര ലഹരിവിരുദ്ധ പ്രവർത്തന പദ്ധതിയായ സ്റ്റാൻഡ് വിത്ത് തൂഫാന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി റോജി എം ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്നു രാത്രിയും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുക ഇനത്തിൽ 1.30 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഈ മാസം 26 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പൂജാ ബമ്പർ പ്രകാശനവും മന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. കൊല്ലം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ 28 ഓണമഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66 നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. 125 കോട്ടയം താഴത്തങ്ങാടി മത്സര വള്ളംകളിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒക്ടോബർ 24 നടക്കും. ചെറുവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ഈ മാസം 27 ആരംഭിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. പുരുഷ ക്രിക്കറ്റിൽ ജപ്പാനെ 2 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. FM ന്യൂസ് ഹെഡ്ലൈൻസ് സമാപിച്ചു.

0: എസ്ര എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു.
0: ഈ പറക്കും തളിക എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ഔസി ബച്ചൻ.
4: പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

ഓക്കിരി രാജ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, ഈണം പകർന്നത് ജാസി ഗിഫ്റ്റ്.

0: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495 56 4 3 2 1 9 4 5 5 6 3 2 1 9 4 5 5 6 3 2 1. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
0: തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു തമിഴ് ഗാനം കേൾക്കാം. എൻ എ മുത്തുകുമാറിന്റെ വരികൾക്ക് ഹാരിസ് ജയരാജ് സംഗീതം പകർന്ന് കാർത്തിക് മേഘ എന്നിവർ പാടിയത്. ഈ ഗാനം ഏഴാം അറിവ് എന്ന ചിത്രത്തിലേത്.

ദേവരാഗം എന്ന ചിത്രത്തിലെ ഗാനമാണിനി പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയത്. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ഈണം പകർന്നത് MM കീരവാണി.

ദീപസ്തംഭം മഹാശ്ചര്യം. ഈ ചിത്രത്തിൽ രാധിക തിലക് പാടിയ ഗാനം. യൂസഫലി കീച്ചേരി രചിച്ച, മോഹൻ സിത്താര സംഗീതം പകർന്നത്.

രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ബിജു നാരായണൻ, സംഗീത സജിത എന്നിവർ പാടിയ ഗാനം. ചിത്രം കുടുംബവാർത്തകൾ.

അടുത്ത ഗാനം അൻവർ എന്ന ചിത്രത്തിലേത്, ശ്രേയ ഘോഷൽ, നരേഷ് അയ്യർ എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, സംഗീതം ഗോപി സുന്ദർ.

0: സംഗീതസുധ.
1: ഇപ്പോൾ എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജസ്വാമികൾ കൃതികൾ കേൾക്കാം. വയലിൻ ചാലക്കുടി നാരായണസ്വാമി, മൃദംഗം ടി കെ മൂർത്തി. ചനി തോടി എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ഹരികാംബോജി, ആദിതാളം.

0: ഇതുവരെ കേട്ടത് എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജസ്വാമികൾ കൃതികൾ. വയലിൻ ചാലക്കുടി നാരായണസ്വാമി, മൃദംഗം ടി കെ മൂർത്തി.
1: സംഗീതസുധ സമാപിച്ചു.

നിശാസുരഭയിൽ ഇന്ന് ആദ്യം മഹർഷി എന്ന ചിത്രത്തിനു വേണ്ടി ജെൻസി പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ബേണി ഇഗ്നീഷ്യസ്.

നിശാസുരഭയിൽ ഒരു ഗാനം കൂടി, പത്മരാഗം എന്ന ചിത്രത്തിലേത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. ഈ ഗാനം പാടിയത് യേശുദാസ്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ചത്.
1: മനുഷ്യൻ മായാലോകത്തിലാണ് ജീവിക്കുന്നത്. സമ്പത്തും പദവിയും പ്രശസ്തിയുമൊക്കെ അവനെ മോഹിപ്പിക്കുന്നു. പിന്നെ അവ സ്വന്തമാക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. തുടർന്ന് എത്ര കിട്ടിയാലും മതിയാവില്ലെന്ന അവസ്ഥയിലേക്ക് അവൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. സമാധാനവും മനസ്സുഖവും നഷ്ടപ്പെടുന്ന അവൻ ഒരിക്കലും

0: ഒരിക്കലും ആത്മപരിശോധന നടത്തുന്നില്ല. വിശുദ്ധ മാർക്കോസ് ചോദിക്കുന്നത് പോലെ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? സമ്പത്തിനോടുള്ള അതിമോഹമാണ് സർവനാശത്തിനും അടിസ്ഥാനമെന്ന് മനുഷ്യൻ തിരിച്ചറിയണം. സമ്പത്ത് ആഗ്രഹിക്കുന്നത് തെറ്റല്ല, ജീവിക്കാൻ സമ്പത്ത് അനുവേക്ഷണീയ ഘടകം തന്നെയാണ്. എന്നാൽ സമ്പത്തിനോടുള്ള അത്യാർത്തി മനുഷ്യരെ ഏത് ഹീനകൃത്യം ചെയ്യിക്കാനും ആരെയും ദ്രോഹിക്കാനും വെട്ടിനിരത്താനും വെട്ടിപ്പിടിക്കാനും പ്രേരിപ്പിക്കുന്നു. ധനത്തോടുള്ള അതിമോഹം സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമല്ല അവരുടെ കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാക്കുന്നു. ധനമോഹമാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണമായതെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴേക്ക് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കും. അജ്ഞത മൂലവും യുവത്വത്തിൻ്റെ ആവേശം മൂലവും ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ സ്വാർത്ഥതയിലും ദുഷ്പ്രവൃത്തികളിലും മുഴുകി ജീവിച്ചവർക്ക് പോലും സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞും തിരുത്തിയും ശിഷ്ടകാലം നിസ്വാർത്ഥരായി ജീവിക്കാൻ കഴിയും. സ്വന്തം ജീവിതം പരാജയമോ വഴിതെറ്റിയതോ തിന്മകളും അധർമ്മങ്ങളും മാത്രം ചെയ്തിട്ടുള്ളതോ ആകട്ടെ, ജീവിതത്തിൻ്റെ ബാക്കി സമയം അർത്ഥവത്തായി ജീവിക്കാൻ കഴിയണം. അബദ്ധങ്ങളിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്നതും സദാചാരബോധമില്ലാത്തതുമായ മനസ്സെന്ന ധിക്കാരി കുതിരയെ ശക്തിയുള്ള കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്താനും നന്മയുടെയും സദാചാരബോധത്തിൻ്റെയും സന്മാർഗത്തിലേക്ക് തിരിച്ചുവിടാനും മനുഷ്യന് കഴിയണം. അപ്പോൾ ജീവിതം അർത്ഥപൂർണവും ആശ്വാസപ്രദവുമായിത്തീരും. സമയം കഴിഞ്ഞുപോയെന്ന് കരുതേണ്ടതില്ല. മനുഷ്യത്വത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാനും ജീവിതം ആനന്ദപ്രദമാക്കാനും ഇനിയും സമയമുണ്ടെന്ന ആത്മവിശ്വാസം ആവശ്യമാണ്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് നന്മയുടെ പാഠങ്ങൾ മാത്രം ഉൾക്കൊണ്ടാൽ ആർക്കും ജീവിത വിജയം കൈവരിക്കാനാവും. അതിന് പ്രായമോ പദവിയോ ജാതിമത വർണ്ണ സാഹചര്യങ്ങളോ പ്രതിബന്ധമായിരിക്കില്ല. ജീവിതം ഓടക്കുഴൽ പോലെയാണ്. പലർക്കും ഓടക്കുഴൽ വെറും പൊള്ളയായ ഒരു കുഴലാണ്. അതിനകത്ത് യാതൊന്നുമില്ല. എന്നാൽ സമർത്ഥനായ ഒരു സംഗീതജ്ഞൻ്റെ കയ്യിൽ വെറും പൊള്ളയായ ഈ ഓടക്കുഴൽ കിട്ടിയാലോ, ശ്രുതിമധുര സംഗീതം അതിൽ നിന്ന് പുറത്തു വരും. ആ മധുരമനോജ്ഞ സംഗീതം കേട്ട് അത്ഭുതപ്പെടാനേ പലർക്കും കഴിയുകയുള്ളൂ. പൊള്ളയായ വെറും കുഴലിൽ നിന്നാണ് മധുര സംഗീതം പുറത്തു വരുന്നതെന്ന വസ്തുത മനസ്സിലാക്കണം. കുഴലിൻ്റെ മഹത്വമല്ല, ഊതുന്നയാളിൻ്റെ സാമർഥ്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഓടക്കുഴൽ വേണ്ട വിധത്തിൽ ഊതാൻ പഠിച്ചവർക്ക് മാത്രമേ അതിൽ നിന്നും മധുരസ്വരങ്ങൾ ചിട്ടപ്പെടുത്താനും പുറത്തു കൊണ്ടുവരാനും കഴിയുകയുള്ളൂ. ഓടക്കുഴൽ കയ്യിൽ കിട്ടിയാൽ പോരാ, ഫലപ്രദമായി ഊതാൻ അറിയണം. ഇതുപോലെ മനുഷ്യജന്മം ലഭിച്ചതുകൊണ്ട് കാര്യമില്ല, മനുഷ്യനായി ജീവിക്കാൻ പഠിക്കണം. ജീവിതം മധുരവും സഫലവും സമ്പൂർണ്ണ വിജയവുമാക്കി തീർക്കാൻ അറിഞ്ഞിരിക്കണം. പരിശ്രമം കൊണ്ടേ അത് സാധ്യമാവുകയുള്ളൂ.
1: ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. ഡോക്ടർ എം എ കരീം അവതരിപ്പിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 4:47. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിക് ഭാരതി, മുംബൈയിലേക്ക്.

घटना। यही है साहिबान कहानी प्यार की। किसी ने जान ली

फलक पे जितने सितारे हैं वो भी शर्माए, ओ देने वाले मुझे इतनी

0: अरे हाँ, वो चोर की शक्ल है गोरी।
1: तो क्या हुआ,

0: सखी सहेली कार्यक्रम की प्रोड्यूसर अनुश्री पाठक।
1: सखी सहेली।

ना मेरी गुड़िया।